0: सुक्षित पृथक अग्ने कामा आयजेमिरे अग्निः प्रियेषु धामासु कामो भूतस्य भव्यस्य सम्राले को विराजति इति त्रयोदशोऽध्यायः। ॐ
1: ॐ नमः शिवाय। You're listening to Shaivam.org radios, 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
2: അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ ഇതേപോലെ ഒരു കുടിയൻ, അയാള് രാമകൃഷ്ണദേവനെ വന്നപ്പോ ചോദിച്ചു, ഏത് ചരക്കാണ്, ഇന്ത്യനോ വിദേശിയോ? രാമകൃഷ്ണദേവൻ പറഞ്ഞു, തനി നാടനാണ്, ഒരിക്കൽ കുടിച്ചാൽ മതി ജീവിതം മുഴുവൻ ലഹരി ഉണ്ടാവും, രണ്ടാമത് കുടിക്കണ്ട. അങ്ങനെയുള്ള ഗിരീഷ് ചന്ദ്ര ഘോഷ് രാമകൃഷ്ണ പരമഹംസരോട് പറഞ്ഞു, തന്റെ ജീവിതത്തിനെ കുറിച്ച് ആലോചിച്ച് ഞാൻ എത്ര പാപി, എന്തൊക്കെ ചെയ്തു, എങ്ങനെ ജീവിച്ചു, ദുരാചാരിയായിട്ട് ജീവിച്ചു, എനിക്ക് ഗതിയും ഉണ്ടാവോ, എനിക്ക് വിമുക്തിയും ഉണ്ടാവോ, ഠാക്കൂർ എന്നെ രക്ഷിക്കണം, എനിക്ക് ഏതെങ്കിലും വഴി കാണിച്ചു തരണം എന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പൊ രാമകൃഷ്ണദേവൻ ഗിരീശ്ചന്ദ്ര ഘോഷിനോട് ജപം ചെയ്യാൻ പറഞ്ഞു, രാവിലെയും വൈകിട്ടും രാത്രിയും ഒക്കെ ജപം ചെയ്യും, ഞാൻ മന്ത്രോപദേശം. സാധാരണ ആളുകളാണെങ്കിൽ അത് സ്വീകരിക്കും, പക്ഷെ ഇയാൾ അങ്ങനത്തെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല. ഇയാൾ പറഞ്ഞു, മന്ത്രമൊക്കെ നിങ്ങൾ തന്നെ വെച്ചോള, നിങ്ങളുടെ അടുത്തുനിന്ന് മന്ത്രം വാങ്ങി ഞാൻ ജപിച്ച് ഞാൻ ശുദ്ധനായി, ഇനി എപ്പോ ശുദ്ധമാവാൻ, എത്ര ജന്മങ്ങളാവോ, ഇനി അതൊക്കെ എനിക്ക് ആലോചിക്കാനേ വയ്യ. ഒന്നാമത് ഞാൻ ജപിക്കണമെങ്കിൽ ഞാൻ എവിടെ ഉണ്ടാവും, ആരുടെ കൂടെ ഉണ്ടാവും, എന്തൊക്കെ ദുരാചാരത്തോടെ ജീവിക്കും എന്ന് പറയാൻ വയ്യ. എന്റെ കയ്യില് നിങ്ങള് സ്റ്റിയറിംഗ് തന്നാ ഓടിക്കാൻ അറിയാത്ത ആളുടെ കയ്യില് വണ്ടിയെ സ്റ്റിയറിംഗ് കൊടുത്ത് ഇരുത്തിയാലത്തെ കേസാവും, വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മന്ത്രം ജപിക്കാനൊന്നും എനിക്ക് പറ്റില്ല. അപ്പോ ഒരു നിവൃത്തി എന്തു പറഞ്ഞാലും ഇയാള് ചെയ്യില്ല എന്ന് പറയണു. കുടിക്കരുത് എന്ന് പറഞ്ഞാൽ അതും എനിക്ക് പറ്റില്ല. നമ്മളൊക്കെ നമ്മളുടെ നേച്ചർ അറിയാതെ നമ്മൾ വാഗ്ദാനം ചെയ്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാം, പിന്നീടാണ് നമ്മളുടെ നേച്ചർ നമ്മളെ കമിഴ്ത്ത. അദ്ദേഹത്തിന്റെ സ്വഭാവം അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാം. അദ്ദേഹം പറഞ്ഞു, ഒന്നും എനിക്ക് വാക്ക് തരാൻ പറ്റില്ല. അപ്പൊ അവസാനം രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, തന്റെ പവർ ഓഫ് അറ്റോർണി എഴുതി എനിക്ക് തരാം, ഓസിയത്ത് എഴുതി തരാം, അങ്ങോട്ട് തനിക്ക് വേണ്ടി ഞാൻ ചെയ്തോളാം. ആ നല്ല ഗുരു, ഇങ്ങനെ ഒരു ഗുരുവല്ലേ നമുക്ക് വേണ്ടത്, ഇങ്ങനെ ഒരാളെയാണ് ഞാൻ ഇത്ര കാലം അന്വേഷിച്ച് നടന്നത്. നമ്മളൊന്നും ചെയ്യേണ്ട, എല്ലാം ഇൻചാർജ് ഏൽപ്പിച്ചാ മതി. തന്നു, ഞാൻ എന്നെ അങ്ങക്ക് തന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് പറയണത്, കുറച്ചു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ ശരിക്കും കുടുങ്ങി. കുടിക്കണം എന്ന് പറഞ്ഞു കുപ്പിയെടുത്താൽ അപ്പൊ അദ്ദേഹത്തിന് ഓർമ്മ വരും, എന്റെ ശരീരം എന്റേതല്ലാതായിട്ട് തീർന്നു, എന്റെ മനസ്സ് എന്റേതല്ലാതായിട്ട് തീർന്നു. ഒരു ദിവസം രാമകൃഷ്ണദേവനോട് ചെന്ന് പറഞ്ഞു, എന്റെ മനസ്സ് വളരെ ചഞ്ചലമാണെന്ന് പറഞ്ഞു. ശ്രീരാമകൃഷ്ണദേവൻ ചീത്ത പറഞ്ഞു, തന്റെ മനസ്സ് നീ എങ്ങനെ പറയും, അതെനിക്ക് തന്നതല്ലേ, അത് ചഞ്ചലമായിരിക്കണമോ നിശ്ചലമായിട്ടിരിക്കണമോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കാം. അപ്പൊ അതിലും സ്വാതന്ത്ര്യമില്ലാതായി, സട്ടിൽ പ്ലെയിനിൽ താൻ പിടിച്ചിരിക്കുന്നതിനെയൊക്കെ ഗുരുവിന് കൊടുക്കേണ്ടി വന്നു. തന്റേത് എന്ന് യാതൊന്നും ഇല്ലാതായിട്ട് തീർന്നു, അദ്ദേഹം പരമശുദ്ധനായിട്ട് തീർന്നു. പരമശുദ്ധനായി തീർന്നു എന്നുള്ള കൺവിക്ഷൻ, ചിദാനന്ദരൂപ ശിവോഹം എന്നുള്ള കൺവിക്ഷൻ അദ്ദേഹത്തിന് വന്നു. ന പുണ്യം, ന പാപം, ന മന്ത്രോ, ന തീർത്ഥം, ന വേദ, ന യജ്ഞ, ആ കൺവിക്ഷൻ അദ്ദേഹത്തിന് വന്നു. എങ്ങനെ വന്നു എന്ന് വെച്ചാൽ, ഒരിക്കൽ ചില ഭക്തന്മാരൊക്കെ കൂടെ ഗംഗയിൽ കുളിക്കണു, ഗിരീഷ് ഘോഷും ഗംഗയിൽ കുളിക്കാൻ വന്നപ്പോ ഗംഗയിൽ ഇറങ്ങി, എന്നിട്ട് പിന്നെ കരയ്ക്ക് കയറി, പിന്നെ എന്തോ ചിന്തിച്ചിട്ട് വീണ്ടും ഗംഗയിൽ ഇറങ്ങി. അപ്പൊ അദ്ദേഹത്തിനോട് കൂടെ നിൽക്കുന്ന ഒരാൾ ചോദിച്ചു, എന്താ ആദ്യം ഗംഗയിൽ ഇറങ്ങി പിന്നെ കയറി പിന്നെ ഇറങ്ങി? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഗംഗയിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോ എനിക്ക് തോന്നി ഗംഗാസ്നാനം എന്തിനാ, പാപമൊക്കെ പോയി ശുദ്ധമാവാനാണ് എന്ന്. രാമകൃഷ്ണദേവൻ എന്നെ എടുത്തു കഴിഞ്ഞു, അന്ന് തന്നെ എന്റെ പാപമൊക്കെ പോയി കഴിഞ്ഞു, പിന്നെ എനിക്ക് എന്ത് അശുദ്ധി, അതുകൊണ്ട് ഗംഗാസ്നാനം വേണ്ട എന്ന് പറഞ്ഞ് കരയ്ക്ക് കയറിയതാണ്. പിന്നെന്തിന് വീണ്ടും ഇറങ്ങി? അല്ല, എത്രയോ പേര് ഞങ്ങൾ പാപികളാണ് പാപികളാണെന്ന് ധരിച്ച് ഈ ഗംഗയിൽ അവരുടെ പാപമൊക്കെ കഴുകുന്നുണ്ട്. അപ്പൊ ഈ ഗംഗയുടെ ആ പാപമൊക്കെ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അത്ര കണ്ട് താൻ ശുദ്ധനാണെന്നുള്ള കൺവിക്ഷൻ ഉള്ളില് വന്നിരിക്കുന്നു. ഗുരുഭക്തി ഒരു ക്ഷണത്തിൽ ഈ ജീവനെ വിമുക്തമാക്കുന്നു. ഒരു ക്ഷണത്തിൽ അത്രയധികം കൺവിക്ഷൻ. കൺവിക്ഷൻ ഉണ്ടെങ്കിൽ കാര്യം നടക്കും. ചിലതൊന്നും കർമ്മം കൊണ്ട് ചെയ്യാൻ പറ്റില്ല, ചിലതൊന്നും ധ്യാനം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരൊറ്റ കാര്യമേ ഇവിടെ പറ്റുള്ളൂ, അക്സെപ്റ്റൻസ്. സത്യത്തിന്റെ വിഷയത്തിൽ അത്രയേ ഉള്ളൂ. ഒരു ഭാര്യയും ഭർത്താവും, ഒരു സ്ത്രീ പുരുഷൻ അന്ന് വരെ കണ്ടിട്ടില്ല. അച്ഛനും അമ്മയും വിവാഹം നിശ്ചയിച്ചു. വിവാഹ പന്തലിൽ വെച്ച് പറയുന്നു, ഇവൾ നിന്റെ ഭാര്യ, ഇത് ഭർത്താവ്, വിവാഹം കഴിച്ചു കൊടുത്തു. അടുത്ത ദിവസം മുതൽ അങ്ങനെ ഒരു ബന്ധം, അച്ഛനെ അമ്മയെക്കാളും വലിയ ബന്ധമായിട്ട് തീരുന്നു. ഇത് അഭ്യാസം കൊണ്ടുവന്നതാണോ ഈ ബന്ധം? ഇത് അടുത്ത ദിവസം മുതൽ മെഡിറ്റേഷൻ വേണോ അവർക്ക്? ഇതെന്റെ ഭാര്യയാണ്, ഇതെന്റെ ഭർത്താവാണ്, ഞങ്ങൾ ചേർന്നിരിക്കണം, വല്ലതും വേണോ? അപ്പൊ ഉടനെ ആള് നമ്മൾക്ക് എന്ത് തോന്നും? അതൊരു നാച്ചുറൽ അഫിനിറ്റി ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ തോന്നിയത്. അതേപോലെ നമുക്കും ഈശ്വരനും, നമുക്കും ആ സത്യത്തിനും നാച്ചുറൽ അഫിനിറ്റി ഉണ്ട്. നമ്മൾ ഒന്നാണ്. ബൈ മിയർലി ആക്സെപ്റ്റിംഗ് ഇറ്റ് വിൽ ഓപ്പറേറ്റ് ഇൻ യു. നമ്മൾ അതിന് അക്സെപ്റ്റൻസിനുള്ള പക്വത വേണം, അത്രയേ ഉള്ളൂ. അക്സെപ്റ്റൻസിനുള്ള പക്വത വേണം. ചെറിയ കുട്ടികളാവുമ്പോ ഈ ബന്ധം എന്താന്ന് അവർക്ക് മനസ്സിലാവില്ല അല്ലേ? അപ്പൊ കുട്ടികളുടെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലാവില്ല. തമാശയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു, ഒരു കുട്ടി ചോദിച്ചു, പെൺകുട്ടികളൊക്കെ അമ്മയിൽ നിന്ന് ജനിക്കണു, ആൺകുട്ടികളൊക്കെ അച്ഛനിൽ നിന്ന് ജനിക്കണു എന്ന് പറഞ്ഞു അത്ര കുട്ടി. അപ്പൊ കുട്ടിക്ക് പറഞ്ഞുകൊടുത്തു, അങ്ങനെയല്ല, പെൺകുട്ടികളും ആൺകുട്ടികളും അമ്മയിൽ നിന്നാണ് ജനിക്കുന്നത്. അപ്പൊ കുട്ടി പറഞ്ഞു, അപ്പൊ അച്ഛൻ വേണ്ടാലോ? ആ കുട്ടിക്ക് എന്ത് മനസ്സിലാവും ഇത്? അപ്പൊ അവിടെ നാച്ചുറൽ അഫിനിറ്റി ഇല്ല, അതാണ് ഇമ്മെച്യൂരിറ്റി. അത് തന്നെ മെച്യൂർ ആവുമ്പോ ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ അക്സെപ്റ്റൻസ് വരുന്നു, പൂർണ്ണമായി സ്വീകരിക്കും. ഈ കുട്ടി തന്നെ നാളെ വലുതായി വിവാഹം കഴിക്കുമ്പോ പരിശ്രമിച്ച് അഭ്യാസം ചെയ്തിട്ടല്ല ആ റിലേഷൻഷിപ്പ് വരുന്നത്, നാച്ചുറലായിട്ട്. അതേപോലെ ഇമ്മെച്യൂർ സ്റ്റേറ്റിൽ ഈ ജീവന് ഈ സത്യം ഒന്നും പിടികിട്ടുന്നില്ല. അതിന് എത്ര തന്നെ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്താലും മനസ്സിലാവുമോ? മനസ്സിലാവില്ല. ഇന്റലക്ച്വലി എത്ര ഇൻഫർമേഷൻ കൊടുത്താലും ആ കുട്ടിക്ക് പിടികിട്ടില്ല. അതേപോലെ തന്നെ ബാലഹ എന്നാണ് വേദാന്തത്തിലും പറയണത്, ബാലന്മാര് എന്നാണ്. ബാലന്മാർക്കായിക്കൊണ്ട് മറ്റു പല ശാസ്ത്രങ്ങളും മറ്റു പലതും പറഞ്ഞു. കുട്ടി ചോദിച്ചു, ഞാൻ എവിടുന്നാ വന്നത്? അമ്മയുടെ വയറ്റിൽ നിന്ന്. അമ്മയുടെ വയറ്റിന് മുമ്പ് എവിടെ ഉണ്ടായിരുന്നു? നീ ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്നു. ഭഗവാൻ ഒരു സമയമായപ്പോ അമ്മയും അച്ഛനും പോയി ചോദിച്ചപ്പോ കൊടുത്തു, എന്നിട്ട് അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്നു. കുട്ടിക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ബാലാനാം ബോധായ. ബാലന്മാർക്ക്, ചെറിയ കുട്ടികൾക്ക് അറിയാം ബാലൻ എന്നുള്ളത് കൊണ്ട്. ഇവിടെ നതു സ്തനന്ധയ, പാലുപിടിക്കുന്ന ബാലൻ എന്നല്ല അർത്ഥം. ഇമ്മെച്യൂർ ഇന്റലിജൻസ് ഉള്ളപ്പോ മറ്റു പലതും പറഞ്ഞുകൊടുത്ത് അവരെ മനസ്സിലാക്കിപ്പിക്കുകയല്ല, തൽക്കാലം ചോദ്യം ചോദിക്കാതെ ഇരുത്തുക. പക്ഷെ അവർക്ക് സമയമാവുമ്പോ തത്വമസി, ഒരേ ഒരു ഉപദേശം ആ ക്ഷണത്തിൽ തന്നെ സത്യത്തിനെ ഗ്രഹിക്കും. ഞാൻ ദേഹമല്ല, ഞാൻ മനസ്സോ ബുദ്ധിയോ അല്ല, ഞാൻ കർത്താവോ ഭോക്താവോ അല്ല, അഖണ്ഡ ബോധസ്വരൂപമായ സത്യമാണ്. എല്ലാവരും ഈ ഒരു വസ്തുവെ പറഞ്ഞിട്ടുള്ളൂ. ഈ നിർവാണ ഷഡ്കത്തിൽ എന്തുണ്ടോ അതേ ഉള്ളൂ എല്ലാവരും. നമ്മൾ മഹാരാഷ്ട്ര ഭക്തന്മാരുടെ അഭംഗ പാട്ടുകളും ഒക്കെ പാടുന്നുണ്ട്. അവരുടെയൊക്കെ സൂക്ഷ്മദർശനം നോക്കിയാലും ഈ പാട്ടൊക്കെ പാടിയത് ഒരു വശത്ത്, പക്ഷെ അവരുടെ ഉള്ളിലുള്ള അനുഭവജ്ഞാനം ഇതാണോ? പാടിയതും അനുഭവിച്ചതും സങ്കീർത്തനം ചെയ്തതും ഒക്കെ ഒരു വശത്താണെങ്കിലും സൂക്ഷ്മ മണ്ഡലത്തിൽ അവരുടെ അനുഭൂതി ഇതാണ്. അതല്ലാന്ന് നമുക്ക് ലോകത്തിൽ അത് പ്രചാരത്തിലില്ല. ഞാനും വിചാരിച്ചിരുന്നു ഇവരുടെ കഥകളൊക്കെ കേട്ടിട്ട് ഈ കഥ പറയുന്ന ആളുകൾ ആരും ഇവരുടെ മറ്റേ സൈഡ് പറയുകയില്ല. അതുകൊണ്ട് എനിക്കും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പൊ ഇവിടെ വന്ന് ഏകനാഥി ഭാഗവത് നോക്കാം. അതിനു മുമ്പ് തന്നെ കുറച്ച് ഏകനാഥ സ്വാമിയുടെ ഒക്കെ നോക്കി. ഏകനാഥി ഭാഗവതം നോക്കുമ്പോ മുഴുവൻ വേദാന്തം ഈ ബ്രഹ്മവിദ്യ, ഓരോ പദത്തിനു പദത്തിനു പേജിനു പേജിന് ഈ ജ്ഞാനം. പിന്നെ എന്തായി ഇവരൊന്നും ഈ പറയാത്തത് പുറമേക്ക് എന്ന് വെച്ചാൽ അതാണ് മായ, വേറൊന്നും പറയാനില്ല. അതാണ് മായ. അവരുടെ ബുദ്ധിയിൽ കയറി ആ മായ, നിങ്ങൾ ഇത് പറയരുത്, ഇത് ആളുകൾക്ക് മനസ്സിലാവില്ല എന്നൊക്കെ പറയണത് കൊണ്ട് ഇവര് പറയണില്ല. ഇത് പുറത്തേക്ക് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവില്ല. വിവേകാനന്ദ സ്വാമികൾ ഒരു സ്ഥലത്ത് അപാര കരുണയോടുകൂടെ അദ്ദേഹത്തിന്റെ ശിഷ്യൻ ശരത്ചന്ദ്ര ചക്രവർത്തിയോട് പറയുന്നു, കുഞ്ഞേ, ജഗത്ത് മുഴുവൻ ബ്രഹ്മമാണ്, നീ ആ സത്യമാണ്, ഞാൻ ഈ സത്യമാണ്, ആ സത്യത്തിൽ നിന്ന് അന്യമായി മറ്റൊരു വസ്തുവില്ല, കഴിയുമെങ്കിൽ ഈ സത്യം നല്ലവണ്ണം തെളിച്ച് അറിഞ്ഞിട്ട് തെരുവിലിറങ്ങി വിളിച്ചു കൂവു, അറിയണവരറിയട്ടെ, ഇല്ലാത്തവർ പോട്ടെ. മനസ്സിലാക്കണവർ മനസ്സിലാക്കട്ടെ, അല്ലാത്തവർ അതിനുവേണ്ടി കാത്തിരിക്കട്ടെ, തെരുവിലിറങ്ങി വിളിച്ചുകൂവു എന്നാണ്. അതാണ് കരുണ, കാരുണ്യം. കാരുണ്യം കൊണ്ട് വിളിച്ചുകൂവു. അതാണ് ഇവിടെ ശ്രീശങ്കരൻ ഈ ശ്ലോകത്തിലും പറയുന്നത്. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം, നമ്മളുടെ സ്വസ്വരൂപം ചിദാനന്ദസ്വരൂപമാണ്, പൂർണ്ണ ആനന്ദസ്വരൂപമാണ്. സത്യ ചിത്ത് ആനന്ദം സച്ചിദാനന്ദ സ്വരൂപമാണ്, നിത്യനിരന്തരമാണ്. സത്യം എന്ന് വെച്ചാൽ ഒരിക്കലും മാറാത്തത് എന്നർത്ഥം. ശരീരം പരിണമിക്കുന്നു, ശരീരം ജനിച്ചു, ശരീരം വളർന്നു, ശരീരം ക്ഷയിച്ചു, ശരീരം മരിച്ചു. ശരീരത്തിന് ഈ മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട്. എന്റെ തന്നെ പഴയ ഫോട്ടോ എടുത്തു നോക്കിയിട്ട് ഞാൻ പറയുന്നു, ഇപ്പൊ ഞാൻ തടിച്ചു, അപ്പൊ മെലിഞ്ഞിരുന്നു. പക്ഷേ ശരീരം തടിച്ചപ്പോഴും ശരീരം മെലിഞ്ഞപ്പോഴും ഞാൻ ഞാൻ തന്നെയാണ്. ഈ ശരീരം ഞാനല്ല. ശരീരം മാറിയിരിക്കുന്നു, അന്നത്തെ ശരീരമല്ല ഇന്ന്, മാറിയിരിക്കുന്നു. പക്ഷെ ശരീരം മാറി, ഞാൻ മാറിയില്ല, അതേ ഞാൻ തന്നെ. മനസ്സ് നിരന്തരം മാറിക്കൊണ്ടേയിരിക്കുന്നു, ചലിച്ചുകൊണ്ടേയിരിക്കുന്നു, പക്ഷെ ഞാൻ മാറുന്നൊന്നുമില്ല, ഞാൻ ഒരേ ആള് തന്നെ. ജാഗ്രതത്തിൽ ഏത് ഞാനുണ്ടോ ആ ഞാൻ തന്നെയാണ് സ്വപ്നത്തിൽ, സ്വപ്നത്തിൽ ഏത് ഞാനുണ്ടോ ആ ഞാൻ തന്നെയാണ് സുഷുപ്തിയിൽ. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി ഒക്കെ അവസ്ഥ, സ്റ്റേറ്റ്സ് ആണ്. പക്ഷെ ഞാൻ അവസ്ഥയല്ല, ഞാൻ സ്ഥിതിയാണ്, സത്താണ്. അവസ്ഥകളൊന്നും എന്റെ സ്വരൂപമല്ല. അതുകൊണ്ടാണ് ജാഗ്രത് അവസ്ഥയുടെ രൂപമായ ശരീരം, സ്ഥൂല ശരീരം. സ്ഥൂല ശരീരത്തിന് പരിണാമം ഉണ്ട്. സൂക്ഷ്മ ശരീരമായ മനസ്സിന് സ്ഥൂല ശരീരമായ ഈ ദേഹം, ഈ ദേഹത്തിന്റെ കർമ്മങ്ങളൊക്കെ അനിത്യമാണ്. സൂക്ഷ്മ ശരീരമായ മനസ്സ്, മനസ്സിന്റെ ചിന്തകൾ, ചിന്തകളും അനിത്യമാണ്, പരിണമിച്ചുകൊണ്ടിരിക്കും. കാരണശരീരം, ആ കാരണശരീരം, സുഷുപ്തിയിൽ കാണുന്ന കാരണശരീരമുണ്ടോ, ഉണ്ടല്ലോ, അതിന്റെ പ്രവൃത്തിരഹിതമായ ഉറക്കവും അവിടെ ഏർപ്പെടുന്ന സമാധിയും അനിത്യമാണ്. അതൊക്കെ തന്നെ അനിത്യമാണ്. കാരണം, സൂക്ഷ്മം, സ്ഥൂലം, ഈ ശരീരങ്ങളുടെ മൂന്ന് പ്രവൃത്തിയാണ് കർമ്മം, ചിന്ത, സമാധി. ഈ മൂന്നും ആത്മാവിന് അതുകൊണ്ട് പ്രയോജനമില്ല. അത് മൂന്നിനും സാക്ഷിയായി നിൽക്കുന്ന ബോധമാണ്, പ്രജ്ഞയാണ്. സ്ഥൂല ശരീരത്തിന്റെ കർമ്മവും യഥാർത്ഥമായ എന്റെ സ്വരൂപത്തിനെ ബാധിക്കുന്നില്ല. സൂക്ഷ്മ ശരീരമായ മനസ്സിന്റെ ചിന്തകളും യഥാർത്ഥമായ എന്റെ സ്വരൂപത്തിനെ ബാധിക്കുന്നില്ല. കാരണശരീരത്തിന്റെ ഉറക്കം, സമാധി, ചിത്തവൃത്തി, നിരോധം മുതലായിട്ടുള്ളതൊന്നും തന്നെ യഥാർത്ഥമായ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ ശിവം ആയ എന്നെ ബാധിക്കുന്നില്ല. ഇതൊക്കെ ചലിക്കുന്നു, ഞാൻ നിശ്ചലമായ അധിഷ്ഠാനമായി ഇതിനു പുറകിൽ ഇരിക്കുന്നു. ഈ നിശ്ചലമായ അധിഷ്ഠാനത്തിനെ ഈ ചലിക്കുന്നതൊന്നും ബാധിക്കുന്നില്ല. ആ നിശ്ചലമായി പുറകിൽ നിൽക്കുന്ന വസ്തുവാണ് ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത്. ആ അധിഷ്ഠാനത്തിന് ജനനമില്ല, മരണമില്ല. നമേ മൃത്യുശങ്കാം നമേ ജാതിഭേദ പിതാനൈവമേനൈവ മാതാ ച ജന്മ ന ബന്ധുർന മിത്രം ഗുരുർനൈവ ശിഷ്യ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. നമേ മൃത്യുശങ്ക, മരണമുണ്ടാകുമോ എന്നുള്ള ശങ്ക എനിക്ക് അല്പവുമില്ല. പരീക്ഷത്തിന് ആ ശങ്കയുണ്ടായതുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് ഗംഗാതീരത്തിൽ ചെന്നിരുന്നു. ശുകബ്രഹ്മ മഹർഷി ഏഴ് ദിവസം കഥ പറഞ്ഞിട്ട് ഏഴാമത്തെ ദിവസം പറഞ്ഞു, രാജാവേ അങ്ങയ്ക്ക് മരണം ഉണ്ട് എന്നുള്ള ശങ്കയുണ്ടല്ലോ, അത് അജ്ഞാനമാണ്, പശുബുദ്ധിയാണ്, അതിനെ ത്യജിക്കൂ. ത്വം തു രാജൻ മരിഷ്യേതി പശുബുദ്ധിമിമാം ജഹി. രാജാവേ അങ്ങ് മരിക്കും എന്നുള്ള ഈ അജ്ഞാനം പശുബുദ്ധിയെ വലിച്ചെറിയൂ. എന്നുവെച്ചാൽ അങ്ങയ്ക്ക് മരണമില്ല. എന്തുകൊണ്ട് മരണമില്ല? ജനിച്ചത് ശരീരം, അതിന് മരണമുണ്ട്. അങ്ങ് ജനിച്ചിട്ടേയില്ലല്ലോ. ജാതഹാത്വം പ്രാഗ ഭൂതോദ്യ ദേഹവത്വം നന്ന അംഗ്യസി. അങ്ങയ്ക്ക് ദേഹമേ ഇല്ല, ദേഹത്തിന് അങ്ങില്ല, അങ്ങയ്ക്ക് ദേഹമില്ല. ദേഹത്തിന് ആത്മാവിനെ അറിയില്ല, ആത്മാവിന് ദേഹത്തിനെയും അറിയില്ല. ഇതിന്റെ രണ്ടിന്റെയും നടുവിൽ ചിജ്ജട ഗ്രന്ഥി, ഒരു അഹങ്കാരം പൊന്തിയിട്ട് ഈ ശരീരം എന്റെയാണെന്ന് പറയും. ദേഹം, ദേഹത്തിന് ആത്മബോധമില്ല, ആത്മാവിന് ദേഹബോധവുമില്ല. ഇതിന് രണ്ടിനെയും നടുവിൽ അഭിമാനരൂപമായ അഹങ്കാരം പൊന്തിയിട്ടാണ് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഈ അഹങ്കാരത്തിനെ മൂലത്തിൽ അടക്കിയാൽ ദേഹം മരിച്ചു പോകും, ഞാൻ സ്വതന്ത്രനായിരിക്കും. ഒരാൾക്കും അതുകൊണ്ട് ഈ ലോകത്തിൽ ആർക്കും തന്നെ അവരവർ മരിക്കുമെന്നുള്ള വിചാരമേ ഇല്ല. കാരണം എന്താ? ഉള്ളിലെ എല്ലാവരുടെ ഉള്ളിലെ അനുഭവസ്വരൂപമായ വസ്തു പറയണു, എനിക്ക് മരണമില്ല, മരണമില്ല. പക്ഷെ ശരീരത്തിൽ നിൽക്കുമ്പോ മരണമുണ്ട്, ശരീരത്തിൽ നിൽക്കുമ്പോ മരിക്കും എന്ന് തോന്നും. ശരീരാഭിമാനം, മൃഗങ്ങൾക്ക് ശരീരാഭിമാനവുമില്ല നമ്മളെപ്പോലെ. അവർക്ക് ആത്മജ്ഞാനവുമില്ല, ശരീരാഭിമാനവുമില്ല. അതൊരു പ്രത്യേകതര അവസ്ഥയിൽ. അതുകൊണ്ട് ഒരു പോത്തിനെ വെട്ടുമ്പോൾ മറ്റൊരു പോത്ത് അടുത്തുനിന്ന് നോക്കിക്കൊണ്ടിരിക്കും. അവർക്ക് മരിക്കും തോന്നണില്ല. നമ്മൾക്കും ദേഹാഭിമാനം വരുമ്പോ മരണത്തിനെ കുറിച്ച് പേടി. എത്ര കണ്ട് ദേഹാഭിമാനമുണ്ടോ അത്ര കണ്ട് പേടിയുണ്ടാവും. പക്ഷെ നമ്മളുടെ സ്വസ്വരൂപത്തിൽ മരണചിന്തയേ ഇല്ല. ഞാനുണ്ട് എന്നുള്ള അനുഭവത്തിൽ മരണചിന്ത

0: െ കാണാൻ അമ്പലത്തിൽ പോയി പൂജാരിയെ കണ്ടിട്ട് കുറ്റം പറഞ്ഞുകൊണ്ട് വന്നാൽ സുബ്രഹ്മണ്യന് എന്ത് നഷ്ടം? എനിക്ക് നഷ്ടം. കാണാൻ പോയത് മുരുകനെയാണ്. അവിടെ കണ്ടത് എന്താ? ഒരു പൂജാരിയെ കണ്ടു, അയാൾ കാണിച്ചതൊക്കെ കണ്ടിട്ട് അതൊക്കെ കണ്ടിട്ട് വന്ന ഈ ഇക്കാലത്ത് അമ്പലങ്ങളൊന്നും ശരിയില്ല. ചിലര് മെനക്കിട്ട് കാശിക്ക് പോകും, കഷ്ടപ്പെട്ട് 3 ദിവസം കൊച്ചിൻ വാരണാസി എക്സ്പ്രസ്, അതിനേക്കാളും വല്ല കുംഭി ഭാഗം നരകത്തിലും പോയി കിടക്കാം, ഇത്ര വിഷമിച്ചും ഒക്കെ പോകും. എല്ലാം പോയി വിഷമിച്ച് അവിടെ പോയി കാശിയിൽ പോയി, എന്നാൽ ആ ഗംഗാ വിശ്വനാഥനൊക്കെ ദർശിച്ച് ആനന്ദമായി തീർത്ഥക്ഷേത്രം എന്നുള്ള ഭാവത്തോടെ ധ്യാനിച്ചുകൊണ്ട് വന്നാൽ പോയതിന് പ്രയോജനമുണ്ട്. പോയിട്ട് വന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു? അയ്യേ, ഒന്നും പോവാൻ കൊള്ളില്ല, ഒക്കെ വൃത്തികേട്. അവിടെ പണ്ടാസും പൂജാരികളും അവരൊക്കെ സ്വാർത്ഥമായിട്ട് തട്ടിപ്പറിക്കുന്നു, ഗംഗയിലൊക്കെ ഡിച്ച് വാട്ടർ വീഴുന്നു. ഇതൊക്കെ കാണാനാണ് പാവം ഇത്രയും മെനക്കെട്ടിട്ട് കാശിക്ക് പോയത്. എന്ത് പ്രയോജനം? ആർക്കാണ് ഇപ്പൊ നഷ്ടം? ഒന്നിൽ പോവാതിരിക്കണം, അല്ലെങ്കിൽ പോവുകയാണെങ്കിലോ മുമ്പേ പ്രതിജ്ഞയെടുക്കണം. ഇവിടുന്ന് പോകുമ്പോഴേ ആ തീർത്ഥക്ഷേത്രത്തിനെ തീർത്ഥക്ഷേത്രമായിട്ട് കാണും എന്ന് പ്രതിജ്ഞയെടുത്താലേ നമ്മൾ പോയതിന് പ്രയോജനം. അതേപോലെ ലോകത്തിലും ഒന്നിൽ ആരുമായിട്ടും വ്യവഹരിക്കാതിരിക്കുക, അല്ലെങ്കിൽ വ്യവഹരിക്കുകയാണെങ്കിൽ വ്യവഹരിക്കുന്നവരിലൊക്കെ ഞാൻ മെനക്കെട്ടിട്ടാണെങ്കിലും എന്ന് പറഞ്ഞ പോലെ സ്വർണം കുഴിച്ചെടുക്കുന്ന പോലെ ടൺ കണക്കിന് ചളി പുറത്തെടുത്തിട്ട് കുറച്ച് ഗ്രാം സ്വർണമേ കിട്ടുള്ളൂവെങ്കിലും ചളിയെ ശ്രദ്ധിക്കാതെ സ്വർണത്തിനെ ശ്രദ്ധിക്കുന്ന പോലെ ഞാൻ ഓരോ ശരീരത്തിലും ഉള്ള ചൈതന്യത്തിനെ ബോധത്തിനെ ശ്രദ്ധിക്കും, ആ ബോധത്തിനെ മാത്രം ഞാൻ ശ്രദ്ധിക്കും എന്നൊരു പ്രതിജ്ഞ എടുക്കുന്നു. യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാ ഭൂത് വിജാനതഃ തത്ര കോ മോഹ കശോകഃ ഏകത്വം അനുപശ്യതഃ. ഏതൊരുത്തനിൽ സർവഭൂതങ്ങളും ആത്മാവായി ജ്വലിക്കുന്നുവോ അവന് മോഹമെവിടെ ശോകമെവിടെ? ഒരേ വസ്തുവിനെ കാണുന്നതുകൊണ്ട്. യസ്തു സർവാണി ഭൂതാനി ആത്മനിയേവ അനുപശ്യതി സർവഭൂതേഷു ച ആത്മാനം തതോ ന വിജുഗുപ്സതി. ഏതൊരുത്തൻ സർവഭൂതങ്ങളിലും ആത്മാവിനെ കാണുന്നു അവൻ പിന്നെ ആരെയും വെറുക്കുന്നില്ല. തന്നെ തന്നെ കാണുമ്പോ ആരെങ്കിലും വെറുക്കുമോ? തന്റെ തന്നെ സ്വരൂപം കാണുമ്പോ എങ്ങനെ വെറുക്കും? വെറുക്കാൻ എങ്ങനെ സാധിക്കും? എല്ലാവരിലും ഇതേ ചൈതന്യം, ഇതേ ശിവം, ഒരേ ശിവത്തിനെ കാണുമ്പോ വെറുപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോ ഇത് സാധിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ധ്യാനമൊന്നും വേണ്ട. നാരായണ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു, ഒരേ ഒരു പാട്ട് ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നാൽ യാതൊന്നു കാൺപതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതു നാരായണാർച്ചനകൾ, യാതൊന്നിതൊക്കെ ഹരിനാരായണായ നമ. അദ്വൈത ദർശനം, കാണുന്നതൊക്കെ നാരായണ സ്വരൂപം. ആളുകൾ പലതും പറയും, ചെവിയിൽ വീഴും, ആ ശബ്ദത്തിനൊക്കെ ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ, നാരായണ നാമം എന്നാണ്. അതിന് അർത്ഥം കൽപ്പിക്കാതെ രക്ഷപ്പെടുക. നമ്മൾ അർത്ഥം കൽപ്പിച്ച് പലതിനും കുടുങ്ങുമല്ലോ. ശബ്ദത്തിനൊക്കെ ഒരേ ഒരു അർത്ഥം, അങ്ങനെ സാധിക്കുമെങ്കിൽ രക്ഷപ്പെട്ടു. ഏകനാഥസ്വാമിയെ ഒരാൾ 1 മണിക്കൂർ നേരം വീട്ടു മുമ്പിൽ വെച്ച് ചീത്ത പറഞ്ഞപ്പോ 1 മണിക്കൂർ കഴിഞ്ഞ് സ്വാമികൾ ഒരു ചൊമ്പില് പാലും കൊണ്ടുവന്ന് അയാൾക്ക് കൊടുത്ത്, എത്ര നേരം എന്റെ വീട്ടിന് മുമ്പിൽ വന്നിരുന്ന് അങ്ങ് നാമസങ്കീർത്തനം ചെയ്തു, ഇത് കുടിക്ക എന്ന് പറഞ്ഞു അത്രയും. അപ്പൊ ആ ശബ്ദത്തിന് അദ്ദേഹം വേറെ അർത്ഥമൊന്നും കൽപ്പിച്ചില്ല. അപ്പൊ എന്റെ മുമ്പിൽ വന്ന ഒരാൾ എന്നെ തെലുങ്കിൽ ചീത്ത പറഞ്ഞാൽ എനിക്കെന്തറിയും? ഞാൻ വിചാരിക്കുമോ പ്രഭാഷണം നന്നായിട്ടുണ്ടോ എന്ന് പറയണമെന്ന് വിചാരിക്കും. അർത്ഥമൊക്കെ നമ്മൾ ഉണ്ടാക്കണതല്ലേ. ഇപ്പൊ കൊങ്കിണി ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞ് 1 മണിക്കൂർ പ്രഭാഷണം ചെയ്താൽ എനിക്കൊന്നും മനസ്സിലാവില്ല. ശബ്ദം അർത്ഥം അറിഞ്ഞാലല്ലേ ഉള്ളൂ. അർത്ഥം അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്താ കൊറേ ശബ്ദങ്ങൾ അത്രയേ ഉള്ളൂ. അപ്പൊ ആ ശബ്ദമൊക്കെ എന്താ, എവിടുന്ന് ആ ശബ്ദമൊക്കെ പൊന്തി? ഇപ്പൊ ഒരാൾ ഇവിടെ കൊങ്കിണി ഭാഷയിൽ പ്രസംഗം നടത്തുന്നു, ഞാൻ കേൾക്കുന്നു, എനിക്ക് എന്ത് ചെയ്യാൻ വരും? 1 മണിക്കൂർ ഇരിക്കണം, അർത്ഥമൊന്നും മനസ്സിലാവില്ല, ശബ്ദം മാത്രം മനസ്സിലാവുന്നു. എന്ത് ചെയ്യും? ആ ശബ്ദം എവിടെ നിന്ന് പൊന്തി? ഇയാൾ ഇങ്ങനെ പറയുന്നു. ആ ശബ്ദം എവിടെ നിന്ന് പൊന്തി? ഹൃദയസ്ഥാനത്ത് നിന്ന് പൊന്തി. ആ ശബ്ദം പൊന്തുന്നതിന് മുമ്പ് മനസ്സിൽ ശബ്ദം വൃത്തിരൂപത്തിലുണ്ടായിരുന്നു. ആ വൃത്തികൾ എവിടുന്ന് പൊന്തി? ആത്മാവിൽ നിന്ന് പൊന്തി. അപ്പൊ ഈ ശബ്ദം എന്താണ്? ആത്മാവിന്റെ ശബ്ദരൂപമായ പ്രകടനം. അത്രയേ ഉള്ളൂ. ആത്മാവ് ശബ്ദരൂപത്തിൽ പ്രകടിക്കുകയാണ്. അപ്പോ അത് എത്ര അസഭ്യമായാൽ പോലും, സഭ്യമായാലും അസഭ്യമായാലും, നല്ലതായാലും ചീത്തയായാലും, ആ വരുന്ന ശബ്ദം ശബ്ദബ്രഹ്മം ആണ്. ഇതറിഞ്ഞിട്ട് ഇനി ഒരു പക്ഷേ നമ്മളുടെ സ്വഭാവം കാരണം കറപറ കറപറ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും നമ്മൾ ഉച്ചരിക്കുന്ന ശബ്ദം കൊണ്ട് ആർക്കും ദൂഷ്യം ഉണ്ടാവില്ല. വി ഡോണ്ട് മീൻ ഇറ്റ്. നമ്മൾക്ക് ശബ്ദത്തിനോ അർത്ഥത്തിനോ പ്രാമുഖ്യം പോയിട്ട് അത് ബ്രഹ്മമയമായ ശേഷം ഇനിയിപ്പോ നമ്മൾ ഒരാളെ ചീത്ത പറഞ്ഞാലും, ഇന്നലെ പോലും ആരോ പറഞ്ഞുകൊണ്ടിരുന്നു, ഒരു യോഗി എല്ലാരെയും തെറി വിളിക്കൂ അത്രയും. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു മഹാത്മാ ചെന്ന് പേടിച്ചു പേടിച്ചിട്ടാ ചെന്ന് അദ്ദേഹത്തിന് തെറി വിളിക്കുവോ? അടുത്ത് ചെന്നിട്ട് അങ്ങ് എന്താ ഇങ്ങനെ എല്ലാരെയും തെറി വിളിക്കണത്? ഇദ്ദേഹം ഒരു രാമഭക്തനാണ് ഈ ചെന്ന് ചോദിച്ചത്, നിങ്ങൾ എന്താ എല്ലാരെയും തെറി വിളിക്കണത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത്ര ഞാൻ തെറി വിളിക്കുന്നതും നിങ്ങൾ രാമനാമം ചൊല്ലുന്നതും ഒന്നാണെന്ന്. പല വിധത്തിൽ അർത്ഥം. അദ്ദേഹം അർത്ഥം കൊടുത്തത് ഞങ്ങൾ രാമനാമം തൊണ്ടയിൽ നിന്ന് പറയണു, അദ്ദേഹം തെറി വിളിക്കുന്നത് അവിടുന്നേ ഉള്ളൂ, അവിടുന്ന് ചോട്ടലില്ല എന്നാണ് ആ അർത്ഥം കൊടുത്തു. പക്ഷെ എനിക്ക് തോന്നുന്നത് തെറിയും ശബ്ദബ്രഹ്മമാണ്, രാമനാമവും ശബ്ദബ്രഹ്മമാണെന്ന് ഒരാൾക്ക് കാണാൻ സാധിക്കുമെങ്കിൽ ഒരു ശബ്ദവും ഇയാളുടെ മനസ്സിനെ ചഞ്ചലപ്പെടുത്തില്ല, ഒന്നിനും അർത്ഥം കൊടുത്ത് ഇയാൾ വിഷമിക്കില്ല. അപ്പൊ യാതൊന്നു കേൾപ്പതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതു നാരായണാർച്ചനകൾ, ഈ ശരീരം കൊണ്ട് എന്തൊക്കെ തന്നെ ചെയ്യേണ്ടി വന്നാലും ആ കർമ്മങ്ങളിൽ കർത്തൃത്വം ഭോക്തൃത്വവും ഇല്ലെങ്കിൽ, ഞാൻ ചെയ്യണു എന്നുള്ള ഭാവമില്ലെങ്കിൽ അതൊക്കെ നാരായണ അർച്ചനകളായിട്ട് മാറും. യാതൊന്നിതൊക്കെ ഹരിനാരായണായ നമ. ഈ ഭാവം വെച്ചുകൊണ്ട് നാരായണനാമം ജപിക്കാം. ഈ ഭാവം വെച്ചുകൊണ്ട് ഭഗവാന്റെ നാമം ജപിക്കുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രമല്ല നമുക്ക് ഭഗവാൻ, ഒരു ഭാവത്തിൽ മാത്രമല്ല നമുക്ക് ഭഗവാൻ, ഒരിടത്തിലും മാത്രം ഒരു രൂപത്തിൽ മാത്രമല്ല, സർവവും ഭഗവത് സ്വരൂപമായിട്ട് തീരും. നമ്മൾക്ക് ബ്രാഹ്മീ സ്ഥിതി അനുഭവത്തിന് വരും. ഭഗവാൻ പറയുന്നു ബ്രാഹ്മീ സ്ഥിതി നേടിയിട്ട് മരിച്ചാൽ അവർ സ്വതന്ത്രരായിട്ട് തീരും. ബ്രാഹ്മീ സ്ഥിതി എന്ന് വെച്ചാൽ എന്താ? എത്ര ന അന്യത് പശ്യതി, ന അന്യത് ശൃണോതി, ന അന്യത് വിജാനാതി, ന അന്യത് ജിഘ്രതി, ന അന്യത് സ്പശ്യതി, സർവം ബ്രഹ്മൈവ, സർവം ഈശ്വരമയം. അപ്പൊ എന്താ, ഇയാളുടെ മനസ്സ് എങ്ങോട്ട് പോയാലും എങ്ങോട്ട് ചലിച്ചാലും ആ ചലിക്കുന്നതൊക്കെ തന്നെ ഈ അനുഭവത്തിന്റെ ഉള്ളിലേ ചലിക്കാൻ പറ്റുള്ളൂ, വേറെ എവിടെ ചലിക്കും? എത്രയെത്ര മനോയാതി തത്ര തത്ര സമാധയ, എത്രയെത്ര മനോയാതി ബ്രഹ്മണ തത്ര ദർശനം. മനസ്സ് എവിടെ പോയാലും പരമാത്മാവിന്റെ ഉള്ളിലാണ് ചലിക്കുന്നത്, ഭഗവാനിലാണ് ചലിക്കുന്നത്, ഭഗവാനിലാണ് ഇരിക്കുന്നത്. ഉള്ളത് ഭഗവാനാണ്, കാണപ്പെടുന്നത് ഭഗവാനാണ്, ചിന്തിക്കപ്പെടുന്നത് ഭഗവാനാണ്. സൂക്ഷ്മമായ ചിന്തകളും സൂക്ഷ്മമായ അഹങ്കാര ചലനം മുതൽ പ്രപഞ്ചത്തിൽ കാണുന്ന സ്ഥൂല വസ്തുക്കൾ വരെ സകലത്തും സർവം ഖലു ഇതം ബ്രഹ്മ. അത് തന്നെ സഹജ നിർവികൽപ്പസ്ഥിതി. ഹരി ഓം. യതോ മമാത്മാ ഭവസിത്വമേവ തതോ ന വാച്യം അകിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തദേവ ത്വാം ആത്മനാഥം രമണം ഭജാമി.
1: ഓം നമശിവായ. യു ആർ ലിസ്ണിംഗ് ടു ശൈവം.org റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം.org. ഓം നമശിവായ.
2: ഓം നമശിവായ. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: Guru Parambraya Smedichonlu, Namura Tarsha Aramikyanu, Brahma Sutra Sangrabhashu Chadurtha Sutra. Mune മൃത്യുകാരൻ എന്ന് പറയുന്ന ബ്രഹ്മസൂത്ര ഭാഷ്യകാരന്റെ അഭിപ്രായങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അത് ഇവിടെ പൂർവപക്ഷമാണ്, അതായത് അദ്വൈതിക്ക് സമ്മതമായ കാര്യങ്ങളല്ല. അത് ചർച്ച ചെയ്യുന്നത് സിദ്ധാന്തത്തെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. ദ്വൈത ചിന്തയിലെ ഒരു പ്രത്യേകത ഏതാണ്? പൂർവപക്ഷം വരുന്നത്, എതിരഭിപ്രായങ്ങൾ ചർച്ച ചെയ്യുന്നത്, അതിനെ എതിർക്കാൻ വേണ്ടി നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല, അതല്ല എന്റെ മുഖ്യമായ ഉദ്ദേശം, മറിച്ച് സിദ്ധാന്തം എന്തെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് വിചാരമാർഗമാണ്, വിചാരത്തിന്റെ പ്രയോജന സംശയ നിവൃത്തിയാണ്. അപ്പൊ സംശയങ്ങൾ ഉണ്ടായി നിവർത്തിക്കുകയാണ്. അപ്പൊ സംശയങ്ങളെ ആദ്യം കൊണ്ടുവരുന്നു, പിന്നെ നിവർത്തിക്കുന്നു, ഇല്ലാതാക്കുന്നു. അങ്ങനെ സംശയങ്ങളുടെ പൂർവക്ഷം എന്ന് പറയുന്നു ആ സംശയങ്ങൾ. അങ്ങനെ സംശയ രൂപത്തിൽ വരുന്ന പൂർവപക്ഷങ്ങളെ നിവർത്തിക്കുമ്പോൾ സിദ്ധാന്ത ആശയം വളരെ സ്പഷ്ടമാണ്. അതുകൊണ്ട് ഇവിടെ പൂർവപക്ഷിയായ ഉപവർഷൻ പറയുന്നത് ഉപാസനാ വിധിയുടെ അംഗമാണ്. ഉപാസനാ വിധിയിലൂടെയാണ് ഈ ബ്രഹ്മത്തെ കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നത് എന്ന് പറയും. എന്തുകൊണ്ട്? ശാസ്ത്രം ഒന്നുകിൽ പ്രവൃത്തി അല്ലെങ്കിൽ നിവൃത്തി, ഇതാണ് ശാസ്ത്രത്തിന്റെ പ്രയോജനം. ഒന്നുകിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ പ്രവൃത്തിയിൽ നിന്ന് പിന്മാറുക, ഇതിനുണ്ടുമാണ് ശാസ്ത്രത്തിന്റെ പ്രയോജനം. തഥാഹി ശാസ്ത്ര താത്പര്യ വിദ ആഹുഹു, ശാസ്ത്ര താല്പര്യത്തെ അറിയുന്ന ആൾക്കാർ ആചാര്യന്മാർ പറയുന്നു. ഇവിടെ പൂർവമീമാംസകരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അവർ ശാസ്ത്രത്തിന്റെ വേദത്തിന്റെ താല്പര്യത്തെ അറിയുന്നവരാണ് എന്ന് പൂർവപക്ഷി പറയും. ശാസ്ത്രത്തിന്റെ ശരിയായ താല്പര്യത്തെ അവർ അറിയുന്നു, അവർ പറയുന്നു. എന്ത് പറയുന്നു? മീമാംസ ഭാഷ്യത്തിന്റെ ചില ഭാഗങ്ങളെ ഇവിടെ ഉദ്ധരിക്കുകയാണ്. ദൃഷ്ടോഹി തസ്യ അർത്ഥ കർമ്മ അവബോധനം, തസ്യ ശാസ്ത്രസ്യ വേദസ്യ, വേദത്തിന്റെ അർത്ഥം പ്രയോജനം എന്താണ്? കർമ്മ അവബോധനം, കർമ്മത്തെ ബോധിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് ദൃഷ്ടം എന്നവിടെ വ്യക്തമാക്കിയിരിക്കുന്നു, ശാസ്ത്രത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. വേദത്തിന്റെ പ്രയോജനം കർമ്മത്തെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാക്കി തരികയാണ്, തത്വജ്ഞാനവും അല്ല എന്നാണ്. ഇതി എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല ചോദനായി ക്രിയായാഹ പ്രവർത്തകം വചനം, ചോദന എന്ന് പറയുന്നുണ്ട്. ശ്രുതി ചോദന, വേദചോദന എന്നെല്ലാം പറയുന്നുണ്ട്. ഈ ചോദന എന്ന് പറയുന്നത് എന്താണ്? ക്രിയായാഹ പ്രവർത്തകം വചനം, ക്രിയയിൽ കർമ്മത്തിൽ യാഗാദി കർമ്മങ്ങളിൽ പ്രവർത്തിപ്പിക്കുന്ന വചനമാണ് ചോദന എന്ന് പറയുന്നത്. ഒരുവനെ യാഗകർമ്മത്തിൽ പ്രവർത്തിപ്പിക്കുന്ന ആ വചനം, അതിനെ ചോദന എന്ന് പറയുന്നു. ജൈമിനി സൂത്രം തന്നെ എടുത്തു പറയുന്നു, തസ്യ ജ്ഞാനം ഉപദേശ എന്ന് പറയുന്നു. തസ്യ ജ്ഞാനം ഉപദേശ, തസ്യ കർമ്മത്തിന്റെ ജ്ഞാനം ബോധകം, കർമ്മത്തെ ബോധിപ്പിക്കുന്നത്, അതാണ് ഉപദേശം വാക്യം, വേദവാക്യം. വേദവാക്യങ്ങൾ കർമ്മത്തിന്റെ ബോധകമാണ്, കർമ്മത്തെയാണ് ബോധിപ്പിക്കുന്നതാണ്. വേദം മുഖ്യമായും ബോധിപ്പിക്കുന്ന കർമ്മത്തെയാണ്, അല്ലാതെ തത്വജ്ഞാനത്തെ അല്ല. തസ്യ ജ്ഞാനം, തസ്യ കർമ്മണ, കർമ്മത്തിന്റെ ബോധകം ജ്ഞാനം. കർമ്മണ ബോധകം, കർമ്മത്തിന്റെ ബോധകമാണ് ജ്ഞാനം, ബോധകമാണ് ഉപദേശം. ആ വേദവാക്യം ചോദന വിധി വാക്യങ്ങളെല്ലാം കർമ്മത്തെ ബോധിപ്പിക്കുകയാണ് എന്നാണ്. ജൈമിനീയ സൂത്രം അതാണ് അടുത്ത്, അവിടെ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നുണ്ട്. ജൈമിനീയ സൂത്രം 1:1:5 എന്ന് കൊടുത്തിട്ടുണ്ട്. 1-ാം അധ്യായത്തിലെ 1-ാം പാദത്തിലെ 5-ാമത്തെ സൂത്രമാണ്. അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കാം, വേദം ബോധിപ്പിക്കുന്നത് കർമ്മത്തെയാണ്, അല്ലാതെ തത്വജ്ഞാനത്തെയോ മോക്ഷത്തെയോ ഒന്നുമല്ല. സദ്ഭൂതാന ക്രിയാർത്ഥേന സമാമ്നായ, തത്ര ആ വേദത്തിൽ ഭൂതാന സിദ്ധ വസ്തുക്കളെല്ലാം, സിദ്ധമായിരിക്കുന്ന വസ്തുക്കൾ, ദ്രവ്യങ്ങൾ, അതെല്ലാം എന്താണ്? ക്രിയാർത്ഥേന, ക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ്, യാഗാദി ക്രിയകൾക്ക് വേണ്ടിയിട്ടാണ് സമാമ്നായ പറഞ്ഞിരിക്കുന്നത്. അതായത് വേദത്തിൽ എന്തെങ്കിലും സിദ്ധമായ വസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ, യാഗം സാധ്യമാണ്, സിദ്ധം എന്ന് പറയുമ്പോൾ യാഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അതെല്ലാം സിദ്ധ വസ്തുക്കളാണ്, നെയ്യും മറ്റും, അതെല്ലാം എന്താണ്? ഭൂതങ്ങളെന്ന് അതിനെ പറയുന്നത്, സിദ്ധമായ വസ്തുക്കൾ. അതെല്ലാം എന്തിനു വേണ്ടി? ക്രിയാർത്ഥേന, ക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ്, യാഗക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ് അതിനെല്ലാം അവിടെ സമാമ്നായ ഉച്ചരിച്ചിരിക്കുന്നത്. സമുച്ചാരണം മറ്റ് വിധിവാക്യങ്ങളോടുകൂടി ചേർന്ന് അതിനെ പറഞ്ഞിരിക്കുന്നതെന്ന് അർത്ഥം. യാഗവിധികളോടുകൂടി ചേർന്ന് ദ്രവ്യങ്ങളെ പറഞ്ഞിരിക്കുന്നത് ആ യാഗത്തിന് വേണ്ടിയാണ് എന്ന് എന്റെ താല്പര്യം. അതും ജൈമിനീയ സൂത്രമാണ്, സൂത്രത്തിന്റെ ഭാഗമാണ്. ആമ്നായസ് ക്രിയാർത്ഥത്വ അനർത്ഥക്യം അതദർത്ഥാണ്. ആമ്നായസ് വേദം ക്രിയാർത്ഥത്വ കർമ്മത്തിന് വേണ്ടിയാണ്, അതദർത്ഥാണ് കർമ്മത്തിന് വേണ്ടി അല്ലാതെയുള്ള വേദഭാഗങ്ങൾ അനർത്ഥക്യം വ്യർത്ഥമാകും. ഇത് പൂർവപക്ഷ സൂത്രമാണ്, മുമ്പും ചർച്ച ചെയ്തതാണ്. ഇരിച്ച എന്നും പറഞ്ഞിരിക്കുന്നു. ഉപനിഷത് ഭാഗങ്ങളൊന്നും ക്രിയയ്ക്ക് വേണ്ടിയുള്ള അല്ല എന്ന് വന്നു കഴിഞ്ഞാൽ അതെല്ലാം വ്യർത്ഥമാകും. വേദം മുഴുവൻ ക്രിയയെ ബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഉപനിഷത് ഭാഗങ്ങളും ഒരു ക്രിയയെ ബോധിപ്പിക്കുകയാണ്. പൂർവമീമാംസകരിൽ നിന്നുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഉപനിഷത് ഭാഗങ്ങളിൽ ബോധിപ്പിക്കുന്ന ക്രിയ ധ്യാനമാണ്, ഉപാസനയാണ്, അതും മാനസിക ക്രിയയാണ്. അതാണ് ഇവിടെ പറയുന്ന വൃത്തികാരന്റെ താല്പര്യം. ബ്രഹ്മത്തെ ധ്യാനിക്കാൻ വിധിക്കുകയാണ് എന്നുള്ളതാണ്. ബ്രഹ്മം ധ്യാനം ഇവിടെ വിധിക്കുന്നു. ഉപാസീത തുടങ്ങിയ വാക്യങ്ങൾ വിധിപരമാണെന്നാണ്. സിദ്ധാന്തത്തിൽ അത് ബോധകമാണ്, വിധിയല്ല, വിധിക്കുകയല്ല, ബോധിപ്പിക്കുകയാണ്. വസ്തുസ്ഥിതിയെ പറയുന്നു, അതിൽ നിന്ന് ജ്ഞാനം ഉണ്ടാവുന്നു. പൂർവപക്ഷം അനുസരിച്ചതെല്ലാം വിധിയാണ്, വിധിക്കുന്നു. നീ അത് ചെയ്യൂ എന്നാവശ്യപ്പെടുന്നു, ധ്യാനിക്കൂ എന്നാവശ്യപ്പെടുന്നു. ഇവിടെ പറയുന്നു അത് ആവശ്യപ്പെടുകയല്ല, മറിച്ചത് ബോധകമാണ്, ഒരു തത്വത്തെ ബോധിപ്പിക്കുകയാണ്. അവിടെ വിധിയില്ല. നിന്റെ മുന്നിൽ കാണുന്ന വസ്തു ഇതാണ് എന്ന് പറയുമ്പോൾ അവിടെ വസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകുന്നു. അവിടെ പിന്നീട് മറ്റൊന്ന് ചെയ്യൂന്ന് ആവശ്യപ്പെടുന്നില്ല. അതാണ് സിദ്ധാന്തം. അതഹ പുരുഷൻ ക്വചിത് വിഷയവിശേഷേ പ്രവർത്തയത് കുതശ്ചിത് വിഷയവിശേഷ നിവർത്തയച്ച അർത്ഥവത് ശാസ്ത്രം. അതഹ അതുകൊണ്ടെന്നാണ് പുരുഷൻ ജീവനെ ക്വചിത് വിഷയവിശേഷേ ചില വിശേഷ വിഷയങ്ങളിൽ പ്രവർത്തയെ പ്രവർത്തിപ്പിക്കുന്നു എന്ത് ശാസ്ത്രം. വിഷയവിശേഷേ പ്രത്യേകമായ വിഷയങ്ങളിൽ, ഏത് യാഗത്തിനും യാഗത്തിനൂടെ വിഷയവിശേഷം എന്ന് പറഞ്ഞിരിക്കുന്നു. യാഗം പോലെയുള്ള ചില പ്രത്യേക കാര്യങ്ങളിൽ പ്രവർത്തയ ശാസ്ത്രം പ്രവർത്തിപ്പിക്കുന്ന ശാസ്ത്രം. അങ്ങനെ അത് അർത്ഥവത്താണ്, പ്രയോജനമുള്ളതാണ്. ഉദശ്ചിത് വിഷയവിശേഷ നിവർത്തയ ചില ഉദശ്ചിത് ചില വിശേഷ വിഷയങ്ങളിൽ നിന്ന് സുരാപാനം മദ്യപാനം പോലെയുള്ള വിശേഷ വിഷയങ്ങളിൽ നിന്ന് നിവർത്തയ നിവർത്തിപ്പിക്കുന്നു, അവനെ പിൻവലിപ്പിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, ശാസ്ത്രം അർത്ഥവത്താകുന്നു. അപ്പൊ ശാസ്ത്രം പ്രയോജനം അർത്ഥവത്താകണമെങ്കിൽ, പ്രയോജനവത്താകണമെങ്കിൽ, ഒന്നുകിൽ അത് മനുഷ്യനെ പ്രേരിപ്പിക്കണം പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ദുഷ്പ്രവർത്തികളിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കും. ഇതാണ് വിധിവാക്യങ്ങൾ നിഷേധവാക്യങ്ങൾ എന്ന് പറയുന്നത്. തദ്ശേഷതയാ അന്യ ഉപയുക്തം, അതിന്റെ ശേഷം അംഗങ്ങൾ എന്നുള്ള നിലയ്ക്ക്, ശേഷം എന്ന് പറഞ്ഞ അംഗം എന്നുള്ളത്, ആ വിധിവാക്യങ്ങളുടെ അല്ലെങ്കിൽ നിഷേധവാക്യങ്ങളുടെ അംഗം, അതിന്റെ ഭാഗം, അതിനോടുകൂടി ചേരുന്നത്, അതിനോടുകൂടി ചേർന്ന ഒരു അർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നത് എന്നുള്ള നിലയ്ക്ക് അന്യ ബാക്കിയുള്ള വേദഭാഗങ്ങളെല്ലാം ഉപയുക്തം, ഉപകരിക്കപ്പെട്ടിരിക്കുന്നു. അതിന് ആ മുഖ്യ വിധി നിഷേധങ്ങൾക്ക് അംഗങ്ങളായിരിക്കുന്നു, പ്രയോജനം ഉള്ളവയായിരിക്കുന്നു എന്നാണ്. സസാമാന്യ ഇത് പൂർവ്വകാണ്ഡത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. വിധി നിഷേധ വാക്യങ്ങളോട് ചേർന്നാണ് മറ്റുള്ള വാക്യങ്ങളെല്ലാം സാർത്ഥകമാകുന്നത്. അന്യത് ഉപയുക്തം, അന്യത് സാർത്ഥകമായിരിക്കുന്നു എന്ന് പറഞ്ഞു. സാമാന്യാത് വേദാന്താനമപി തഥാ ഏവ അർത്ഥവത്വം സ്യാത്, അതിന് തുല്യമായിരിക്കുന്നതുകൊണ്ട് വേദാന്തങ്ങളും ഉപനിഷത്തുകളും തഥാ ഇവ പൂർവകാണ്ഡത്തിൽ എങ്ങനെയാണോ അർത്ഥവാദ വാക്യങ്ങൾ അർത്ഥവത്തായിത്തീരുന്നത്, അതുപോലെ ഉപനിഷത്തിലെ വാക്യങ്ങളും അർത്ഥവത്തായിത്തീരുന്നു. എന്നുവെച്ചാൽ ഉപനിഷത്തിലെ വാക്യങ്ങളും ക്രിയാപരമാണ്, ക്രിയയെ ബോധിപ്പിക്കുകയാണ്. ഇത് ധ്യാനക്രിയയാണ് ബോധിപ്പിക്കുന്നത്, യാഗാദികളെയല്ല ബോധിപ്പിക്കുന്നത്. അങ്ങനെ ധ്യാനക്രിയ ബോധിപ്പിക്കാത്ത ഏതെങ്കിലും വാക്യങ്ങളുണ്ടെങ്കിൽ അത് ആ ധ്യാനത്തെ ബോധിപ്പിക്കുന്ന വാക്യങ്ങളോട് ചേർന്ന് അത് അർത്ഥവത്താകുന്നു. അല്ല, ഇത് കേവലമായ വസ്തുപ്രതിപാദകമല്ല, വസ്തുബോധകമല്ല എന്നാണ്. ഇത് കേവലമായ വസ്തുപ്രതിപാദകമാണ്, ആത്മവസ്തുവിന്റെ പ്രതിപാദകമാണ്, ആത്മവസ്തുവിനെ പ്രതിപാദിക്കുന്നതാണ് എന്നാണ് സിദ്ധാന്തിയുടെ അഭിപ്രായം, അതായത് അദ്വൈതിയുടെ അഭിപ്രായം. അതല്ല എന്നാണ് ഒരുപക്ഷി പറയുന്നത്. സതിജ വിധി വരത്തി, അങ്ങനെ പറയുന്നതുകൊണ്ട് വളരെ അദ്വൈത സിദ്ധാന്തത്തിന്റെ മർമ്മപ്രധാനമായ ചില ആശയങ്ങളെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ തത്വജ്ഞാനം, മോക്ഷം, അതിന്റെയൊക്കെ എന്താണ് അതിന്റെ സ്വരൂപം എന്നുള്ള കാര്യങ്ങൾ ഈ ചർച്ചയിലൂടെയാണ് വെളിപ്പെടുത്തുന്നത്. സതിജ വിധി വരുത്തി യഥാ സ്വർഗാദികാമസ്യ അഗ്നിഹോത്രാദി സാധനം വിധീയതേ ഏവം അമൃതത്വകാമസ്യ ബ്രഹ്മജ്ഞാനം വിധീയതേ ഇതി യുക്തം. അതുകൊണ്ട് എന്താണ് പൂർവോക്ഷി പറയുന്നത്? സതിജ വിധി വരുത്തി, വേദം മുഴുവനും വിധിപരമാണ്, ഉപനിഷത്തു അതുപോലെ തന്നെ. വിധിയാണ് അതിന്റെ താല്പര്യം, വിധിപരം എന്ന് പറഞ്ഞാൽ താല്പര്യം, വിധിയാണ് അതിന്റെ താല്പര്യം, വിധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എന്തൊരു യഥാ യഥാ സ്വർഗാദികാമസ്യ അഗ്നിഹോത്രാദി സാധനം വിധിയത്, സ്വർഗവും മറ്റും ആഗ്രഹിക്കുന്നവന്, സ്വർഗ പുത്രൻ പശു സമ്പത്ത് തുടങ്ങിയൊക്കെ ആഗ്രഹിക്കുന്നവൻ എന്താണ്? അഗ്നിഹോത്രാദി സാധനം വിധിയത, അഗ്നിഹോത്രം തുടങ്ങിയ അതിന്റെ സാധനങ്ങൾ, അതിന്റെ ഉപായങ്ങൾ, ഫലത്തെ നേടുന്നതിനുള്ള ഉപായങ്ങളാണ് സാധനം. ആ സാധനങ്ങളെ വിധിക്കുന്നു, യാഗവും മറ്റും, അഗ്നിഹോത്രം യാഗമാണ് തുടങ്ങിയ യാഗങ്ങളും മറ്റും വിധിക്കുന്നു. ഏവം അതുപോലെ അമൃതത്വ കാമസ്യ അമൃതത്വ മോക്ഷം അത് കാമിക്കുന്നവന് ഇച്ഛിക്കുന്നവനും ബ്രഹ്മജ്ഞാനം വിധിയതേ ബ്രഹ്മജ്ഞാനത്തെ വിധിക്കുന്നു ഇതി യുക്തം. ബ്രഹ്മജ്ഞാനം എന്ന് വെച്ചാൽ ബ്രഹ്മ ഉപാസന എന്നാണ്. ഈ ജ്ഞാനശബ്ദം പല സ്ഥലത്തും പല അർത്ഥത്തിൽ വരും. ഇവിടെ ബ്രഹ്മജ്ഞാനം എന്ന് വെച്ചാൽ ബ്രഹ്മ ഉപാസന, ഉപാസന അതായത് ബ്രഹ്മധ്യാനം. അത് സന്ദർഭം അനുസരിച്ച് അർത്ഥം മനസ്സിലാക്കിക്കോളും. ഉപനിഷത്തുകളിലും വരും ജ്ഞാനം എന്ന് പറഞ്ഞാൽ പല ഭാഗങ്ങളും അത് ധ്യാനം എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ചില ഭാഗങ്ങളിലത് ഉപാസനാകാന്ഡത്തിൽ ഉപാസനയെ കുറിച്ച് പറയുന്നിടത്തെല്ലാം ജ്ഞാനം എന്ന് പറഞ്ഞ് ധ്യാനം എന്ന അർത്ഥമാണ്. ഇത് പൂർവക്ഷമാണ്. പൂർവക്ഷത്തിൽ ജ്ഞാനം എന്ന് പറയുന്നതെല്ലാം ധ്യാനം അല്ലെങ്കിൽ ഉപാസന അല്ലെങ്കിൽ ധ്യാനം എന്നുള്ള അർത്ഥത്തിലായിരിക്കും. ഇവിടെ അമൃതത്വ കാമസ്യ, അമൃതത്വത്തെ ആഗ്രഹിക്കുന്നവന് ബ്രഹ്മജ്ഞാനം എന്ന് വെച്ചാൽ ബ്രഹ്മ ഉപാസന. അതിനെ ജ്ഞാനം എന്നുള്ള അർത്ഥം എടുത്തു കഴിഞ്ഞാൽ വളരെ ആശയക്കുഴപ്പം വരും. സിദ്ധാന്തം ഏത്, പൂർവപക്ഷം ഏത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ. അതുകൊണ്ട് ബ്രഹ്മ ഉപാസന വിധിക്കുന്നു. ഇത് യുക്തം, ഇത് യുക്തം തന്നെയാണ്. നനു ഇഹ ജിജ്ഞാസ്യ വൈലക്ഷണ്യം ഉക്തം. ഇവിടെ പറയുന്നു, പക്ഷെ ജിജ്ഞാസ്യം ഏതിനെയാണോ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത് അതാണ് ജിജ്ഞാസ്യം. ഉത്തരകാണ്ഡത്തിൽ ബ്രഹ്മം, പൂർവകാണ്ഡത്തിൽ കർമ്മം, ഇതാണ് ജിജ്ഞാസ്യമായിരിക്കുന്നത്. അപ്പൊ ജിജ്ഞാസ വൈലക്ഷണ്യം, ജിജ്ഞാസ്യ വിലക്ഷണത ഭേദം, ജിജ്ഞാസ്യം ഭിന്നങ്ങളാണ്. അതായത് ഇവിടെ ഉപനിഷത്തിൽ ജിജ്ഞാസ്യമായിരിക്കുന്നത് ബ്രഹ്മമാണ്, കർമ്മമല്ല. ഇത് നേരത്തെ പറഞ്ഞല്ലോ, അത് വിശദീകരിക്കുന്നു. കർമ്മകാണ്ഡേ ഭവ്യോ ധർമ്മോ ജിജ്ഞാസ്യ ഇഹതു ഭൂതം നിത്യ നിവൃത്തം ബ്രഹ്മ ജിജ്ഞാസ്യം. കർമ്മകാണ്ഡത്തിൽ, പൂർവകാണ്ഡത്തിൽ എന്താണ് ഭവ്യോ ധർമ്മോ ജിജ്ഞാസ്യ, ഭവ്യമായിരിക്കുന്ന എന്നുവെച്ചാൽ ഭവിക്കേണ്ടത്, ഉണ്ടാകേണ്ടത്, ജിജ്ഞാസാ കാലത്തില്ലാത്തതും അനുഷ്ഠാനത്തിലൂടെ സാധിക്കേണ്ടതും, അതാണ് ഭവ്യം. യാഗം, യാഗത്തിൽ നിന്നുണ്ടാകുന്ന അപൂർവം, അതെല്ലാം ഭവ്യം. അതാണ് ധർമ്മം, അതാണ് അവിടെ ജിജ്ഞാസ്യ, ജിജ്ഞാസ്യമായിരിക്കുന്നത്, ജിജ്ഞാസയ്ക്ക് വിഷയമായിരിക്കുന്ന അതാണ്. ഇഹതു, അതേസമയം ഉപനിഷത്തിലാണെങ്കിലോ ഉത്തരകാണ്ഡത്തിലാണെങ്കിലോ ഭൂതം എന്ന് പറഞ്ഞാൽ അത് വിശദീകരിക്കുന്നു. നിത്യ എന്ന വൃത്തം, എന്നും ഉള്ളത്, നിത്യമായിരിക്കുന്നു, നിത്യമായി സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മ ജിജ്ഞാസ്യം, പരബ്രഹ്മമാണ് ഇവിടെ ജിജ്ഞാസ്യമായിരിക്കുന്നത്, അറിയാൻ ആഗ്രഹിക്കുന്നത്. ഉപനിഷത്തിൽ അറിയാൻ ആഗ്രഹിക്കുന്നത് ആ പരബ്രഹ്മത്തെയാണ്. പൂർവകാണ്ഡത്തിൽ അറിയാൻ ആഗ്രഹിക്കുന്നത് കർമ്മത്തെയാണ്. തത്ര ധർമ്മജ്ഞാന ഫലാത് അനുഷ്ഠാന അപേക്ഷാത് വിലക്ഷണം ബ്രഹ്മജ്ഞാന ഫലം ഭവിതം അർഹതി. രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറയുകയാണ്. അതായത് പൂർവപക്ഷിയോട് സിദ്ധാന്തി പറഞ്ഞു കൊടുക്കുകയാണ്. ധർമ്മജ്ഞാന ഫലാത്, ധർമ്മജ്ഞാനത്തിന്റെ ഫലമാണ്. അനുഷ്ഠാന അപേക്ഷാത്, അനുഷ്ഠാനത്തെ അപേക്ഷിക്കുന്നതാണ് എന്ത്, യാഗാദികൾ അല്ലെങ്കിൽ അപൂർവം. ധർമ്മം എന്ന് പറയുന്നു, പുണ്യം എന്ന് പറയുന്നു, നിയോഗം, പല പേരുകളുണ്ട് ഇത്. അതെന്താണ് ധർമ്മജ്ഞാന, ധർമ്മജ്ഞാനം യാഗത്തിന്റെ ജ്ഞാനം. യാഗം എന്താണെന്ന് അറിയണം. യാഗാതിരേവ ധർമ്മ എന്ന് പറയും യാഗജ്ഞാനം. അതറിയണം. ജ്ഞാനം ഉണ്ടായാൽ പോരാ, പിന്നീട് അവിടെ അനുഷ്ഠാനം ആവശ്യമാണ്. അതാണ് പൂർവകാണ്ഡത്തിലെ വിഷയം, ജിജ്ഞാസ്യം. ഇവിടെ അതല്ല, ബ്രഹ്മജ്ഞാനം അങ്ങനെയല്ല. ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് വേറെ അനുഷ്ഠാനത്തെ അപേക്ഷിക്കുന്നില്ല. ബ്രഹ്മജ്ഞാനം ഉണ്ടായാൽ അവിടെ പിന്നെ അനുഷ്ഠാനം ആവശ്യമില്ല. ബ്രഹ്മജ്ഞാനവും അതിന്റെ ഫലവും തമ്മിൽ കാലവിളംബമില്ല. ധർമ്മജ്ഞാനം അങ്ങനെയല്ല. ധർമ്മത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ, യാഗത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ അനുഷ്ഠിക്കാൻ പലതുമുണ്ട്. ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവുണ്ടായാൽ പിന്നെ അവിടെ അനുഷ്ഠാനങ്ങളെല്ലാം അവസാനിക്കുന്നു, പിന്നീടൊന്നും അനുഷ്ഠിക്കാനില്ല. അനുഷ്ഠാനങ്ങളെല്ലാം അറിവുണ്ടാകുന്നതിന് വേണ്ടിയാണ്, അതിന് മുമ്പാണ് അറിവ്. അതാണ് ധർമ്മജ്ഞാന ഫലാത് അനുഷ്ഠാനാപേക്ഷ. ധർമ്മജ്ഞാനത്തിന്റെ ഫലമായി ഉണ്ടാകുന്നു അനുഷ്ഠാനം. ധർമ്മജ്ഞാനത്തിന്റെ ഫലം എന്ന് പറയുന്നത് അനുഷ്ഠാനത്തെ അപേക്ഷിക്കുന്നു. അതിൽ നിന്ന് വിലക്ഷണമാണെന്ത് ബ്രഹ്മജ്ഞാന ഫലം. ബ്രഹ്മജ്ഞാനത്തിന്റെ ഫലമായ, ധർമ്മജ്ഞാനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഫലമായിട്ട് അവിടെ സ്വർഗാദി ഫലങ്ങളെ എടുത്തു കഴിഞ്ഞാൽ അത് അനുഷ്ഠാനത്തെ അപേക്ഷിക്കുന്നു. ബ്രഹ്മജ്ഞാനത്തിന്റെ ഫലമായി മോക്ഷത്തെ എടുക്കുന്നു, അവിടെ അനുഷ്ഠാനം ആവശ്യമില്ല. ഭവിതമർഹതി, ബ്രഹ്മജ്ഞാനത്തിൽ നിന്ന് മോക്ഷം, ബ്രഹ്മജ്ഞാനം മോക്ഷവും തമ്മിൽ ഇടയ്ക്ക് പിന്നീട് മറ്റൊന്നും അവിടെ ചെയ്യാനില്ല. അതിനെ പൂർവ്വപക്ഷം നിഷേധിക്കുന്നു. സിദ്ധാന്തിയുടെ ഈ വിശദീകരണത്തെ അനർഹത്യേവം ഭവിതം, നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ല. എന്തുകൊണ്ട്? കാര്യവിധി പ്രയുക്തസ്യൈവ ബ്രഹ്മണ പ്രതിപാദ്യമാണ്. കാര്യവിധി പ്രയുക്തമായ, കാര്യവിധിയുടെ അംഗമായ ബ്രഹ്മത്തെയാണ് ഇവിടെ പ്രതിപാദനം ചെയ്യുന്ന ഉപനിഷത്തിൽ. കാര്യവിധി എന്ന് പറഞ്ഞാൽ ഉപാസന വിധി, ഉപാസനാവിധി. ഉപാസന ഒരു കാര്യമാണ്, കർത്തവ്യമാണ്. കാര്യം കർത്തവ്യം സമാനാർത്ഥത്തിൽ ഉള്ള പദങ്ങളാണ്. ഒരു കർത്തവ്യ വിധിയുണ്ട് അവിടെ. എന്താണ് അതിന്റെ വിശദീകരിക്കും. അതിന്റെ അംഗമായ കാര്യവിധി പ്രയുക്തം, കാര്യവിധിയുടെ അംഗമായ ബ്രഹ്മത്തെയാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. എങ്ങനെ? അതിന് ശ്രുതിയിൽ നിന്ന് തന്നെ ഇവിടെ വാക്യങ്ങളെ കാണിക്കുകയാണ്. ആത്മാവ അരേ ദ്രഷ്ടവ്യ ഇതി, അരേ ആത്മാ ദ്രഷ്ടവ്യ ബൃഹദാര നിമിഷത്തിൽ യാജ്ഞവൽക്കിൻ മൈത്രിയോട് ഉപദേശിക്കുകയും ആത്മാവിനെ ദ്രഷ്ടവ്യ സാക്ഷാത്കരിക്കേണ്ടതാണ് എന്ന് പറയുന്നു. ദ്രഷ്ടവ്യ ഒരു വിധിയാണ്, നീനെ സാക്ഷാത്കരിക്കണം എന്നാണ്. ഏ ആത്മാ അപഹതപാത്മാ സോ അന്വേഷ്ടവ്യ സ വിജിജ്ഞാസിതവ്യ. ആത്മാ, ഏതൊരു ആത്മാവാണോ അപഹതപാത്മാ, പാപരഹിതനായിരിക്കുന്നത്, പാപസ്പർശമില്ലാതിരിക്കുന്നത്, സ അന്വേഷ്ടവ്യ, ആ ആത്മാവാണ് അന്വേഷിക്കേണ്ടത്, അന്വേഷണത്തിന് വിഷയമാകേണ്ടത്. ജിജ്ഞാസിതവ്യ, അതിനെയാണ് വിശേഷിച്ചറിയാൻ ആഗ്രഹിക്കേണ്ടത്. അത് ചാന്തോക്യത്തിൽ പറയുന്നു. ഇവിടെയെല്ലാം എന്താണ്, ഓരോ വിധിയാണ്, എന്നത് ചെയ്യൂ എന്നാണ്. ആത്മാ ഈ ചിജൈവ ഉപാസിത, തന്നെ ആത്മാവെന്ന് തന്നെ ഉപാസിക്കണം, ധ്യാനിക്കണം. അവിടെയും വിധിക്കുകയാണ്, ധ്യാനിക്കൂ എന്ന് വിധിക്കുകയാണ്. ആത്മാനമേവ ലോകം ഉപാസിത, ആത്മാവാകുന്ന ആ ഫലത്തെ ഉപാസിക്കുക. കർമ്മഫലം സ്വർഗാദി ഫലത്തെയല്ല, ലോകം എന്ന് വെച്ചാൽ ഫലം, ആത്മാവാകുന്ന ഫലം, അതിനെയാണ് നീ ധ്യാനിക്കേണ്ടത്. ബ്രഹ്മവേദ ബ്രഹ്മ ഏവ ഭവതി, ബ്രഹ്മവേദ ബ്രഹ്മത്തെ ഉപാസിക്കുന്നവൻ, ധ്യാനിക്കുന്നവൻ ബ്രഹ്മ ഏവ ഭവതി, ബ്രഹ്മം തന്നെയായിത്തീരുന്നു. ഇവിടെ വേദ എന്ന് വെച്ചാൽ ഉപാസിക്കുക എന്നുള്ളത്. ഉപനിഷത്തിൽ വേദശബ്ദവും പല സന്ദർഭങ്ങളിലും വരും. ഏവം വേദ എന്നെല്ലാം വരുന്നിടത്ത് ആരാണോ ഇപ്രകാരം ധ്യാനിക്കുന്നത് എന്നുള്ള അർത്ഥവും വരും, ആരാണോ ഇപ്രകാരം അറിയുന്നത് എന്നുള്ള അർത്ഥവും വരും സന്ദർഭമനുസരിച്ച്. ഇവിടെ ഇപ്പോൾ പൂർവപക്ഷി വേദശബ്ദത്തിന് ഉപാസന ധ്യാനം എന്നുള്ള അർത്ഥം നടക്കുന്നു. സിദ്ധാന്തി വേദശബ്ദത്തിന് ബ്രഹ്മവേദ, ബ്രഹ്മത്തെ അറിയുന്നവൻ, ബ്രഹ്മവേദനമുള്ളവൻ, ബ്രഹ്മജ്ഞാനി, ബ്രഹ്മ ഏവ ഭൗതി, അവൻ ബ്രഹ്മം തന്നെയാണ് എന്ന് പറയുന്നു സിദ്ധാന്തം. പക്ഷെ പൂർവപക്ഷി എങ്ങനെയല്ല, ബ്രഹ്മത്തെ ധ്യാനിക്കുന്നവൻ എന്ന് പറയും. ബ്രഹ്മത്തെ ധ്യാനിക്കുന്നവൻ ബ്രഹ്മം ആയിത്തീരുന്നു എന്ന് പറയുന്നത് സിദ്ധാന്തിക്ക് അഭിമതമായ വ്യാഖ്യാനമല്ല. സിദ്ധാന്തി ഇവിടെ ഉദ്ദേശിക്കുന്നത് ജ്ഞാനമാണ്. ആ ബ്രഹ്മജ്ഞാനം അവൻ ബ്രഹ്മം തന്നെ. ജ്ഞാനിത്വ ആത്മീയ മേ മതം, ഭഗവാൻ ഗീതി പറയുന്നു ജ്ഞാനി എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. അത് ജ്ഞാനത്തെ ജ്ഞാനപരമായിട്ടാണ് സിദ്ധാന്തി വ്യാഖ്യാനിക്കുന്നത്. ഇത്യാദി വിധാനേഷു, ഇതെല്ലാം വിധികളാണ് എന്നാണ് പൂർവപക്ഷി പറയുന്നത്. തസ്സു കോ അസു ആത്മാ കിം തദ് ബ്രഹ്മ ഇത്യാകാംക്ഷായാം തസ്വരൂപ സമർപ്പണേന സർവേ വേദാന്ത ഉപയുക്ത. ഇത്യാദി വിധാനേഷു, ഇതെല്ലാം വിധികളാണ്. ഈ വിധികൾ വിധി വിധാനേഷു സസ്സു, ഇത്തരം വിധികൾ ഉണ്ടായിരിക്കെ, ഇത് പൂർവപക്ഷിയാണ് പറയുന്നത്. കോ വസു ആത്മാ, ആരാണ് ഈ ആത്മാവ്, കിം തദ് ബ്രഹ്മ, എന്താണ് ആ ബ്രഹ്മം, ഇത്യാകാംക്ഷായാം, അങ്ങനെ ശ്രോതാവിന് സംശയമുണ്ടാകുന്നു. ഈ ശ്രുതിവാക്യങ്ങളെ ശ്രവിക്കുന്നവരുവിന് സംശയമുണ്ടാകുന്നു, ആരാണ് ആത്മാവ്, എന്താണ് ബ്രഹ്മം. തസ്വരൂപ സമർപ്പണേന, ആ സ്വരൂപത്തെ ബോധിപ്പിച്ചുകൊണ്ട്, ആ ബ്രഹ്മത്തിന്റെ സ്വരൂപത്തെ ബോധിപ്പിച്ചുകൊണ്ട് സർവേ വേദാന്ത ഉപയുക്ത, സർവ വേദാന്തങ്ങളും ആ വിധിയുടെ അംഗങ്ങളായിരിക്കുന്നു, ഉപയുക്ത അംഗങ്ങളായിരിക്കുന്നു എന്നാണ്. സർവ വേദാന്തം മറ്റു വേദാന്ത വാക്യങ്ങളും ആ വിധിയുടെ അംഗങ്ങളായിരിക്കുന്നു. ഏത് വാക്യങ്ങൾ, നിത്യ സർവജ്ഞ സർവഗതോ നിത്യതൃപ്തോ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവോ വിജ്ഞാനമാനന്ദം ബ്രഹ്മ ഇത്യവുമാദയ. ഈ ആശയങ്ങളെ പറയുന്ന വാക്യങ്ങളെല്ലാം എന്താണ്, ആ ബ്രഹ്മം നിത്യനാണ്, സർവജ്ഞനാണ്, സർവഗതൻ സർവവ്യാപിയാണ്, സർവഗതൻ എല്ലായിടത്തും ഗമിച്ചിരിക്കുന്നവൻ എന്ന് വെച്ചാൽ സർവവ്യാപി എന്നാണ്. നിത്യതൃപ്തൻ നിത്യതൃപ്തനായിരിക്കുന്നു, നിത്യശുദ്ധ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവനാണ്, വിജ്ഞാനം ആനന്ദം ബ്രഹ്മ തുടങ്ങി ഈ വാക്യങ്ങളെല്ലാം എന്താണ്, വിധിവാക്യങ്ങളോട്, വിധിവാക്യങ്ങൾക്ക് വേണ്ടി ഇതിന്റെ അർത്ഥങ്ങളെ സമർപ്പിക്കുകയാണ്. വിധിവാക്യങ്ങളും ഈ വാക്യങ്ങളോട് കൂടി ചേർന്നിട്ട് കർമ്മകാന്ഡം പോലെയാണ് ഇവിടെ പറയുന്നത്. ഈ ബ്രഹ്മകാന്ഡത്തിന്റെയും അർത്ഥത്തെ മനസ്സിലാക്കേണ്ടത് എന്നൊക്കെയാണ് പൂർവോച്ച് പറയുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാലോ, തദുപാസനാച്ച ശാസ്ത്രദൃഷ്ടോ അദൃഷ്ടോ മോക്ഷ ഫലം ഭവിഷ്യതി. തദുപാസന, അങ്ങനെയുള്ള ബ്രഹ്മത്തിന്റെ ധ്യാനം കൊണ്ട്, ബ്രഹ്മത്തെ ധ്യാനിക്കുന്നതിലൂടെ ശാസ്ത്രദൃഷ്ട, ശാസ്ത്രം നിർദ്ദേശിച്ചിരിക്കുന്നതായ, ശാസ്ത്രം വെളിപ്പെടുത്തിയിരിക്കുന്നതായ അദൃഷ്ടോ മോക്ഷ, അദൃഷ്ടമായിരിക്കുന്ന മോക്ഷം, അതീന്ദ്രിയമായിരിക്കുന്ന മോക്ഷം, യാഗാദികളിൽ നിന്നുണ്ടാകുന്ന അപൂർവം എങ്ങനെയാണോ അദൃഷ്ടമായിരിക്കുന്നത്, അതുപോലെ അതീന്ദ്രിയമായിരിക്കുന്ന മോക്ഷഫലം ഭവിഷ്യതി, മോക്ഷഫലം ഉണ്ടാകുന്നു ധ്യാനത്തിലൂടെ. കർത്തവ്യവിധി അനനുപ്രവേശേ വസ്തുമാത്ര കഥനെ ആന ഉപാദാന അസംഭവ സപ്തദ്വീപ വസുമതി രാജാസു ഗച്ഛതി ഇത്യാദി വാക്യവത് വേദാന്താന വേദാന്തവാക്യാനാണ് ആനർത്ഥക്യമേവ സ്യാത്. ഈ തരത്തിൽ അർത്ഥത്തെ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ വേദാന്ത വാക്യങ്ങളെല്ലാം അനർത്ഥകമായി പോകും. ഏതുപോലെ കർത്തവ്യവിധി അനനുപ്രവേശേ, കർത്തവ്യവിധികളുമായി അന്വയിച്ചില്ല എന്നുണ്ടെങ്കിൽ, കർത്തവ്യവിധി എന്ന് പറയുന്നത് ഉപാസീത തുടങ്ങിയ ധ്യാനം കർത്തവ്യമാണെന്ന് വിധിക്കുന്ന വിധികൾ, അതിനോടുകൂടി ചേർന്ന് വിജ്ഞാനം ആനന്ദം ബ്രഹ്മ തുടങ്ങിയ വാക്യങ്ങൾ അന്വയിച്ചില്ല എന്നുണ്ടെങ്കിൽ, രണ്ടും കൂടി ചേർത്ത് താല്പര്യത്തെ മനസ്സിലാക്കിയില്ല എന്ന് വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വസ്തുമാത്ര കഥനെ വിജ്ഞാനമാനന്ദം ബ്രഹ്മ, കേവലം ഒരു വസ്തുവിനെ ബോധിപ്പിക്കുകയാണ്, അതാണ് സിദ്ധാന്തം. പൂർവോക്ഷി പറയുന്നു അങ്ങനെയാണെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹാന ഉപാദാന അസംഭവ, ഇവിടെ ഒന്നിനെയും എടുക്കുന്നതിനോ തള്ളുന്നതിനോ സാധ്യതയില്ല. ഹാനം ഉപാദാനം സ്വീകരിക്കുക അതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. ഏതുപോലെ സപ്തദ്വീപ വസുമതി ഒരു ഉദാഹരണം പറയണം. സപ്തദ്വീപുകളുള്ളതാണ് ഭൂമി എന്നുള്ള വാക്ക് കേട്ടുകഴിഞ്ഞാൽ അതിന്റെ അർത്ഥബോധം ഉണ്ടാകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അവിടെ പ്രയോജനമൊന്നുമില്ല. കാരണം ഒന്നും ചെയ്യാൻ പറയുന്നില്ല, ഒന്നും ചെയ്ത് നേടാനില്ല, പുരുഷാർത്ഥം അതിനൊന്നും സാധിക്കാനില്ല. അങ്ങനെ ഒരു വാക്യം കേട്ടുകഴിഞ്ഞാൽ എന്താ പുരുഷാർത്ഥം ഉണ്ടാകുന്നത്? വാക്കിന്റെ അർത്ഥജ്ഞാനം ഉണ്ടാകുന്നു, അത്രയല്ല, വാക്യാർത്ഥ ജ്ഞാനം ഉണ്ടാകുന്നു, പുരുഷാർത്ഥം അതുകൊണ്ട് സാധിക്കത്തില്ല. അതുപോലെ വിജ്ഞാനം ആനന്ദം ബ്രഹ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മം വിജ്ഞാനവും ആനന്ദവുമാണെന്നുള്ള ജ്ഞാനം ഉണ്ടാകുന്നു. അവിടെ ഒന്നും നേടാനില്ല, ഒന്നും തള്ളിക്കളയാനില്ല, എന്നിട്ട് പുരുഷാർത്ഥം ഒന്നും അവിടെ ശ്രദ്ധിക്കത്തില്ല. അതുപോലെ വേറെ ഉദാഹരണം പറയുന്നു, രാജാസു ഗച്ഛതി, ഇതാ രാജാവ് പോകുന്നു എന്ന് പറയുന്നു. എന്ന് കേൾക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ജ്ഞാനം ഉണ്ടാകുന്നു, രാജാവ് പോകുന്നു, അതുകൊണ്ട് എന്താ പുരുഷാർത്ഥം നേടുന്നത്? ഒന്നും നേടുന്നില്ല. വാക്യത്തിന്റെ അർത്ഥജ്ഞാനം ഉണ്ടാകുന്നു എന്നേ ഉള്ളൂ. കേവലം വാക്യ അർത്ഥജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പുരുഷാർത്ഥമൊന്നും നേടത്തില്ല എന്നാണ്. പുരുഷാർത്ഥം നേടണമെങ്കിൽ എന്തെങ്കിലും പ്രവർത്തിക്കണം. വാക്യാർത്ഥജ്ഞാനം കൊണ്ട് പുരുഷാർത്ഥം ഉണ്ടാകത്തില്ലെന്നാണ്. പക്ഷെ ഇതാണ് വേദാന്തവും മറ്റ് അദ്വൈതവും മറ്റ് സാധനാ മാർഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അദ്വൈതം എന്താണ് പറയുന്നത്? വാക്യാർത്ഥജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പുരുഷാർത്ഥത്തിന് വേറൊന്നും പ്രവർത്തിക്കേണ്ടെന്നാണ്. അതാണ് അദ്വൈതത്തിൽ പറയുന്നത്. അദ്വൈതിയുടെ അഭിപ്രായം അതാണ്. മറ്റുള്ള എല്ലാ സാധനാ മാർഗങ്ങളും പറയുന്ന എന്താണ്? ജ്ഞാനം ഉണ്ടായാൽ പിന്നെ പ്രവർത്തിക്കണം, ആ പ്രവൃത്തിയാണ് ധ്യാനം എന്നും മറ്റും പറയുന്നത്. ഇവിടെ പറയുന്ന എന്താണ്? വാക്യാർത്ഥം ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പ്രവൃത്തിയില്ല, പിന്നീട് മോക്ഷത്തിന് വേണ്ടി മറ്റൊന്നും ചെയ്യേണ്ട കാര്യം ഇല്ല എന്നാണ്. അതാണ് ജ്ഞാനം കൊണ്ട് മോക്ഷം എന്ന് പറയുന്നത്. മറ്റുള്ള സാധനാ മാർഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ഇവിടെ പറയുന്നത് രാജാസു ഗച്ഛതി, ഇതാ രാജാവ് പോകുന്നു, ഒരാൾ പറയുന്നു, വേറൊരാൾ കേൾക്കുന്നു. കേൾക്കുന്നയാളിന് എന്ത് പുരുഷാർത്ഥം നേടുന്നു? പുരുഷാർത്ഥം നേടണമെങ്കിൽ രാജാവിന്റെ അടുത്ത് പോയി രാജാവിനോട് അർത്ഥിക്കണം. പുരുഷീർ അർത്ഥ്യത, എന്താണ്? എനിക്ക് സമ്പത്ത് വേണം, അല്ലെങ്കിൽ ഗ്രാമം വേണം, അങ്ങനെ എന്തെങ്കിലും അർത്ഥിക്കുന്നു. അർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? പുരുഷാർത്ഥം നേടുന്നു. അല്ലാതെ രാജാവ് പോകുന്നു എന്നുള്ള വാക്യം കേട്ട് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പുരുഷാർത്ഥം നേടാവക്കത്തില്ലെന്നാണ്. ജ്ഞാനം കൊണ്ട് പുരുഷാർത്ഥം ഉണ്ടാകത്തില്ലെന്നാണ്. അദ്വൈതി എന്താണ് പറയുന്നത്? ഇത് കേട്ടാൽ മാത്രം മതി, കേട്ട് ആ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പുരുഷാർത്ഥം സിദ്ധമായി. എന്തുകൊണ്ട്? ജ്ഞാനം ഉണ്ടാകുന്നു, അജ്ഞാനം നശിക്കുന്നു. മോക്ഷത്തിന് തടസ്സമായിരുന്ന അജ്ഞാനമാണ്, അജ്ഞാനം നശിച്ചാൽ മുക്തനായി. ഇതാണ് അദ്വൈതത്തിന്റെ രീതി. ഇതിനെ നിഷേധിക്കുന്നു പൂർവപക്ഷം. ഇത്യാദി വാക്യവത് വേദാന്ത വാക്യാനാം ആനർത്ഥക്യമേവ സ്യാത്. ഈ വാക്യങ്ങളെല്ലാം എങ്ങനെയാണോ പ്രയോജനമില്ലാത്തതായി തീരുന്നത്, അർത്ഥമില്ലെന്നല്ല, ഇവിടെ ആനർത്ഥിക്കും എന്ന് പറഞ്ഞ് ഇത്യാദി വാക്യവത് വേദാന്ത വാക്യാനാം, വേദാന്ത വാക്യങ്ങൾ എന്തുവരും? ആനർത്ഥക്യം എന്ന് വെച്ചാൽ നിഷ്പ്രയോജനം ആയി തീരും. ഈ വാക്യങ്ങൾ എങ്ങനെയാണോ ഇതിന്റെ അർത്ഥം ശ്രവിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം, അതായത് പുരുഷാർത്ഥമാകുന്ന പ്രയോജനം ശ്രദ്ധിക്കാത്തത്, അതുപോലെ ഇവിടെ ആനർത്ഥിക്കും എന്ന് വെച്ചാൽ ശബ്ദത്തിന് അർത്ഥമില്ലാത്ത എന്നുള്ള അർത്ഥമല്ല, നിഷ്പ്രയോജനം എന്നുള്ള അർത്ഥമാണ്, പുരുഷാർത്ഥം ശ്രദ്ധിക്കത്തില്ലെന്നാണ്. അല്ല, വേദാന്ത വാക്യങ്ങൾ എന്താവും? പുരുഷാർത്ഥ ശൂന്യങ്ങളായി തീരും. തത്വമസി എന്ന് കേൾക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ജ്ഞാനം ഉണ്ടാകും, പക്ഷെ ആ ജ്ഞാനം കൊണ്ട് പുരുഷാർത്ഥമൊന്നും ശ്രദ്ധിക്കത്തില്ല. അതിന് സമാധാനമായിട്ട് അദ്വൈതി പറയുന്നത്, നനു വസ്തു മാത്ര കഥനേവി രജ്ജുരിയം നായം സർപ്പ ഇത്യാദു ഭ്രാന്തി ജനിത ഭീതി നിവർത്തനേന അർത്ഥവത്വം ദൃഷ്ടം തഥാ ഇഹാവി അസംസാരി ആത്മവസ്തു കഥനേന സംസാരിത്വഭ്രാന്തി നിവർത്തനേന അർത്ഥവത്വം സ്യാത്. പറയുന്നു, അത് ശരിയല്ലല്ലോ. വസ്തു മാത്ര കഥനേവി, ഒരാളിനോട് മറ്റൊരാൾ ഒരു വസ്തുവിനെ കുറിച്ച് പറയുകയാണ്, വസ്തുവിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. വസ്തു മാത്ര കഥനം എന്ന് പറയുമ്പോൾ ഇന്നത് നീ ചെയ്യൂ, നീ ധ്യാനിക്കൂ എന്നൊന്നും പറയുന്നില്ല. വസ്തു മാത്ര കഥനം, വസ്തുവിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ, പ്രവൃത്തി ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല. എങ്ങനെ? രജ്ജുരിയും നായം സർപ്പഹ, ഒരു ഭ്രമത്തിന് അടിമപ്പെട്ട ഒരു വ്യക്തിയോടുകൂടി പറയുകയാണ്, വ്യക്തിയോട് പറയാണ് ഇത് കയറാണ് സർപ്പമല്ല. കയറിൽ സർപ്പഭ്രമമുണ്ടായ വ്യക്തിയോട് അടുത്തു നിൽക്കുന്ന വേറൊരാൾ പറയാണ്, നീ കണ്ടതെന്താണിത്? കയറല്ല, സർപ്പമല്ല, കയറാണ് എന്ന് ബോധിപ്പിക്കുമ്പോൾ ഭ്രാന്തിജനിത ഭീതി നിവർത്തനേന, അയാൾ ഭയന്നിരുന്നു, സർപ്പത്തെ കണ്ട് അയാൾ ഭയമുണ്ടായി, ശരീരത്തിൽ വിറച്ചു, കണ്ണു നിറഞ്ഞു, കണ്ണുനീര് വന്നു, ഓടി, പലതും സംഭവിച്ചു. അപ്പോൾ ആ ഭ്രമം കൊണ്ടുണ്ടായ ഭയം നിവർത്തിക്കുന്നു, ഇല്ലാതാകുന്നു, ഭയം ദുഃഖം എന്നാ ഇല്ലാതാകുന്നു. അവിടെ എന്താണ്? ഒന്നും ചെയ്യാൻ ആവശ്യപ്പെട്ടില്ല, മറിച്ച് വസ്തു എന്താണെന്ന് പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ. ശ്രോതാവിന്, കേട്ടയാളിന് എന്ത് മനസ്സിലുണ്ടായി? ആ ഇത് സർപ്പമല്ല, ഇത് വെറും കയറാണ്. ഇത്രയും കേട്ടുകഴിഞ്ഞപ്പോൾ അയാൾക്ക് ആശ്വാസം വന്നു, സമാധാനം വന്നു, അയാളുടെ ഭയം മാറി, ദുഃഖം മാറി. അപ്പൊ കേവലം വസ്തുവിനെ ബോധിപ്പിക്കുന്നതിലൂടെയും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ആവശ്യപ്പെടാതെ ഇന്നതാണ് വസ്തു എന്ന് ബോധിപ്പിക്കുന്നതിലൂടെ ഭയം മാറുന്നതായും ദുഃഖം മാറുന്നതായിട്ടും കാണുന്നുണ്ടല്ലോ എന്ന് സിദ്ധാന്തി പറയുന്നു. അർത്ഥവത്വം ദൃഷ്ടം, അത്തരം വാക്യങ്ങൾക്കും പ്രയോജനമുണ്ടല്ലോ, ആ വാക്യങ്ങൾ അർത്ഥവത്താണ്, പ്രയോജനം ഉണ്ടാകുന്നത്. എന്താണ് അവിടുത്തെ പ്രയോജനം? അയാളുടെ ദുഃഖം മാറി, ഭയം മാറി, അത് കാണുന്നുണ്ടല്ലോ. തഥാ, അതുപോലെ ഇഹാവി, ഈ ഉപനിഷത്തിലും അസംസാരി ആത്മവസ്തു കഥനേന, അസംസാരിയായിരിക്കുന്ന, സംസാരിയല്ലാതിരിക്കുന്ന, ജന്മ മരണങ്ങളില്ലാതിരിക്കുന്ന, സുഖദുഃഖാദികളില്ലാതിരിക്കുന്ന ആത്മവസ്തുവിനെ പറയുന്നത് കൊണ്ട്, തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നല്ല, ആ പരമാത്മവസ്തുവിനെ പറയുന്നത് കൊണ്ട് സംസാരിത്വ ഭ്രാന്തി നിവർത്തനേന, താൻ സംസാരിയാണ്, തനിക്ക് ജനനവും മരണവും ഉണ്ട്, അതാണ് സംസാരിത്വ ഭ്രാന്തി. താൻ ശരീരം ഉള്ളവനാണ്, തനിക്ക് ജനനവും മരണവും ഉണ്ട്, താൻ സുഖിയാണ് ദുഃഖിയാണ്, താൻ ബന്ധനസ്ഥനാണ്, ഇതാണ് സംസാരിത്വ ഭ്രാന്തി. ഈ സംസാരിത്വ ഭ്രാന്തി നിവർത്തനേന ഇല്ലാതാകുന്നു. അർത്ഥവത്വം സ്യാദ്, ഇതിനും അർത്ഥവത്വം ഉണ്ടാകും, പ്രയോജനം ഉണ്ടാകും, പുരുഷാർത്ഥം ഇതുകൊണ്ട് സിദ്ധിക്കും ഉപനിഷത്ത് വാക്യങ്ങളെ കൊണ്ടും എന്ന് സിദ്ധാന്തി പറയുന്നു.
2: ഓം നമഃശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം.org റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം.org. ഓം നമഃശിവായ.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: ശ്രുതി ഇതിനെ ഇങ്ങനെ വർണ്ണിക്കുന്നു. എന്തിനു വേണ്ടി? അതിൻ്റെ ആ പ്രതിപത്തിക്ക് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ സംഭവിച്ചു, ബന്ധത്തിലേക്ക് വന്നു. അതെന്തിനു വേണ്ടി? അതും അതിൻ്റെ പ്രതിപത്തിക്ക് വേണ്ടിയിട്ടാണ്. അതാണ് തുറന്ന് വിശദീകരിക്കുന്നത്. പ്രാഗുത്പത്തേഹേ അനുപലബ്ധാത്മാ, പ്രാഗുത്പത്തേഹേ അനുപലബ്ധാത്മാ. ഉത്പത്തിക്ക് മുമ്പ് അല്ലെങ്കിൽ ജാഗ്രത സ്വപ്നങ്ങൾക്ക് മുമ്പ് ആരാത്മാവിനെ അറിഞ്ഞത്? ഈ പറയുന്ന ബന്ധമോ മോക്ഷമോ ആത്മാവോ അനാത്മാവോ എന്തെങ്കിലും അവിടെ ഉണ്ടോ? അത് ഉപലബ്ധമല്ല. അതെന്താ? അതാണ് അതിൻ്റെ സ്വഭാവം. അങ്ങനെ ഉപലബ്ധമല്ലാതിരിക്കുകയോ? അത് സ്വഭാവം എന്ന് പറഞ്ഞാൽ പോരാ, അതതിൻ്റെ വാസ്തവമായ സ്വഭാവം. പിന്നെ ഇതോ ഇതിൻ്റെ അവാസ്തവമായ സ്വഭാവം. അതുകൊണ്ടാണ് ഇതിൻ്റെ മായാമയമായ സ്വഭാവം എന്ന് പറയുന്നത്. ആണ് പ്രാഗുത്പത്തെ അനുപലബ്ധാത്മ പശ്ചാത്കാര്യജ സൃഷ്ടി വ്യാകൃതി ബുദ്ധിരന്തരുപലഭ്യമാണ്. അത് സ്പഷ്ടമാണ്. അവിടെ സൃഷ്ടിയിൽ ഉപലബ്ധമായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ ഉപലബ്ധമാണ്. കാര്യ സൃഷ്ടി വ്യാകൃതി, വ്യാകൃതമായ ബുദ്ധി, ശരീരം, മനസ്സ്, പ്രാണൻ, ഇതെല്ലാം പ്രകടമായപ്പോൾ ഉപലഭ്യമാണ്. ഇപ്പോൾ ഇവിടെ ഉപലഭ്യമാകുന്നുണ്ട്. ഇപ്പോൾ സ്വസ്വരൂപത്തെ ഇവിടെ അറിയുന്നു. അതിവിടെ വെച്ച് അറിയാൻ പറ്റും. ഇവിടെ വെച്ച് തന്നെയാണ് അതിനെ അറിയേണ്ടത്. അങ്ങനെ അറിയുന്നതിന് വേണ്ടി ഇത് വേഷം മാറുകയാണ്. വേറൊരു വേഷം മാറി വേറൊരു പാട്ടെടുത്ത് അഭിനയിക്കുന്നത് പോലെ ഇവിടെ ഇച്ഛ, കൃതി, പ്രയത്നം, അറിവ് എല്ലാം ഇവിടെ ഉണ്ടാവുന്നു. അതുകൊണ്ട് ഇവിടെ അങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല. എന്തിനാ ഇത്? ഇതാവശ്യമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ വന്ന് ഇതിനെ സാക്ഷാത്കരിക്കണം. അതുകൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? ബുദ്ധിയരന്തരുപലം, ബുദ്ധി അന്തരത്തിൽ, ബുദ്ധി എന്ന ഉപാധിയിലൂടെ ഇത് അനുഭവപ്പെടുന്നു. ജലത്തിലെ പ്രതിബിംബം പോലെ, അല്ലെങ്കിൽ കണ്ണാടി കാണുന്ന കണ്ണിനെ പോലെ ഇപ്പം അനുഭവപ്പെടുന്നില്ല. ഇപ്പം അനുഭവപ്പെടുന്നതുകൊണ്ടാണല്ലോ അത് അന്വേഷിക്കുന്നത്. ഇപ്പോൾ അറിയാം സ്വസ്വരൂപത്തെക്കുറിച്ച്, ഇപ്പം തന്നെ അറിയുന്നു. പക്ഷെ അത് പോരാ. തിമിരം ബാധിച്ചവൻ കാണുന്നത് പോലെ വ്യക്തതയില്ലാതെ, എനിക്ക് വ്യക്തമായി കാണണമെന്ന് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടത്? ഇതിൻ്റെ സ്വഭാവമാണ് അങ്ങനെ ആഗ്രഹിക്കുക എന്ന് പറയുന്നത്. അവിടെ നിന്ന് വ്യതിചലിച്ച്, ആ സുഷുപ്തിയിൽ നിന്ന് വ്യതിചലിച്ച് ഇവിടേക്ക് വരുന്നത് അതിൻ്റെ സ്വഭാവമാണെങ്കിൽ, ഇവിടെ ഇരുന്നു കൊണ്ട് ആ സുഷുപ്തനെ കുറിച്ച് ചിന്തിക്കുക, ആ സുഷുപ്തൻ ഏത് രീതിയിലായിരിക്കുമെന്ന് ചിന്തിക്കുക, അതിനെ സാക്ഷാത്കരിക്കുക, അവിടെയാണ് സാക്ഷാത്കാരം സാധ്യമാകുമെന്ന് പറയുന്നത്. സാക്ഷാത്കാരം സാധ്യമാകുമെന്ന് എന്തുകൊണ്ട് പറയുന്നു? ഇത് അപ്രമേയമാണെങ്കിൽ. കാരണം ഇപ്പോൾ സാക്ഷാത്കാരം ഉള്ളതുകൊണ്ട് തന്നെ. എന്താ ഇപ്പോൾ സാക്ഷാത്കാരം ഇല്ല? സാക്ഷാത്കാരം അപരിചിതമായ ഒന്നല്ല. സദാ ഉള്ള അനുഭവം തന്നെയാണ് സാക്ഷാത്കാരം. സാക്ഷാത്കരിക്കുന്നത് നാനാത്വത്തെ ആയി പോകുന്നേ ഉള്ളൂ. ശബ്ദസ്പർശ രസാദികളെ സാക്ഷാത്കരിക്കുന്നു. അവിടെ സാക്ഷാത്കാരത്തെ നിഷേധിക്കാൻ വയ്യ. അങ്ങനെയാണെങ്കിൽ ഈ സാക്ഷാത്കാരം സ്വസ്വരൂപത്തിൽ സംഭവിക്കാം. അങ്ങനെ സാക്ഷാത്കരിക്കുമ്പോൾ വരുന്ന പോരായ്മകൾ എന്താണോ, ആ സ്വസ്വരൂപം അത് സ്വാഭാവികമായിരിക്കും. ഉപാധിയോടുകൂടിയായിരിക്കും. ഉപാധിയോടുകൂടിയേ സാക്ഷാത്കരിക്കും. അല്ലാതെ അതിന് സാക്ഷാത്കരിക്കാൻ വയ്യ. കണ്ണ് സ്വയം എല്ലാത്തിനെയും കാണാൻ പ്രാപ്തമാണ്. പക്ഷെ അതിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ കണ്ണാടി വെക്കേണ്ടി വരും. അതാണ് അതിൻ്റെ ഉപാധി. കാണുന്നതിനത് മറ്റൊരു ഉപാധി സ്വീകരിച്ചിട്ട് മുമ്പ് കണ്ടതിനെ തന്നെ വീണ്ടും കാണും. കാഴ്ച പഴയത് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ കണ്ണാടി എന്ന് പറയുന്ന സാധനത്തിൻ്റെ ആവശ്യം. അതുപോലെ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്ന ജീവൻ സദാ. പക്ഷെ അവിടെ ഒരു ഉപാധി വേണം അതിന്. അതിന് ആ ഉപാധികളാണ് ശാസ്ത്രം, ഗുരു, ഉപദേശം, ബുദ്ധി, എന്തൊക്കെ തന്നെ. ഉപാധിയിലൂടെ അതിനെ കാണുന്നു. ആ സ്വാഭാവികമായിരിക്കുന്നു അതിനെ കാണുന്നതിന് ആ ബുദ്ധി എന്ന ഉപാധിയായി മാറുന്നു. ബുദ്ധി എന്ന് പറയുന്ന ഉപാധിയിലൂടെ അതിനെ കാണുന്നു. വെളിച്ചം കൊണ്ട് വസ്തുവിനെ കാണുന്നു. അതാണ് നല്ല ഉദാഹരണം. വെളിച്ചം കൊണ്ട് വസ്തുവിനെ കാണണമെങ്കിൽ എന്ത് വേണം? വാസ്തവത്തിൽ ആ വസ്തുവിനെയാണോ നമ്മൾ കാണുന്നത്? നമ്മൾ പറയുന്ന മുമ്പിലിരിക്കുന്ന വസ്തുവിനെയാണ് കാണുന്നത്. വസ്തുവിനായിട്ടൊരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല. സങ്കല്പിച്ചൊക്കെ ഒരു വസ്തുവിനെ മാത്രം കാണും, ഏതെങ്കിലും ഒരു വസ്തുവിന്. അത് അസംഭവമാണ്. വസ്തുവിനെ കാണുന്നെങ്കിൽ വെളിച്ചത്തോടു കൂടിയേ കാണാൻ പറ്റും. വെളിച്ചമാണോ വസ്തു? അല്ല, വെളിച്ചം എന്ന് നോക്കി പറയാൻ മതി. അപസ്തമാണോ വെളിച്ചമാണ്? പക്ഷെ വെളിച്ചം എന്ന് പറയുന്നത് എന്താണ്? ഉപാധിയാണ്. അതെവിടെ? വസ്തുവിലുണ്ട്, കണ്ണിലുണ്ട്, വസ്തുവിൽ നിന്നും കണ്ണുവരെയുള്ള മാർഗത്തിലുണ്ട്, സർവത്രയുണ്ട്. പക്ഷേ വെളിച്ചം എന്ന് വരുന്ന ഉപാധി ആ വസ്തുവിനോട് ചേരുന്ന ആ വസ്തു സ്വാഭാവികമാകുമ്പോഴേ, അതാണ് സ്വാഭാവികം എന്ന് പറയുന്നത്, ആ വസ്തുവിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ കാണുന്ന വസ്തുവിൻ്റെ ശരിയായ രൂപമാണോ? അല്ല, വെളിച്ചത്തിൻ്റെ സ്വാധീനമുണ്ട്. കാരണം ആ വെളിച്ചത്തിൻ്റെ വർണ്ണത്തിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ വസ്തു കാണുന്നതും മറ്റൊരു രീതിയിലാവും. വെളിച്ചം വെളുത്തതാണെങ്കിൽ വസ്തു വെളുത്തതായി കാണും. വെളിച്ചം പച്ച നിറമാണെങ്കിൽ അത് പച്ച. അങ്ങനെയാണോ ഈ വർണ്ണങ്ങളെല്ലാം അനുഭവപ്പെടുന്നത്? വർണ്ണങ്ങളിലൂടെ വസ്തുവിനെ അനുഭവപ്പെടാൻ പറ്റും. അത് വെളിച്ചത്തിൻ്റെ വിശേഷതകളാണ് വർണ്ണം. അപ്പോൾ ഇത് ഈ ഉപാധി വിട്ടിട്ട് വെളിച്ചം എന്ന് പറയുന്ന ഒരു ഉപാധി വിട്ട് ആരെങ്കിലും ഒരു വസ്തുവിനെ സാക്ഷാത്കരിക്കാൻ പറ്റും, സാധ്യമല്ല. അതുപോലെ ഇവിടെ ഈ നിർഗുണ വസ്തുവിനെയും ശുദ്ധം, അത് നമ്മൾ പറയും സാത്വികമായ ഉപാധി, ശുദ്ധമായ ഉപാധി, നിർമ്മലമായ ഉപാധി. അവിടെ ഉപാധിയായിത്തീരുന്നത് അന്ധകരണം തന്നെ. എങ്ങനെയുള്ള അന്ധകരണം? ചിന്മയമായ അന്ധകരണം, ജ്ഞാനമയമായിരിക്കുന്ന അന്ധകരണം തന്നെ ഇതിനൊരു ഉപാധിയായി വെളിച്ച സഹായത്തോടുകൂടി വസ്തുവിനെ കാണുന്നത് പോലെ ഇതിനെ അതാണ് സാക്ഷാത്കാരം. അത് സംഭവിക്കും. പിന്നെ സാക്ഷാത്കരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് എന്താ? നിർഗുണത്തെ ഉപാധി ഇല്ലാതെ തന്നെ സാക്ഷാത്കരിക്കാൻ കഴിയില്ല. അങ്ങനെ ദൃശ്യദേഹത്വ അഗ്രിയ ആ സൂക്ഷ്മമായ ആ ബുദ്ധി, അതിനാണ് ഇവിടെ ഉപാധി. അത് എന്തുകൊണ്ടത് ഉറപ്പിച്ച് പറയുന്നത്? കാരണം ഇപ്പോൾ അത് അസാക്ഷാത്കാരം ഉള്ളതുകൊണ്ട് തന്നെ. വസ്തുക്കൾ മാറുന്നുണ്ടായിരിക്കും, പക്ഷേ സാക്ഷാത്കാരം മാറുന്നില്ല. സർവത്ര സാക്ഷാത്കാരം അനുസ്യൂതമാണ്. രൂപ, രസ, ഗന്ധ, സ്പർശ എല്ലാത്തിനും കാണുമ്പോഴും ആ സാക്ഷാത്കാരമുണ്ട്, കാണലുണ്ടല്ലോ. അതുകൊണ്ട് സ്വാഭാവികമായ വസ്തുവിൻ്റെ ആ സാക്ഷാത്കാരം ഈ ഒരവസ്ഥയിലൂടെ സാധ്യമാകൂ. അങ്ങനെ ആയാൽ ഈ അവസ്ഥയിലുള്ള ദോഷങ്ങൾ പരിഹരിക്കാം. അജ്ഞാനം തുടങ്ങിയ ദോഷങ്ങൾ അതൊക്കെ എവിടെയുള്ള? ഇവിടെയാണ്. അജ്ഞാനത്തെ അറിയുന്നിടത്തേ ഉള്ളൂ അജ്ഞാനം, അജ്ഞാനത്തെ അനുഭവിക്കുന്നിടത്തേ ഉള്ളൂ അജ്ഞാനം. അതൊക്കെ ഇവിടെയാണ്. ഈ ദോഷങ്ങളെല്ലാം പരിഹരിക്കാം. അതുകൊണ്ടാണ് സാക്ഷാത്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് അത്? അജ്ഞാന സംശയ വിപര്യ ശൂന്യമായ ജ്ഞാനമാണ് എന്ന് പറയുന്നതാണ്. വസ്തുവിൻ്റെ സാക്ഷാത്കാരത്തിന് കണ്ണിന് തിമിരം പാടില്ല. പ്രകൃഷ്ട പ്രകാശം, നല്ല വെളിച്ചം വേണം. ഇതൊക്കെ ആവശ്യമാണ്. നല്ല വെളിച്ചം, കണ്ണിന് ദോഷമില്ലാതിരിക്കുക മാത്രമല്ല, ആ കണ്ണും ആ വസ്തുവുമായിട്ടുള്ള ബന്ധം, മനസ്സ്, ബുദ്ധി എല്ലാം അവിടെ ഒത്തു വന്നു കഴിഞ്ഞാൽ ആ വസ്തുവിൻ്റെ ശരിയായ സാക്ഷാത്കാരമുണ്ട്. തിമിരമുള്ളവനും കാണും, പക്ഷെ അത് ശരിയായ സാക്ഷാത്കാരമാണ്. തിമിരമുള്ളവൻ കണ്ടാൽ എന്തുവരും? അവിടെ സംശയം വരും, അജ്ഞാനം വരും, വിവരിയും വരും. ഇതാണോ ഇതാണോ, തൂണാണോ കള്ളനാണോ സംശയിക്കും. അതില്ലാത്തവനാണെങ്കിലോ പറയും കരതല ആമല ഉള്ളം കയ്യിലെ നെല്ലിക്ക പോലെ വളരെ സ്പഷ്ടമായി കാണുന്നു. സാക്ഷാത്കാരം കെട്ടുകഥയല്ല, കടങ്കഥയല്ല, ഇത് പരമാർത്ഥമാണ്. കരുത്തല ആമലകവത് ഉള്ളം കയ്യിലെ നെല്ലിക്ക പോലെ. എന്താണ് ആ ഉള്ളം കയ്യിലെ നെല്ലിക്ക എന്ന് പറയുന്നത്? അത് വളരെ ദൂരെ ഇരിക്കുകയാണെങ്കിൽ അത് നെല്ലിക്കയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫലമാണോ സംശയം വരാം. അതേ അത് കല്ലിൻ്റെ ഭക്ഷണമാണോ? ദൂരെയാണ്. വളരെ അടുത്ത് വന്ന് അത് അപരോക്ഷമാകുമ്പോൾ അതാണ് അപരോക്ഷം. ഉള്ളം കയ്യിൽ വരുമ്പോൾ ഇവിടെ സംശയമേ ഇല്ല. ഇത് അങ്ങനെ സംശയരഹിതമായി ഇതിനെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ, അതാണ്. മറ്റെന്തെങ്കിലും സംശയങ്ങളാണ്. സ്വസ്വരൂപത്തെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ, വിപര്യങ്ങൾ, ശരീരാത്മബുദ്ധി ഇതെല്ലാം മാറും. അത് സ്വസ്വരൂപത്തെ സാക്ഷാത്കരിക്കുന്നു. ഉടനെ സച്ചിദാനന്ദത്തിൻ്റെയും മറ്റു ആവശ്യം. അപ്പോൾ അത് ഉപാധിയിലൂടെ സാക്ഷാത്കരിക്കാം. ആ സാക്ഷാത്കാരത്തിൽ സംശയാദി ദോഷങ്ങൾ കാണുന്നില്ല. അത് കരതലാമലകൾ പോലെ സ്പഷ്ടമായിരിക്കും. എന്ന സാക്ഷാത്കാരത്തെ കുറിച്ച് പറയുന്നു. അത്തരമൊരു സാക്ഷാത്കാരം ഈ ഉപാധികളെ ആശ്രയിച്ചേ ഉണ്ടാവും. അതാണ് നേരത്തെ പറഞ്ഞത് യാഥാത്മ്യ പ്രതിപത്തി. ആ അപരോക്ഷ സാക്ഷാത്കാരത്തിന് വേണ്ടി ഇതൊക്കെ സംഭവിക്കണം. അതിവിടെ സംഭവിക്കത്തുള്ളൂ. ഉപാധികളില്ലാതെ എങ്ങനെ സാക്ഷാത്കരിക്കാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ അഹരഹ സമ്പദ്യ നവിദു സതി സമ്പദ്യാമഹേ സന്തോഷത്തിൽ പറഞ്ഞു. പ്രതിക്ഷണം ആ സത്തിനോട് ഏകീഭവിച്ചിട്ടും അറിയുന്നില്ല, ഞാൻ അവിടെ ആയിരുന്നു, ഞാൻ അതായിരുന്നു. ഉറങ്ങിയിട്ടും യാതൊരു പ്രയോജനമില്ല. അനാദിയായി ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്ന എന്താ പ്രയോജനം? അതൊരു പരിഹാരമല്ല. ഓ അതിന് എന്ത് വേണം? ഈ അതിൻ്റെ ഈ വിഭൂതികളൊക്കെ അതിനനുഭവിക്കണ്ടേ? സത്യജിത്ത ആനന്ദത്തേക്ക് അനുഭവിക്കണ്ടേ? അതിനനുഭവിക്കണമെങ്കിൽ ഇത് സംഭവിക്കണം. അനുപ്രവേശം. എന്തുകൊണ്ട് അനുപ്രവേശം? എന്തിനു വേണ്ടിയത്? അതിന് സമാനം പറയും. അത് ഇതെല്ലാമായി മാറുന്ന അതിനു വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് വാസുദേവ സർവ്വ ഇതെല്ലാം അതായിട്ട് തന്നെ അതറിയുന്നു, മറ്റൊന്നുമില്ലല്ലോ അറിയാൻ എന്നറിയുന്നു. ഇതിനെന്തെങ്കിലും തടസ്സമായി വന്നാൽ അതിനെ പറയും മായ, അജ്ഞാനം, കൽപ്പന, മിഥ്യ എന്ന് പറയും. അതിന് വരുന്ന തടസ്സങ്ങളെ അങ്ങനെ ആ പേരിട്ട് വിളിക്കുന്നു. അല്ലെങ്കിൽ ഇതെല്ലാം അത് തന്നെയാണ്. അത് കരുതലാമലകം പോലെ, ഉള്ളം കയ്യിൽ നെല്ലിക്ക പോലെ അത് സ്പഷ്ടം. അതിവിടെ ആകത്തുള്ളൂ, ഉറങ്ങിയാൽ പറ്റില്ല. നിർഗുണാവസ്ഥയിൽ അത് സാധ്യമല്ല. അതിനു വേണ്ടിയിട്ട് പറയുന്നു ബുദ്ധിയെ രണ്ടുരുപലഭ്യമാണ്. അതിപ്പോൾ തന്നെ ബുദ്ധി അന്ത ബുദ്ധിയാകുന്ന ഉപാധിയിലൂടെ അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യാദി പ്രതിബിംബവത്, സൂര്യാദി പ്രതിബിംബത്തെപ്പോലെ, കണ്ണിൻ്റെ പ്രതിബിംബത്തെപ്പോലെ അത് കാണുന്നത് പോലെ. ജലാദു, ജലാദിയിൽ എങ്ങനെയാണോ പ്രതിബിംബം കാണുന്നത് കണ്ണാടിയിലും മറ്റും, അതുപോലെ. അല്ലെങ്കിൽ എങ്ങനെയാണോ തൻ്റെ കണ്ണിൻ്റെ പ്രതിബിംബത്തെ കാണുന്നത് കണ്ണാടിയിൽ, അതുപോലെ. കാര്യം സൃഷ്ടുവ പ്രവിഷ്ഠൈവ ലക്ഷ്യമാണോ, അതാണ്. ഇതിനെല്ലാം സൃഷ്ടിച്ചിട്ട് ആ സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വന്നു, ഈ സൃഷ്ടിയിലേക്ക് പ്രവിഷ്ഠൈവ പ്രവേശിച്ചതുപോലെ വാസ്തവത്തിൽ ആ സ്വസ്വരൂപത്തിനൊരു മാറ്റവും സംഭവിച്ചില്ല. സുഷുപ്തിയിലവൻ തുര്യനാണ്, ജാഗ്രതത്തിനും സ്വപ്നത്തിനും എല്ലാം തുര്യനാണ്. പിന്നെ ഇതെല്ലാം എന്താണ്? പ്രവേശിച്ചതുപോലെ, ജാഗ്രതത്തിലേക്ക് വന്നതുപോലെ, സ്വപ്നത്തിലേക്ക് വന്നതുപോലെ നിർദ്ദിശ്യത. ശാസ്ത്രം അങ്ങനെ നിർദ്ദേശിക്കുന്നു, ശാസ്ത്രം നമ്മളെ ബോധിപ്പിക്കുന്നു. ഇതാണ് പരമാർത്ഥം. ഇതാണ് പരമാർത്ഥത്തെ ഇങ്ങനെ അറിയണം. പരമാർത്ഥത്തെ അറിയേണ്ട ആവശ്യകത എന്തുകൊണ്ടാണ്? ഇതുകൊണ്ടാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ അതറിയാൻ കഴിയില്ല. സുഷുപ്തനായിരുന്നാൽ ഇത് സംഭവിക്കത്തില്ല. നമ്മുടെ ഭാവനയിലും കൽപ്പനയിലുള്ള സമാധിയിൽ ഇത് സംഭവിക്കത്തില്ല. ഇത് ജാഗ്രത സംഭവിക്കും. ആ ജാഗ്രതയിൽ സംഭവിക്കുന്നതിന് നമുക്ക് വേണമെങ്കിൽ പറയാം സമാധി എന്ന് പറയാം, അതിനെ സുഷുപ്തി എന്ന് പറയാം, ഏത് ഭാഷയിലും പറയാം. പക്ഷെ നമുക്ക് പരിചയമുള്ള സുഷുപ്തിയിലും സമാധിയിലും ഒന്നും ഇത് സംഭവിക്കത്തില്ല. അതിനുവേണ്ടി ഇഹപ്രവിഷ്ട, അതിനുവേണ്ടിയിട്ടാണ് ആ പരൻ ഈ ഉപാധിയിൽ പ്രവേശിച്ചിരിക്കുന്നതിനോട് താതാന്യപ്പെട്ടിരിക്കുന്നത്, സ്വസ്വരൂപത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടി. തസൃഷ്ടോ തദൈവന് പ്രാവശ്യം സൃഷ്ടിച്ചിട്ട് അവൻ ഇതിന്റെ ഉള്ളിലേക്ക് കയറി. സ ഏതമേവ സീമാനം വിദാര്യ ഏതയാ ദ്വാര പ്രാപദ്ധ്യത. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തോ പരമാർത്ഥത്തിൽ ചെയ്തതുപോലെ ഈ സീമാവിനെ പുലർന്ന് അതിലൂടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു എന്നൊക്കെ പറയുമ്പോൾ വസ്തുനിഷ്ഠമായ എന്തോ കാര്യങ്ങളെ വിശദീകരിക്കുന്നത് പോലെ തോന്നുന്നു. സ്വയം ദൈവതാക്ഷത ഹന്താഹിമാ തിസ്രോ ദൈവതാനേന ജീവേനാത്മനാനുപ്രവിശ്യ നാമരൂപേ വ്യാകരവാണി. ചാന്ദോക്യത്തിൽ ഇതെല്ലാം വിശദമായി ചർച്ച ചെയ്തതാണ്. ഇത്യവമാതിഭി, അതുകൊണ്ട് ഇവിടെ സൃഷ്ടിച്ച് അതി പ്രവേശിച്ചു എന്ന് പറയുന്നിടത്തൊന്നും ഋഷിക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ വേദത്തിന് അബദ്ധമൊന്നും പറ്റിയിട്ടില്ല. നദു സർവഗതസ്യ നിരവൈവസ്യ ദിഗ്ദേശ കാലാന്തര അപക്രമണ പ്രാപ്തി ലക്ഷണ പ്രവേശ കഥാചിത വിബോധ്യതേ. സൂര്യൻ അതിൻ്റെ കിരണങ്ങൾ അത്രയും ദൂരത്ത് നിന്ന് സഞ്ചരിച്ച് ഭൂമിയിൽ വന്ന് ഇവിടെ ഇരിക്കുന്ന കണ്ണാടിയിൽ പതിച്ച് പ്രതിബിംബം ഉണ്ടായി. അതാണ് ദിഗ്ദേശകാലാന്തര അപക്രമണ പ്രാപ്തി ലക്ഷണ പ്രവേശം. അതാണ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് സഞ്ചരിച്ചു പോയി അവിടെ പ്രതിബിംബിക്കുക, അല്ലെങ്കിൽ പ്രവേശിക്കുക. അത് ശരിയാ, അങ്ങനെ ഇവിടെ സംഭവിച്ചില്ല. പക്ഷെ ഇതിനെയും പറയും പ്രതിബിംബമാണ്. അല്ലെങ്കിൽ പ്രതിബിംബം പോലെ എന്നെടുത്താലും മതി. ഇപ്പൊ സംശയം പറയും, ഈ ജീവൻ എന്താണ്? പരമാത്മാവിന്റെ പ്രതിബിംബമാണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം. സൂര്യന്റെ പ്രതിബിംബം ജലത്തിൽ എന്നതുപോലെ ഇത് പ്രതിബിംബമല്ല, മറിച്ചത് പ്രതിബിംബം പോലെയാണ്. ഒന്ന് കാൽപ്പനിക പ്രവേശം. എന്തുകൊണ്ട്? സർവഗതസ്യ നിരവൈവസ്യ ദിദ്ദേശ കാലാന്തര അപക്രമണം. ഇത് സർവഗതമാണ്, സർവവ്യാപിയാണ്, നിരവയവുമാണ്. അതിന് കഥാചിത്തൊക്കെ ഒരു കാരണവശാലും സൂര്യ പ്രതിബിംബം പോലെ ഒരു പ്രവേശം ജലത്തിൽ സംഭവിച്ചതുപോലെ സംഭവിക്കത്തില്ല. എന്നാൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് പറയുന്നു, തമസ്യവ യഥാസർപ്പം സർപ്രവിഷ്ഠ നതുസ്വതഹ വാർത്തികാരൻ പറയുന്നു. സർപ്രവിഷ്ഠ മാലയും സർപ്പം പ്രവേശിച്ചിരിക്കുന്നു. നല്ലൊരു ഉദാഹരണമാണ് മാല. മാല കാണാൻ വളരെ മനോഹരമാണ്, പക്ഷെ അത് സർപ്പമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ അത് ഭീകരമായി. അതുകൂടെ അതിലുദ്ദേശിക്കുന്നു, അതുവരെ മാല മനോഹരവും ആരും ആഗ്രഹിക്കുന്നതുമാണ്, ആരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. പക്ഷെ സർപ്പപ്രതീതിയിൽ ഉടനെ കാര്യം മാറുന്നു. എന്താ, മാലയിൽ സർപ്പം പ്രവേശിച്ചോ? അങ്ങനെ തോന്നും. ആ മാല സർപ്പമായി മാറി, അവിടെ ഒന്നും പ്രവേശിച്ചിട്ടില്ല. അതുപോലെയുണ്ട് ഇവിടെ. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? കാരണം ഒരു അരണ്ട വെളിച്ചത്തിലായിരുന്നു ആ മാല. ഉള്ളിൽ സർപ്പത്തിൻ്റെ ഒരു ആശങ്കയുണ്ടായിരുന്നു. രണ്ടും കൂടി കൂടിച്ചേർന്നപ്പോൾ പെട്ടെന്ന് നിമിഷാർത്ഥം എന്ന് പറയും, ഒരു ഭ്രാന്തി ഉണ്ടായി, ഇത് മാല സർപ്പമാണ് എന്നൊരു ഭ്രാന്തി ഉണ്ടായി. പക്ഷെ നിമിഷ അർത്ഥത്തിലാണ് ആ ഭ്രാന്തി ഉണ്ടായെങ്കിലും അതുകൊണ്ടുണ്ടായ ഭയം, അതുകൊണ്ടുണ്ടായ കമ്പനം, അത് ചിലപ്പോൾ മണിക്കൂറുകളോളം നിൽക്കും. ചിലപ്പോൾ ആ ഭയം ജീവിത അന്ത്യം വരെ നിൽക്കും. പറയില്ലേ, പണ്ട് അവിടെ ഭൂതത്തെ കൊണ്ട് പേടിച്ചാണ്, ഇപ്പോഴും ബുദ്ധിക്ക് സ്ഥിരത വന്നിട്ടില്ല, ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഒരുപാട് ചികിത്സിച്ച് മന്ത്രവാദമൊക്കെ ചെയ്ത് പ്രേതം മാറിയിട്ടില്ല എന്ന് പറയാറില്ലേ. സംഭവിക്കുന്നത് ക്ഷണാർത്ഥം കൊണ്ട്, ക്ഷണവും വേണം. പക്ഷെ അതിൻ്റെ തുടർച്ച അത് വളരെ ഭീകരമാണ്. അതിനാണ് ഈ ഉദാഹരണം പറയുന്നത്. പ്രപഞ്ചത്തെ സംബന്ധിച്ചും അങ്ങനെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾ എത്ര മണിക്കൂർ ഉറങ്ങി? പറയും, ഞാൻ ഒരു മണിക്കൂർ ഉറങ്ങി, കാരണം 6:30 സത്സംഗം തുടങ്ങി, ഇപ്പോൾ 7:00 ഒരു മണിക്കൂർ ഉറങ്ങി. കൃത്യമായും പറയാൻ പറ്റും. ശരി, എന്നാൽ നിങ്ങൾ ഉണരുന്നതിന് എത്ര സമയമെടുത്ത്, എത്ര സമയം കൊണ്ടാണ് ഉണർന്നത്? പറയാൻ പറ്റില്ല. എന്നാൽ അത് പറയില്ല, നിങ്ങൾ ഉറങ്ങുന്നതിന് വേണ്ടി എത്ര സമയമെടുത്തു, ഉറക്കത്തിലേക്ക് കടക്കാൻ എത്ര മിനിറ്റ് എടുത്തു, അതും പറയാൻ പറ്റില്ല. അതിന് ക്ഷണാർത്ഥം വേണ്ട, തമസ് ബാധിക്കുന്നതിന് ക്ഷണത്തിൻ്റെ അർത്ഥം പോലും വേണ്ട. അറിയത്തില്ല, ഉറങ്ങിയ വിവരം തന്നെ പറഞ്ഞപ്പോഴറിഞ്ഞു, ഇതുവരെ ഉറക്കമായിരുന്നെങ്കിൽ, ഓ ഇതുവരെ ഞാൻ ഉറങ്ങുകയായിരുന്നെ. അപ്പോൾ അതിന് ക്ഷണാർത്ഥം പോലും വേണ്ട. പക്ഷെ തുടർന്ന് വരുന്ന കാര്യങ്ങൾക്ക് അത് നീണ്ടു നിൽക്കുന്നു. അതാണ് മനോഹരമായ മാലയെ സർപ്പമാണെന്ന് ധരിക്കുക. ആ തമസ് കൊണ്ട്, തമസ് നിമിത്തമായി, അല്ലെങ്കിൽ എന്തോ അതൊരു ഭ്രാന്തി, വിശദീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യം. അതുകൊണ്ട് പിന്നീട് ഭയം, ചിലപ്പോൾ മനസ്സിൻ്റെ സമനില തെറ്റുന്നു. എന്ത് സംഭവിക്കും? മനസ്സിൻ്റെ ശക്തിയും ബലവും യോഗ്യതയൊക്കെ അനുസരിച്ച്

പറഞ്ഞിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം, വിവരമില്ലാത്തതുകൊണ്ട്. വലിയ ആചാര്യനാണ്, വലിയ ഗുരുവാണ് പറഞ്ഞത്, ലോകപ്രശസ്തനായ ഗുരുവാണ് പറഞ്ഞത്. വിവരക്കേടാണ്, പേര് ഞാൻ പറയുന്നില്ല. പറഞ്ഞാൽ ഒരുപാട് പേര് ആരാധിക്കുന്ന ഗുരുവാണ്, ഗുരുവിന് വിവരമില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് വേറെ ആരുടെ ചോദിച്ച് മനസ്സിലായിക്കോളൂ. അങ്ങനെ ഒരു ഗുരു പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും ശങ്കരാചാര്യർക്ക് ശിഷ്യന്മാർക്കൊന്നും അറിയത്തില്ലായിരിക്കും. മാലയിൽ സർപ്പം എന്ന് പറയുന്നത് ശങ്കരാചാര്യർ പ്രയോഗിച്ചിട്ടുണ്ട്. വർത്തികാരൻ ഇവിടെ സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു. ശങ്കരാചാര്യർ പറഞ്ഞ വളരെ പ്രസിദ്ധമായ ദൃഷ്ടാന്തമാണ്. അടുത്ത കാലത്തൊന്നും ആരും പറഞ്ഞതല്ല മാല സർപ്പമാകുന്നു. അതുകൊണ്ട് അദ്വൈതത്തിൽ പുതിയതായിട്ടൊന്നും കൂട്ടിച്ചേർത്തിട്ടുമില്ല ആരും. അദ്വൈതത്തെ സംബന്ധിച്ച് ശങ്കരാചാര്യർ പറഞ്ഞതിനപ്പുറം ആരെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കുമെന്നതുപോലെയുള്ളൂ. അതിൽ വേറെ ആർക്കും കൂട്ടിച്ചേർക്കാൻ സാധ്യമല്ല. കാരണം അദ്വൈതം ഏകമാണ്, അതാണ് ശങ്കരാചാര്യർ വെളിപ്പെടുത്തിയത്. അത് പിന്നെ എന്താ ഇനി കൂട്ടിച്ചേർക്കും? പിന്നെ വിവരക്കേടുകൊണ്ട് ഓരോരുത്തർ ഓരോന്ന് വിളിച്ച് പറയും, ഏറ്റു പറയാം. കുറെ മൂഢന്മാർ പറയാനുള്ളത്, ഞാൻ വയലന്റ് ആവുന്നതിന് മുൻപ് നിർത്തുകയാണ്. തമസൈവ യഥാസർപ്പം സർപ്രവിഷ്ട നതു സ്വതഃ, സ്വയം സംഭവിക്കുന്നില്ല, സ്വത അങ്ങനെ സംഭവിക്കുന്നില്ല. തമസ ഒരു ഭ്രാന്തി, ഒരു അവിവേകം, എങ്ങനെയോ സംഭവിക്കുന്നു. അതുപോലെ പ്രത്യേക അജ്ഞാന ഹേതുത്വം ആത്മേയവം മായ ജഗത് പറയുന്നത് നോക്കുക. പ്രത്യേക അജ്ഞാന ഹേതുത്വം നേരത്തെ പറഞ്ഞു. എന്താണോ യത്മോഹോത്വം, ഉത്തം എന്ന് വെച്ചാൽ ജനിച്ചത്, ഉണ്ടായത്, പ്രകടമായത്, അഭിവ്യക്തമായത്, പ്രകാശിച്ചത്, എങ്ങനെയൊക്കെയാണ് അർത്ഥം? ഉയരുന്നത് ഉത്തം എന്ന് പറയുന്ന അർത്ഥത്തിലാണ്. അപ്പൊ അതുപോലെ ഇവിടെ പ്രത്യേക അജ്ഞാന ഹേതുത്വം, പ്രത്യേക അജ്ഞാനത്തിൽ നിന്നുണ്ടായതാണ്. സ്വസ്വരൂപ ബോധം ഇല്ലാത്തതുകൊണ്ടുണ്ടായതാണ്. അതാണ് പറയുന്നത് ഇവിടെ തന്നെ ആ സ്വസ്വരൂപ ബോധം ഉണ്ടാവണം, സമാധിയിലൊന്നും പോയി ഉണ്ടായാൽ ശരിയാവത്തില്ല. അതിനിപ്പോ പറയും അടുത്ത്. അടുത്ത് യോഗികൾക്ക് നല്ല ശിക്ഷ കൊടുക്കുന്നുണ്ട് വരുന്ന ഭാഗത്ത്. ചിത്തവൃത്തി നിരോധത്തിനെയൊക്കെ, ധ്യാനാഭ്യാസങ്ങളെയൊക്കെ ശരിക്കും ശിക്ഷിക്കുന്നുണ്ട്. അദ്വൈതം എന്താണെന്നും അടുത്ത് പറയുന്നുണ്ട് വരുന്ന ഭാഗങ്ങൾ. പ്രത്യേക അജ്ഞാന ഹേതുത്വം ആ പ്രത്യേക അജ്ഞാനത്തിൽ നിന്നുണ്ടായതാണ്, സ്പഷ്ടമല്ല. എന്തുകൊണ്ടാണ് നീ നിന്റെ സ്വരൂപത്തെ അറിയാത്തത്? ആചാര്യൻ പറയുന്നു, ശാസ്ത്രം പറയുന്നു, എനിക്കറിവില്ല. അത് തന്നെ ഒരു ഹേതുവേ പറയാനുള്ളൂ, എനിക്കറിവില്ല. അറിവില്ലായ്മയാണ് ഹേതു. സ്വയം വിളിച്ചു പറയുന്നു എനിക്കറിയില്ല, വേറൊന്നും എനിക്ക് പറയാനില്ല. അതാണ് പ്രത്യേക അജ്ഞാന ഹേതുത്വം. അങ്ങനെയാണെങ്കിൽ പറയുന്നു ആത്മാ ഏവം മായ ജഗത്. അങ്ങനെയാണെങ്കിൽ ഈ സ്വരൂപം, ഈ പരമാത്മാവ് തന്നെയാണ് ഇപ്രകാരം. എപ്രകാരം? ആ മാലയിലേക്ക് സർപ്പം പ്രവേശിക്കാതെ തന്നെ മാലയെ സർപ്പമായി കാണുന്നു. അതുപോലെ മായ ജഗത്, ആ പരമാത്മാവ് തന്നെ ഈ ജഗത്തായി അനുഭവപ്പെടുന്നു. ആ പരമാത്മ സാക്ഷാത്കാരത്തിന് പകരം ജഗത് സാക്ഷാത്കാരം, അത് പരമാത്മാവ് തന്നെയാണ്. പിന്നെ ശങ്കരാചാര്യർ പറയും, ഒന്ന് നാമരൂപാത്മകം, ഒന്ന് സച്ചിദാനന്ദം. അത് ഈ പ്രത്യേക അജ്ഞാനത്തിൽ നിന്ന് ഇത് അനുഭവപ്പെടുന്നുകൊണ്ട് പറയുന്നതാണ്. പക്ഷെ ഇവിടെ വർത്തികാനം പറയുന്നു ആത്മാ മായ ജഗത്, ആത്മാവ് ജഗത്തായിരിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല ആത്മാവ് തന്നെയാണ് ജഗത്ത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒന്നുകൂടെ പറയും, അതുകൂടെ ശ്രദ്ധിക്കുന്നു. അല്ല, ആത്മാവ് ജഗത്ത് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ വരും. മായ അല്ലെങ്കിൽ അജ്ഞാനം, ഇവിടെ അജ്ഞാനം മായ എന്നും പറയുന്നതിന് വ്യത്യാസമൊന്നും, അതിൻ്റെ പേരിൽ ചിലർ വഴക്കുണ്ടാകും. എന്താണിത്? അജ്ഞാനം വേറെയാണ്, മായ വേറെയാണ്, മറ്റതാണ്, മറിച്ചതാണ്, അവിദ്യ വേറെയാണ്. ഇത് എന്തെങ്കിലും പറഞ്ഞ് തർക്കിച്ചേ ഉറക്കം വരും. ഇതിലൊക്കെ പിടിച്ച് തൂങ്ങി തർക്കിച്ച് അതിനൊന്നും കാര്യമില്ല. ഇവിടെ പറയുന്നു മായ, എന്ത് പേര് വേണോ വിളിച്ചു, ഭ്രാന്തി എന്നോ മായ എന്നോ അജ്ഞാനം എന്നോ. ഇതൊക്കെ ഈ ഭാഷയിലല്ലേ, വേറെ ഭാഷയിൽ പറഞ്ഞാൽ വേറെ പേര് വരും. ഭാഷയിലോ ശബ്ദത്തിലോ വല്ല കാര്യമുണ്ടോ? അനുഭവമാണ് മുഖ്യം. അജ്ഞാന സ്വാനുഭവമാണ്. നീ എന്തുകൊണ്ട് നിന്നെ അറിയുന്നത്? അറിയില്ല, എനിക്കറിയില്ല, വേറൊന്നും പറയാനില്ല. അതിന് കാരണം ആ സ്വയം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അറിവില്ലായ്മ തന്നെയാണ്. നീ എന്തുകൊണ്ട് ഇതൊക്കെ കാണുന്നു?

0: സോ ഇതൊന്ന് വെളുപ്പ്, വെളുത്തതായി എന്തുകൊണ്ട് അനുഭവപ്പെടുന്നു, ചുവപ്പ് ചുവന്നതായി എന്തുകൊണ്ട് അനുഭവപ്പെടുന്നു, ഈ വർണ്ണങ്ങൾ എന്തുകൊണ്ട് ഇതേ രീതിയിൽ അനുഭവപ്പെടുന്നു, എനിക്കറിയത്തില്ല ഇതെങ്ങനെ അനുഭവപ്പെടുന്നു. ഇനി അതിന് വിശദീകരിക്കാൻ പോയാൽ അവിടെയും ചോദിക്കും, എൻ്റെ വിശദീകരണത്തിന് ശേഷം ചോദിക്കും അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. അവസാനം ഇത് പറയേണ്ടി വരും എനിക്കറിയില്ല. ഈ ജഗത് പ്രതീതി അതിനും സമാധാനം ഇത് തന്നെ അറിയില്ല. നിന്റെ സ്വരൂപത്തെ എന്തുകൊണ്ട് അറിയുന്നില്ല, അതിനും സമാധാനം ഇത് തന്നെ അറിയില്ല. അറിവില്ലായ്മ അജ്ഞാനം. ഇതിൽ കൂടുതൽ എന്താ ഈ തത്വത്തെക്കുറിച്ച് ആചാര്യന്മാർക്ക് വിശദീകരിക്കാനുള്ളത്? ഇതിനപ്പുറം എങ്ങനെയാണ് ഇതിനെ വെളിപ്പെടുത്തുന്നത്? മായ ആത്മാ ഏവം, എങ്ങനെയാണോ ആ സർപ്പം അതിൽ പ്രവേശിക്കാതെ തന്നെ സർപ്പമായത്, അതുപോലെ ആ സുഷുപ്തിയിൽ ഇതൊന്നും അനുഭവിക്കാതെ ഇരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു? എന്തെങ്കിലും പ്രശ്നമാണോ? അവിടെ ഗുരു വേണോ, ശാസ്ത്രം വേണോ, മോക്ഷം വേണോ, ആത്മാവുണ്ടോ അനാത്മാവുണ്ടോ എന്തെങ്കിലും ഉണ്ടോ? അങ്ങേയറ്റം അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ പറയാനുള്ള ഒന്ന് മാത്രം, പരമാനന്ദം. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനാണ് പരമാനന്ദം എന്ന് പറയുന്നത്. ഒരാനന്ദത്തെ അനുഭവിക്കാതെ പറയാം അത് പരമസുഖം, പക്ഷെ അത് കൈവിട്ടു പോയി. പരമസുഖം കൈവിട്ടപ്പോ പിന്നെ വേറെ വഴിയില്ല. എങ്ങനെ കൈവിട്ടു? മായ ഇതല്ല പിന്നെ അനുഭവിക്കുന്ന ഈ സുഖമാണ്, ഈ സുഖവും ദുഃഖവും എന്ത്, അത് തന്നെയാണ് ആത്മേയ ആത്മാ മായ ജഗത്. ആത്മാവ് തന്നെയാണ് മായ കൊണ്ട് ജഗത്തായി അനുഭവപ്പെടുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഭാഷകാരൻ ആ പറഞ്ഞതിനാണ് വിശദീകരിച്ചത്, നദു സർവഗതസ്യ നിരവയസ്യ ദേശകാലാന്തര അപക്രമ നപ്രാപ്തി ലക്ഷണ പ്രവേശ കഥാചിത വിഭവത്തിയതേ. അല്ലാതെ ഇത് പ്രതിബിംബമാണെന്ന് പറഞ്ഞാൽ നേരത്തെ നിഷേധിച്ച അർത്ഥത്തിലാണ്. അപ്പോൾ ഇത് പ്രതിബിംബമാണെന്ന് പറയാം, അല്ലെന്ന് പറയാം, രജ്ജു സർപ്പം പോലെയാണെന്ന് പറയാം, അല്ലെന്ന് പറയാം, മരുമരീചിക പോലെയാണെന്ന് പറയാം, അല്ലെന്ന് പറയാം, ഇത് സ്വപ്നം പോലെയാണെന്ന് പറയാം, അല്ലെന്ന് പറയാം, ഇത് ഭ്രാന്തിയാണെന്ന് പറയാം, അല്ല ഇത് പരമാർത്ഥമാണെന്ന് പറയാം. ശബ്ദത്തിന്റെ കാര്യമൊന്നും ഇവിടെ പറയും, യത് പരഹ ശബ്ദ സുശബ്ദാർത്ഥം. മീമാംസയുടെ ഒരു വലിയ ന്യായമാണ്. നിങ്ങൾ ഇന്ന ശബ്ദത്തിന് ഇന്ന അർത്ഥം എന്ന് പറഞ്ഞ് ശബ്ദത്തിന്റെ അർത്ഥത്തിൽ കടിച്ചു തൂങ്ങരുത്. എന്താണ് മോക്ഷം, എന്താണ് ആത്മാവ് എന്ന് ചോദിക്കാറുണ്ട്. എന്താ ഈ മോക്ഷം ആത്മാവെന്നൊക്കെ പറയുമ്പോൾ നിന്റെ മനസ്സിൽ ചില സങ്കല്പങ്ങളുണ്ട്, ആ സങ്കല്പങ്ങൾ വെച്ചുകൊണ്ടല്ലേ ചോദിക്കുന്നു. ആത്മാവ് മോക്ഷം എന്നൊക്കെ പറയുന്ന ശബ്ദത്തിന്റെ താല്പര്യം അതാണോ, നിന്റെ സങ്കല്പമാണോ, അതാണോ അതിന്റെ താല്പര്യം? അല്ലല്ലോ. എന്നാലും തന്റെ സങ്കല്പങ്ങളിൽ തൂങ്ങിയെന്നുകൊണ്ടാണ് തന്റെ ചോദ്യം. മറുപടി പറഞ്ഞാൽ എങ്ങനെ ബോധിക്കുന്നു? ശബ്ദം എന്ന് പറയുന്നത് യത്പര, എന്താണോ അതിന്റെ താല്പര്യം അതിനെടുക്കുക. അപ്പോൾ ജഗത്ത് സത്യമാണെന്ന് പറഞ്ഞാലും ജഗത്ത് മിഥ്യയാണെന്ന് പറഞ്ഞാലും എന്താണ് അതിന്റെ താല്പര്യം, ആ താല്പര്യത്തെ എടുത്ത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു, അതാണ് അത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി വിശദീകരണം. വീണ്ടും വീണ്ടും വീണ്ടും അതിനെ വിശദീകരിക്കുന്നു. എന്നുവെച്ചാൽ പരാദാത്മനോ അന്യോ അസ്ഥി പറയും. ഇവിടെ അനുപ്രവേശം നടത്തി ബുദ്ധി എന്നൊരു ഉപാധി വന്നു, അതിലൊരു ജീവൻ വന്ന് പ്രവേശിച്ചു, പിന്നെ അവൻ ബന്ധനം അനുഭവിക്കുന്നു. എന്തെല്ലാം കൽപ്പനകളാണ് ഇതിനെ തുടർന്ന് വരുന്നത് പറയുന്നു. അതൊന്നുമില്ല, പരാദാത്മനോ അന്യോ അസ്ഥി, ആ തത്വത്തിൽ നിന്ന് അന്യമായിട്ട് ഇവിടെ ഒന്നുമില്ല. ജഗത്തുമില്ല, ഗുരുവുമില്ല, ശാസ്ത്രവുമില്ല, ബന്ധവുമില്ല, മോക്ഷവുമില്ല, ശിഷ്യനുമില്ല. പറയുന്നു പരാദാത്മനോ അന്യോ അസ്ഥി നന്യാതോ അസ്ഥി ദ്രഷ്ടൃ നന്യോദി അസ്ഥി ശ്രോത്ര ഇത്യാദി ശ്രുതിയിലെത്തിയ ശ്രുതി പറയുന്നു. എന്താണ്, നീ ഇപ്പൊ ശ്രോതാവായിരിക്കുന്നു, നീ കാണുന്നവനായിരിക്കുന്നു, ഇപ്പൊ കാണുന്നവനും കേൾക്കുന്നവനുമായിരുന്നു കൊണ്ട് ഈ നാനാത്വത്തേക്ക് അനുഭവിക്കുന്നു. അതുകൊണ്ട് പറയുന്നു ഇതൊക്കെ ഉള്ളതാണ്, ഇവിടെ ബന്ധം മോക്ഷവുമായി ഇതൊക്കെ ചിന്തിക്കുന്നു. പരമാർത്ഥം ശ്രുതിയുടെ താല്പര്യം എന്താണ്, ഇത് നന്യമായിട്ട് ദ്രഷ്ടാവില്ല, ഇത് നന്യമായിട്ട് ശ്രോതാവില്ല, നന്യത്വ അസ്ഥി ദ്രഷ്ട ശ്രോത പറയുന്നു. ഇത്യാദി ശ്രുതിയിൽ ഞാനിത് എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞു, ഭാഷകാരൻ പറയുന്നു എത്രയോ തവണ പറഞ്ഞു, പക്ഷെ ഭാഷകാരൻ ഇക്കബോചാണ്. അത് വീണ്ടും ആ സംശയങ്ങൾ മനസ്സിൽ കൊണ്ടിരുന്നുകൊണ്ട് പറയാം. ബധിരന്റെ മുമ്പിൽ സംഗീതാലാപനം നടത്തുന്നത് പോലെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചിലപ്പം ബധിരനും തലയാട്ടി എന്നിരിക്കും. നോക്കുമ്പോൾ ചുറ്റുപാടും ഇരിക്കുന്നവരൊക്കെ തലയാട്ടുണ്ട്, എന്നാൽ ഞാനും തലയാട്ടി കളഞ്ഞു. തനിക്ക് സംഗതി എന്താണെന്ന് കേൾക്കാൻ വയ്യ എന്നതുപോലെ അതുകൊണ്ട് പറയുന്നു, ഞാനിത് പലതവണ പറഞ്ഞതാണോ? പിന്നെ പറഞ്ഞതിനെ അവിടെ ഉപസംഹരിക്കേണ്ടതാണ്. ഉപലബ്ധ്യർത്ഥത്വച്ച സൃഷ്ടി പ്രവേശസ്ഥിത്യപ്പിയ വാക്യാന, ഇതെല്ലാം ശ്രുതി കാര്യം പറയുന്നത് ഉപലബ്ധ്യർത്ഥത്വം, ഈ ഉപലബ്ധിക്ക് വേണ്ടി, ഈ സാക്ഷാത്കാരത്തിന് വേണ്ടി. എന്തു പറയുന്നത്? ഒരു സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു, പിന്നെ ഒരു ലയത്തെക്കുറിച്ച് പറയുന്നു, ഒരു നിലനിൽപ്പിനെക്കുറിച്ച് പറയുന്നു. സൃഷ്ടി പ്രവേശസ്ഥിതി അപ്പിയും, പിന്നെ അതിന് പ്രവേശിച്ചതിനെ കുറിച്ച് പറയുന്നു. ഒരുപാട് കഥകൾ പറയുന്നു. ഇത് വെച്ചിട്ട് പുതിയ സയൻസ് ഉണ്ടാക്കാനൊന്നും ശ്രുതിക്ക് അതേ താല്പര്യം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം, അപ്പം നിങ്ങളുടെ ബുദ്ധി ചാതുര്യം കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് എന്ത് സയൻസും ഉണ്ടാകും. പക്ഷേ ശ്രുതിയുടെ താല്പര്യം അതല്ല, ഉപലബ്ധ്യർത്ഥത്വ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇനിയും ഇത് തന്നെ പറയും, എന്തിനീ സൃഷ്ടി? ഉപലബ്ധിക്ക് വേണ്ടി, സത്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി. അത് സാക്ഷാത്കരിക്കാൻ കഴിയും, അതിവിടെ ഈ സൃഷ്ടിയിലെ അത് സാക്ഷാത്കരിക്കാൻ പറ്റൂ, ഈ മായയിലെ അത് സാധ്യമാവും. മായ എന്ന് പറയുന്ന ഒരു ഉപാധി ആശ്രയിച്ചേ പറ്റൂ, അല്ലാതെ സാധ്യമല്ല. അത് എന്തിനത്? അതാണ് അതിൻ്റെ സ്വഭാവം, അതതിൻ്റെ സ്വഭാവമാണ്. വേറെ തരത്തിൽ പറയാം, അതിനാണ് ലീല എന്നൊക്കെ പറയും, സ്വഭാവം എന്നുള്ള അർത്ഥത്തിൽ. ഇതിൻ്റെ സ്വഭാവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാണ് ലൂത ദൃഷ്ടാന്തമൊക്കെ പ്രേമിച്ച നന്ദി, അതിൻ്റെ ഉള്ളിലിരിക്കുന്ന നൂല് വലിച്ചെടുക്കുന്നു, എന്നിട്ടത് ഉണ്ടാക്കുന്നു, അതിൻ്റെ പാപ്പിടത്തെ പിന്നെ അത് തിരിച്ച് തന്നിലേക്ക് വലിക്കുന്നു. അതൊരു വിനോദം പോലെ അത് സംഭവിക്കുന്നു. അതുപോലെ ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം നടക്കുന്നു, അതിനുള്ളിൽ അത് തന്നെ സ്വയം പെടുന്നു, അത് തന്നെ ബന്ധത്തെ അനുഭവിക്കുന്നു, അത് തന്നെ മോക്ഷം. ആകമൊത്തം ഇതൊരു വിനോദം, ലീല, അല്ലെങ്കിൽ അത് സ്വഭാവം. ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഇതിൻ്റെ സ്വഭാവം എന്നറിയുമ്പോൾ പിന്നെ പ്രശ്നമില്ല, പിന്നെ ചോദ്യമില്ല. ഇത് സ്വഭാവമാണെന്ന് അറിയാത്തവനാണ് ശരി, എന്നാൽ ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അതങ്ങനെ അങ്ങിരുന്നാൽ പോരെ ഇരുന്നു നിർഗുണമായിട്ട്, പിന്നെ ഇതൊക്കെ ഇത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇത് സ്വഭാവമാണെന്ന് ബോധ്യപ്പെട്ടവൻ, ആ ചോദ്യമില്ല. ഇത് സ്വഭാവമാണെങ്കിൽ പിന്നെ എന്തും ചോദിക്കണം, പിന്നെ ആർക്കാ പ്രശ്നം? പിന്നെ ആർക്കാണ് പ്രശ്നം? ഇത് ഇതിൻ്റെ വസ്തു സ്വഭാവമാണ്. അഗ്നിയുടെ സ്വഭാവമാണ് ദാഹം, അഗ്നിയുടെ സ്വഭാവമാണ് പ്രകാശം, പിന്നെ അതിനെക്കുറിച്ച് എന്താ ചോദ്യം? ദാഹിക്കുന്നതിലോ പ്രകാശിക്കുന്നതിലോ ആർക്കെങ്കിലും പരിഭവമാണ്, അതെന്തിനങ്ങനെ സംഭവിക്കണമെന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. അതാണ് പരമാർത്ഥം എന്ന് വെളിപ്പെടുത്തിയാൽ പിന്നെ എന്തിനിതൊക്കെ എന്നുള്ള ചോദ്യത്തിനുള്ള പ്രസക്തിയില്ല, സ്വഭാവത്തിൽ ചോദ്യമില്ല. ഇത് ഇങ്ങനെയാണ്. അവൻ അത് സ്വഭാവമാണെന്ന് അറിയുന്നവൻ ആ വിഷയത്തെ സംബന്ധിച്ച് നിശ്ചിന്തനാവും, പിന്നെ അവൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സംശയം ഉദിക്കുന്നില്ല. ഇതെന്തിനു വേണ്ടി? നിസ്സംശയം, സംശയരഹിതമായ അവസ്ഥ എത്തിച്ചേരുന്നു. ആ സംശയരഹിതമായ ആ തത്വത്തെക്കുറിച്ചുള്ള ബോധമാണ് അവിടെ ശേഷിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് സാക്ഷാത്കാരം, തത്വജ്ഞാനം എന്ന് പറയുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? ഉപലബ്ധി അർത്ഥത്വച്ച സൃഷ്ടി പ്രവേശ, സൃഷ്ടി പ്രവേശം, സ്ഥിതി, അഭ്യലയം, ഇതെല്ലാം ഈ വാക്യങ്ങളെല്ലാം, അല്ലെങ്കിൽ ഈ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ പരമാത്മാ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ്. ശരി, ഇതറിഞ്ഞിട്ട് എന്താ പ്രയോജനം? ഇവിടെ ശരി ഇതറിയുന്നു എന്ന് പറയുന്നു. അതും അറിയാത്തവൻ്റെ ചോദ്യമാണ്, അറിയുന്നവന് ചോദ്യമില്ല. എന്താണ്? ഉപലബ്ധി പുരുഷാർത്ഥത്വ ശ്രവണ, ഇവിടെ ബന്ധമുണ്ടല്ലോ, അങ്ങനെ മോക്ഷമുണ്ട്. ബന്ധമുണ്ടടുത്ത് മോക്ഷമുണ്ട്, അവിടെ ഉള്ളു. ബന്ധിച്ചെടുത്താണോ? കെട്ടിയ കയറിനല്ലേ അറുത്ത് വിടാൻ പറ്റും. ബന്ധമുള്ളടുത്ത് മോക്ഷമുണ്ട്. അപ്പൊ ഈ ഉപലബ്ധയെ, ഈ സാക്ഷാത്കാരം, അതും സമാനം പറയുന്നുണ്ട്. പുരുഷാർത്ഥത്വ ശ്രമം, പുരുഷാർത്ഥം ആണെന്ന് അതിന് പറയുന്നുണ്ട്. അവൻ ഇവിടെ കൃതകൃത്യനായിത്തീരുന്നു. അവൻ്റെ മനസ്സിൽ പിന്നീട് ഈ വിഷയത്തെക്കുറിച്ചൊരു ചോദ്യം ഉദിക്കുന്നില്ല, അതിനുള്ള അവസരമില്ല.
1: ഓം നമഃ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ആർട്ട് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ആർട്ട്.

0: Shivaya. You're listening to Shaivam.org radios. 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
1: അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ ഇതേപോലെ ഒരു കുടിയൻ അയാള് രാമകൃഷ്ണദേവനെ വന്നപ്പോ ചോദിച്ചു, ഏത് ചരക്കാണ്, ഇന്ത്യനോ വിദേശിയോ? രാമകൃഷ്ണദേവൻ പറഞ്ഞു, തനി നാടനാണ്, ഒരിക്കൽ കുടിച്ചാൽ മതി ജീവിതം മുഴുവൻ ലഹരി ഉണ്ടാവും, രണ്ടാമത് കുടിക്കണ്ട. അങ്ങനെയുള്ള ഗിരീഷ് ചന്ദ്ര ഘോഷ് രാമകൃഷ്ണ പരമഹംസരോട് പറഞ്ഞു, തന്റെ ജീവിതത്തിനെ കുറിച്ച് ആലോചിച്ച് ഞാൻ എത്ര പാപി, എന്തൊക്കെ ചെയ്തു, എങ്ങനെ ജീവിച്ചു, ദുരാചാരിയായിട്ട് ജീവിച്ചു, എനിക്ക് ഗതിയും ഉണ്ടാവോ, എനിക്ക് വിമുക്തിയും ഉണ്ടാവോ, ഠാക്കൂർ എന്നെ രക്ഷിക്കണം, എനിക്ക് ഏതെങ്കിലും വഴി കാണിച്ചു തരണം എന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പൊ രാമകൃഷ്ണദേവൻ ഗിരീശ്ചന്ദ്ര ഘോഷിനോട് ജപം ചെയ്യാൻ പറഞ്ഞു, രാവിലെയും വൈകിട്ടും രാത്രിയും ഒക്കെ ജപം ചെയ്യും, ഞാൻ മന്ത്രോപദേശം. സാധാരണ ആളുകളാണെങ്കിൽ അത് സ്വീകരിക്കും, പക്ഷെ ഇയാൾ അങ്ങനത്തെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല. ഇയാൾ പറഞ്ഞു, മന്ത്രമൊക്കെ നിങ്ങൾ തന്നെ വെച്ചോള, നിങ്ങളുടെ അടുത്തുനിന്ന് മന്ത്രം വാങ്ങി ഞാൻ ജപിച്ച് ഞാൻ ശുദ്ധനായി, ഇനി എപ്പോ ശുദ്ധമാവാൻ, എത്ര ജന്മങ്ങളാവോ, ഇനി അതൊക്കെ എനിക്ക് ആലോചിക്കാനേ വയ്യ. ഒന്നാമത് ഞാൻ ജപിക്കണമെങ്കിൽ ഞാൻ എവിടെ ഉണ്ടാവും, ആരുടെ കൂടെ ഉണ്ടാവും, എന്തൊക്കെ ദുരാചാരത്തോടെ ജീവിക്കും എന്ന് പറയാൻ വയ്യ. എന്റെ കയ്യിൽ നിങ്ങൾ സ്റ്റിയറിംഗ് തന്നാൽ, ഓടിക്കാൻ അറിയാത്ത ആളുടെ കയ്യിൽ വണ്ടിയെ സ്റ്റിയറിംഗ് കൊടുത്ത് ഇരുത്തിയാലത്തെ കേസാവും, വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മന്ത്രം ജപിക്കാനൊന്നും എനിക്ക് പറ്റില്ല. അപ്പോ ഒരു നിവൃത്തി എന്തു പറഞ്ഞാലും ഇയാൾ ചെയ്യില്ല എന്ന് പറയണു. കുടിക്കരുത് എന്ന് പറഞ്ഞാൽ അതും എനിക്ക് പറ്റില്ല. നമ്മളൊക്കെ നമ്മളുടെ നേച്ചർ അറിയാതെ നമ്മൾ വാഗ്ദാനം ചെയ്ത് കളയും, ചെയ്യാം അങ്ങനെ ചെയ്യാം, പിന്നീടാണ് നമ്മളുടെ നേച്ചർ നമ്മളെ കമിഴ്ത്ത. അദ്ദേഹത്തിന്റെ സ്വഭാവം അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാം. അദ്ദേഹം പറഞ്ഞു, ഒന്നും എനിക്ക് വാക്ക് തരാൻ പറ്റില്ല. അപ്പൊ അവസാനം രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, തന്റെ പവർ ഓഫ് അറ്റോർണി എഴുതി എനിക്ക് തരാം, ഓസിയത്ത് എഴുതി തരാം, അങ്ങോട്ട് തനിക്ക് വേണ്ടി ഞാൻ ചെയ്തോളാം. ആ നല്ല ഗുരു, ഇങ്ങനെ ഒരു ഗുരുവല്ലേ നമുക്ക് വേണ്ടത്, ഇങ്ങനെ ഒരാളെയാണ് ഞാൻ ഇത്ര കാലം അന്വേഷിച്ച് നടന്നത്. നമ്മളൊന്നും ചെയ്യേണ്ട, എല്ലാം ഇൻചാർജ് ഏൽപ്പിച്ചാ മതി. തന്നു, ഞാൻ എന്നെ അങ്ങക്ക് തന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് പറയണത്, കുറച്ചു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ ശരിക്കും കുടുങ്ങി. കുടിക്കണം എന്ന് പറഞ്ഞു കുപ്പിയെടുത്താൽ അപ്പൊ അദ്ദേഹത്തിന് ഓർമ്മ വരും, എന്റെ ശരീരം എന്റേതല്ലാതായിട്ട് തീർന്നു, എന്റെ മനസ്സ് എന്റേതല്ലാതായിട്ട് തീർന്നു. ഒരു ദിവസം രാമകൃഷ്ണദേവനോട് ചെന്ന് പറഞ്ഞു, എന്റെ മനസ്സ് വളരെ ചഞ്ചലമാണെന്ന് പറഞ്ഞു. ശ്രീരാമകൃഷ്ണദേവൻ ചീത്ത പറഞ്ഞു, തന്റെ മനസ്സ് നീ എങ്ങനെ പറയും, അതെനിക്ക് തന്നതല്ലേ, അത് ചഞ്ചലമായിരിക്കണമോ നിശ്ചലമായിട്ടിരിക്കണമോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കാം. അപ്പൊ അതിലും സ്വാതന്ത്ര്യമില്ലാതായി, സെറ്റിൽ പ്ലെയിനിൽ താൻ പിടിച്ചിരിക്കുന്നതിനെയൊക്കെ ഗുരുവിന് കൊടുക്കേണ്ടി വന്നു. തന്റേത് എന്ന് യാതൊന്നും ഇല്ലാതായിട്ട് തീർന്നു, അദ്ദേഹം പരമശുദ്ധനായിട്ട് തീർന്നു. പരമശുദ്ധനായി തീർന്നു എന്നുള്ള കൺവിക്ഷൻ, ചിദാനന്ദരൂപ ശിവോഹം എന്നുള്ള കൺവിക്ഷൻ അദ്ദേഹത്തിന് വന്നു. ന പുണ്യം ന പാപം ന മന്ത്രോ ന തീർത്ഥം ന വേദ ന യജ്ഞ, ആ കൺവിക്ഷൻ അദ്ദേഹത്തിന് വന്നു. എങ്ങനെ വന്നു എന്ന് വെച്ചാൽ, ഒരിക്കൽ ചില ഭക്തന്മാരൊക്കെ കൂടെ ഗംഗയിൽ കുളിക്കണു, ഗിരീഷ് ഘോഷും ഗംഗയിൽ കുളിക്കാൻ വന്നപ്പോ ഗംഗയിൽ ഇറങ്ങി, എന്നിട്ട് പിന്നെ കരയ്ക്ക് കയറി, പിന്നെ എന്തോ ചിന്തിച്ചിട്ട് വീണ്ടും ഗംഗയിൽ ഇറങ്ങി. അപ്പൊ അദ്ദേഹത്തിനോട് കൂടെ നിൽക്കുന്ന ഒരാൾ ചോദിച്ചു, എന്താ ആദ്യം ഗംഗയിൽ ഇറങ്ങി പിന്നെ കയറി പിന്നെ ഇറങ്ങി? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഗംഗയിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോ എനിക്ക് തോന്നി ഗംഗാസ്നാനം എന്തിനാ, പാപമൊക്കെ പോയി ശുദ്ധമാവാനാണ് എന്ന്. രാമകൃഷ്ണദേവൻ എന്നെ എടുത്തു കഴിഞ്ഞു, അന്ന് തന്നെ എന്റെ പാപമൊക്കെ പോയി കഴിഞ്ഞു, പിന്നെ എനിക്ക് എന്ത് അശുദ്ധി, അതുകൊണ്ട് ഗംഗാസ്നാനം വേണ്ട എന്ന് പറഞ്ഞ് കരയ്ക്ക് കയറിയതാണ്. പിന്നെന്തിനു വീണ്ടും ഇറങ്ങി? അല്ല, എത്രയോ പേര് ഞങ്ങൾ പാപികളാണ് പാപികളാണെന്ന് ധരിച്ച് ഈ ഗംഗയിൽ അവരുടെ പാപമൊക്കെ കഴുകുന്നുണ്ട്, അപ്പൊ ഈ ഗംഗയുടെ ആ പാപമൊക്കെ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അത്ര കണ്ട് താൻ ശുദ്ധനാണെന്നുള്ള കൺവിക്ഷൻ ഉള്ളില് വന്നിരിക്കുന്നു. ഗുരുഭക്തി ഒരു ക്ഷണത്തിൽ ഈ ജീവനെ വിമുക്തമാക്കുന്നു, ഒരു ക്ഷണത്തിൽ. അത്രയധികം കൺവിക്ഷൻ കൺവിക്ഷൻ ഉണ്ടെങ്കിൽ കാര്യം നടക്കും. ചിലതൊന്നും കർമ്മം കൊണ്ട് ചെയ്യാൻ പറ്റില്ല, ചിലതൊന്നും ധ്യാനം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരൊറ്റ കാര്യമേ ഇവിടെ പറ്റുള്ളൂ, അക്സെപ്റ്റൻസ്. സത്യത്തിന്റെ വിഷയത്തിൽ അത്രയേ ഉള്ളൂ. ഒരു ഭാര്യയും ഭർത്താവും, ഒരു സ്ത്രീ പുരുഷൻ അന്ന് വരെ കണ്ടിട്ടില്ല. അച്ഛനും അമ്മയും വിവാഹം നിശ്ചയിച്ചു, വിവാഹ പന്തലിൽ വെച്ച് പറയുന്നു, ഇവൾ നിന്റെ ഭാര്യ, ഇത് ഭർത്താവ്, വിവാഹം കഴിച്ചു കൊടുത്തു. അടുത്ത ദിവസം മുതൽ അങ്ങനെ ഒരു ബന്ധം, അച്ഛനും അമ്മയെക്കാളും വലിയ ബന്ധമായിട്ട് തീരുന്നു. ഇത് അഭ്യാസം കൊണ്ടുവന്നതാണോ ഈ ബന്ധം? ഇത് അടുത്ത ദിവസം മുതൽ മെഡിറ്റേഷൻ വേണോ അവർക്ക്? ഇതെന്റെ ഭാര്യയാണ്, ഇതെന്റെ ഭർത്താവാണ്, ഞങ്ങൾ ചേർന്നിരിക്കണം, വല്ലതും വേണോ? അപ്പൊ ഉടനെ ആള് നമ്മൾക്ക് എന്ത് തോന്നും? ഒരു നാച്ചുറൽ അഫിനിറ്റി ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ തോന്നിയത്. അതേപോലെ നമുക്കും ഈശ്വരനും, നമുക്കും ആ സത്യത്തിനും നാച്ചുറൽ അഫിനിറ്റി ഉണ്ട്. നമ്മൾ ഒന്നാണ്. ബൈ മിയർലി ആക്സെപ്റ്റിംഗ് ഇറ്റ് വിൽ ഓപ്പറേറ്റ് ഇൻ യു. നമ്മൾ അതിന് അക്സെപ്റ്റൻസിനുള്ള പക്വത വേണം, അത്രയേ ഉള്ളൂ. അക്സെപ്റ്റൻസിനുള്ള പക്വത വേണം. ചെറിയ കുട്ടികളാവുമ്പോ ഈ ബന്ധം എന്താന്ന് അവർക്ക് മനസ്സിലാവില്ല അല്ലേ? അപ്പൊ കുട്ടികളുടെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലാവില്ല. തമാശ ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു, ഒരു കുട്ടി ചോദിച്ചു, പെൺകുട്ടികളൊക്കെ അമ്മയിൽ നിന്ന് ജനിക്കണു, ആൺകുട്ടികളൊക്കെ അച്ഛനിൽ നിന്ന് ജനിക്കണു എന്ന് പറഞ്ഞു അത്ര കുട്ടി. അപ്പൊ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു, അങ്ങനെയല്ല, പെൺകുട്ടികളും ആൺകുട്ടികളും അമ്മയിൽ നിന്നാണ് ജനിക്കുന്നത്. അപ്പൊ കുട്ടി പറഞ്ഞു, അപ്പൊ അച്ഛൻ വേണ്ടാലോ? ആ കുട്ടിക്ക് എന്ത് മനസ്സിലാവും ഇത്? അപ്പൊ അവിടെ നാച്ചുറൽ അഫിനിറ്റി ഇല്ല, അതാണ് ഇമ്മെച്യൂരിറ്റി. അത് തന്നെ മെച്യൂർ ആവുമ്പോ ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ അക്സെപ്റ്റൻസ് വരുന്നു, പൂർണ്ണമായി സ്വീകരിക്കുന്നു. ഈ കുട്ടി തന്നെ നാളെ വലുതായി വിവാഹം കഴിക്കുമ്പോ പരിശ്രമിച്ച് അഭ്യാസം ചെയ്തിട്ടല്ല ആ റിലേഷൻഷിപ്പ് വരുന്നത്, നാച്ചുറലായിട്ട്. അതേപോലെ ഇമ്മെച്യൂർ സ്റ്റേറ്റിൽ ഈ ജീവന് ഈ സത്യം ഒന്നും പിടികിട്ടുന്നില്ല. അതിന് എത്ര തന്നെ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്താലും മനസ്സിലാവുമോ? മനസ്സിലാവില്ല. ഇന്റലക്ച്വലി എത്ര ഇൻഫർമേഷൻ കൊടുത്താലും ആ കുട്ടിക്ക് പിടികിട്ടില്ല. അതേപോലെ തന്നെ ബാലഹ എന്നാണ് വേദാന്തത്തിലും പറയണത്, ബാലന്മാര് എന്നാണ്. ബാലന്മാർക്കായിക്കൊണ്ട് മറ്റു പല ശാസ്ത്രങ്ങളും മറ്റു പലതും പറഞ്ഞു. കുട്ടി ചോദിച്ചു, ഞാൻ എവിടുന്നാ വന്നത്? അമ്മയുടെ വയറ്റിൽ നിന്ന്. അമ്മയുടെ വയറ്റിന് മുമ്പ് എവിടെ ഉണ്ടായിരുന്നു? നീ ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്നു. ഭഗവാൻ ഒരു സമയമായപ്പോ അമ്മയും അച്ഛനും പോയി ചോദിച്ചപ്പോ കൊടുത്തു, എന്നിട്ട് അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്നു. കുട്ടിക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ബാലാനാം ബോധായ. ബാലന്മാർക്ക്, ചെറിയ കുട്ടികൾക്ക് അറിയാം ബാലൻ എന്നുള്ളത് കൊണ്ട്. ഇവിടെ നതു സ്തനന്ധയ, പാലുപിടിക്കുന്ന ബാലൻ എന്നല്ല അർത്ഥം. ഇമ്മെച്യൂർ ഇന്റലിജൻസ് ഉള്ളപ്പോ മറ്റു പലതും പറഞ്ഞുകൊടുത്ത് അവരെ മനസ്സിലാക്കിപ്പിക്കുകയല്ല, തൽക്കാലം ചോദ്യം ചോദിക്കാതെ ഇരുത്തുക. പക്ഷെ അവർക്ക് സമയമാവുമ്പോ തത്വമസി, ഒരേ ഒരു ഉപദേശം, ആ ക്ഷണത്തിൽ തന്നെ സത്യത്തിനെ ഗ്രഹിക്കും. ഞാൻ ദേഹമല്ല, ഞാൻ മനസ്സോ ബുദ്ധിയോ അല്ല, ഞാൻ കർത്താവോ ഭോക്താവോ അല്ല, അഖണ്ഡ ബോധസ്വരൂപമായ സത്യമാണ്. എല്ലാവരും ഈ ഒരു വസ്തുവെ പറഞ്ഞിട്ടുള്ളൂ. ഈ നിർവാണ ഷഡ്കത്തിൽ എന്തുണ്ടോ അതേ ഉള്ളൂ എല്ലാവരും. നമ്മൾ മഹാരാഷ്ട്ര ഭക്തന്മാരുടെ അഭംഗ പാട്ടുകളും ഒക്കെ പാടുന്നുണ്ട്. അവരുടെയൊക്കെ സൂക്ഷ്മ ദർശനം നോക്കിയാലും ഈ പാട്ടൊക്കെ പാടിയത് ഒരു വശത്ത്, പക്ഷെ അവരുടെ ഉള്ളിലുള്ള അനുഭവജ്ഞാനം ഇതാണ്. പാടിയതും അനുഭവിച്ചതും സങ്കീർത്തനം ചെയ്തതും ഒക്കെ ഒരു വശത്താണെങ്കിലും സൂക്ഷ്മ മണ്ഡലത്തിൽ അവരുടെ അനുഭൂതി ഇതാണ്. അതല്ലാന്ന് നമുക്ക് ലോകത്തിൽ അത് പ്രചാരത്തിലില്ല. ഞാനും വിചാരിച്ചിരുന്നു ഇവരുടെ കഥകളൊക്കെ കേട്ടിട്ട് ഈ കഥ പറയുന്ന ആളുകൾ ആരും ഇവരുടെ മറ്റേ സൈഡ് പറയുകയില്ല. അതുകൊണ്ട് എനിക്കും കുറച്ച് കൺഫ്യൂഷനുണ്ട്. ഇപ്പൊ ഇവിടെ വന്ന് ഏകനാഥി ഭാഗവത് നോക്കാം. അതിനു മുമ്പ് തന്നെ കുറച്ച് ഏകനാഥ സ്വാമിയുടെ ഒക്കെ നോക്കി. ഏകനാഥി ഭാഗവതം നോക്കുമ്പോ മുഴുവൻ വേദാന്തം ഈ ബ്രഹ്മവിദ്യ, ഓരോ പദത്തിന് പേജിന് പേജിന് ഈ ജ്ഞാനം. പിന്നെ എന്തായി ഇവരൊന്നും ഈ പറയാത്തത് പുറമേക്കെന്ന് വെച്ചാൽ അതാണ് മായ, വേറൊന്നും പറയാനില്ല. അതാണ് മായ. അവരുടെ ബുദ്ധിയിൽ കയറി ആ മായ നിങ്ങൾ ഇത് പറയരുത്, ഇത് ആളുകൾക്ക് മനസ്സിലാവില്ല എന്നൊക്കെ പറയണത് കൊണ്ട് അവര് പറയണില്ല. ഇത് പുറത്തേക്ക് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവില്ല. വിവേകാനന്ദ സ്വാമികൾ ഒരു സ്ഥലത്ത് അപാര കരുണയോടുകൂടെ അദ്ദേഹത്തിന്റെ ശിഷ്യൻ ശരത്ചന്ദ്ര ചക്രവർത്തിയോട് പറയുന്നു, കുഞ്ഞേ, ജഗത്ത് മുഴുവൻ ബ്രഹ്മമാണ്, നീ ആ സത്യമാണ്, ഞാൻ ഈ സത്യമാണ്, ആ സത്യത്തിൽ നിന്ന് അന്യമായി മറ്റൊരു വസ്തുവില്ല, കഴിയുമെങ്കിൽ ഈ സത്യം നല്ലവണ്ണം തെളിച്ച് അറിഞ്ഞിട്ട് തെരുവിലിറങ്ങി വിളിച്ചു കൂവു, അറിയണവരറിയട്ടെ, ഇല്ലാത്തവർ പോട്ടെ. മനസ്സിലാക്കണവർ മനസ്സിലാക്കട്ടെ, അല്ലാത്തവർ അതിനുവേണ്ടി കാത്തിരിക്കട്ടെ, തെരുവിലിറങ്ങി വിളിച്ചു കൂവു എന്നാണ്. അതാണ് കരുണ, കാരുണ്യം. കാരുണ്യം കൊണ്ട് വിളിച്ചു കൂവു. അതാണ് ഇവിടെ ശ്രീശങ്കരൻ ഈ ശ്ലോകത്തിലും പറയുന്നത്. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. നമ്മളുടെ സ്വസ്വരൂപം ചിദാനന്ദസ്വരൂപമാണ്, പൂർണ്ണ ആനന്ദസ്വരൂപമാണ്. സത്യ ചിത്ത് ആനന്ദം സച്ചിദാനന്ദ സ്വരൂപമാണ്, നിത്യനിരന്തരമാണ്. സത്യം എന്ന് വെച്ചാൽ ഒരിക്കലും മാറാത്തത് എന്നർത്ഥം. ശരീരം പരിണമിക്കുന്നു, ശരീരം ജനിച്ചു, ശരീരം വളർന്നു, ശരീരം ക്ഷയിച്ചു, ശരീരം മരിച്ചു. ശരീരത്തിന് ഈ മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട്. എന്റെ തന്നെ പഴയ ഫോട്ടോ എടുത്തു നോക്കിയിട്ട് ഞാൻ പറയുന്നു, ഇപ്പൊ ഞാൻ തടിച്ചു, അപ്പൊ മെലിഞ്ഞിരുന്നു. പക്ഷേ ശരീരം തടിച്ചപ്പോഴും ശരീരം മെലിഞ്ഞപ്പോഴും ഞാൻ ഞാൻ തന്നെയാണ്. ഈ ശരീരം ഞാനല്ല. ശരീരം മാറിയിരിക്കുന്നു, അന്നത്തെ ശരീരമല്ല ഇന്ന്, മാറിയിരിക്കുന്നു. പക്ഷെ ശരീരം മാറി, ഞാൻ മാറിയില്ല, അതേ ഞാൻ തന്നെ. മനസ്സ് നിരന്തരം മാറിക്കൊണ്ടേയിരിക്കുന്നു, ചലിച്ചുകൊണ്ടേയിരിക്കുന്നു, പക്ഷെ ഞാൻ മാറുന്നൊന്നുമില്ല, ഞാൻ ഒരേ ആള് തന്നെ. ജാഗ്രതത്തിൽ ഏത് ഞാനുണ്ടോ ആ ഞാൻ തന്നെയാണ് സ്വപ്നത്തിൽ, സ്വപ്നത്തിൽ ഏത് ഞാനുണ്ടോ ആ ഞാൻ തന്നെയാണ് സുഷുപ്തിയിൽ. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി ഒക്കെ അവസ്ഥ, സ്റ്റേറ്റ്സ് ആണ്. പക്ഷെ ഞാൻ അവസ്ഥയല്ല, ഞാൻ സ്ഥിതിയാണ്, സത്താണ്. അവസ്ഥകളൊന്നും എന്റെ സ്വരൂപമല്ല. അതുകൊണ്ടാണ് ജാഗ്രത് അവസ്ഥയുടെ രൂപമായ ശരീരം, സ്ഥൂല ശരീരം. സ്ഥൂല ശരീരത്തിന് പരിണാമം ഉണ്ട്. സൂക്ഷ്മ ശരീരമായ മനസ്സിന് സ്ഥൂല ശരീരമായ ഈ ദേഹം, ഈ ദേഹത്തിന്റെ കർമ്മങ്ങളൊക്കെ അനിത്യമാണ്. സൂക്ഷ്മ ശരീരമായ മനസ്സ്, മനസ്സിന്റെ ചിന്തകൾ, ചിന്തകളും അനിത്യമാണ്, പരിണമിച്ചുകൊണ്ടിരിക്കും. കാരണശരീരം, ആ കാരണശരീരം, സുഷുപ്തിയിൽ കാണുന്ന കാരണശരീരമുണ്ടോ, ഉണ്ടല്ലോ, അതിന്റെ പ്രവൃത്തിരഹിതമായ ഉറക്കവും അവിടെ ഏർപ്പെടുന്ന സമാധിയും അനിത്യമാണ്. അതൊക്കെ തന്നെ അനിത്യമാണ്. കാരണം, സൂക്ഷ്മം, സ്ഥൂലം, ഈ ശരീരങ്ങളുടെ മൂന്ന് പ്രവൃത്തിയാണ് കർമ്മം, ചിന്ത, സമാധി. ഈ മൂന്നും ആത്മാവിന് അതുകൊണ്ട് പ്രയോജനമില്ല. അത് മൂന്നിനും സാക്ഷിയായി നിൽക്കുന്ന ബോധമാണ്, പ്രജ്ഞയാണ്. സ്ഥൂല ശരീരത്തിന്റെ കർമ്മവും യഥാർത്ഥമായ എന്റെ സ്വരൂപത്തിനെ ബാധിക്കുന്നില്ല. സൂക്ഷ്മ ശരീരമായ മനസ്സിന്റെ ചിന്തകളും യഥാർത്ഥമായ എന്റെ സ്വരൂപത്തിനെ ബാധിക്കുന്നില്ല. കാരണശരീരത്തിന്റെ ഉറക്കം, സമാധി, ചിത്തവൃത്തി, നിരോധം മുതലായിട്ടുള്ളതൊന്നും തന്നെ യഥാർത്ഥമായ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ ശിവം ആയ എന്നെ ബാധിക്കുന്നില്ല. ഇതൊക്കെ ചലിക്കുന്നു, ഞാൻ നിശ്ചലമായ അധിഷ്ഠാനമായി ഇതിനു പുറകിൽ ഇരിക്കുന്നു. ഈ നിശ്ചലമായ അധിഷ്ഠാനത്തിനെ ഈ ചലിക്കുന്നതൊന്നും ബാധിക്കുന്നില്ല. ആ നിശ്ചലമായി പുറകിൽ നിൽക്കുന്ന വസ്തുവാണ് ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത്. ആ അധിഷ്ഠാനത്തിന് ജനനമില്ല, മരണമില്ല. നമേ മൃത്യുശങ്കാം, നമേ ജാതിഭേദ, പിതാ നൈവ മേ നൈവ മാതാ ച ജന്മ, ന ബന്ധുർ ന മിത്രം, ഗുരുർ നൈവ ശിഷ്യ, ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം, നമേ മൃത്യുശങ്ക, മരണമുണ്ടാകുമോ എന്നുള്ള ശങ്ക എനിക്ക് അല്പവുമില്ല. പരീക്ഷത്തിന് ആ ശങ്ക ഉണ്ടായതുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് ഗംഗാതീരത്തിൽ ചെന്നിരുന്നു. ശുകബ്രഹ്മ മഹർഷി ഏഴ് ദിവസം കഥ പറഞ്ഞിട്ട് ഏഴാമത്തെ ദിവസം പറഞ്ഞു, രാജാവേ, അങ്ങയ്ക്ക് മരണം ഉണ്ട് എന്നുള്ള ശങ്കയുണ്ടല്ലോ, അത് അജ്ഞാനമാണ്, പശുബുദ്ധിയാണ്, അതിനെ ത്യജിക്കൂ. ത്വം തു രാജൻ മരിഷ്യേതി പശുബുദ്ധിമിമാം ജഹി, രാജാവേ അങ്ങ് മരിക്കും എന്നുള്ള ഈ അജ്ഞാനം പശുബുദ്ധിയെ വലിച്ചെറിയൂ. എന്നുവെച്ചാൽ അങ്ങയ്ക്ക് മരണമില്ല. എന്തുകൊണ്ട് മരണമില്ല? ജനിച്ചത് ശരീരം, അതിന് മരണമുണ്ട്, അങ്ങ് ജനിച്ചിട്ടേയില്ലല്ലോ. ജാതഹാത്വം പ്രാഗ ഭൂതോദ്യ ദേഹവത്വം നന്ന അംഗ്യസി, അങ്ങയ്ക്ക് ദേഹമേ ഇല്ല. ദേഹത്തിന് അങ്ങില്ല, അങ്ങയ്ക്ക് ദേഹമില്ല. ദേഹത്തിന് ആത്മാവിനെ അറിയില്ല, ആത്മാവിന് ദേഹത്തിനെയും അറിയില്ല. ഇതിന്റെ രണ്ടിന്റെയും നടുവിൽ ചിജ്ജട ഗ്രന്ഥി, ഒരു അഹങ്കാരം പൊന്തിയിട്ട് ഈ ശരീരം എന്റെയാണെന്ന് പറയും. ദേഹം, ദേഹത്തിന് ആത്മബോധമില്ല, ആത്മാവിന് ദേഹബോധവുമില്ല. ഇതിന് രണ്ടിനെയും നടുവിൽ അഭിമാനരൂപമായ അഹങ്കാരം പൊന്തിയിട്ടാണ് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഈ അഹങ്കാരത്തിനെ മൂലത്തിൽ അടക്കിയാൽ ദേഹം മരിച്ചുപോകും, ഞാൻ സ്വതന്ത്രനായിരിക്കും. ഒരാൾക്കും അതുകൊണ്ട് ഈ ലോകത്തിൽ ആർക്കും തന്നെ അവരവർ മരിക്കുമെന്നുള്ള വിചാരമേ ഇല്ല. കാരണം എന്താ? ഉള്ളിലെ എല്ലാവരുടെ ഉള്ളിലെ അനുഭവസ്വരൂപമായ വസ്തു പറയണു, എനിക്ക് മരണമില്ല, മരണമില്ല. പക്ഷെ ശരീരത്തിൽ നിൽക്കുമ്പോ മരണമുണ്ട്, ശരീരത്തിൽ നിൽക്കുമ്പോ മരിക്കും എന്ന് തോന്നും. ശരീരാഭിമാനം, മൃഗങ്ങൾക്ക് ശരീരാഭിമാനവുമില്ല നമ്മളെപ്പോലെ. അവർക്ക് ആത്മജ്ഞാനവുമില്ല, ശരീരാഭിമാനവുമില്ല. അതൊരു പ്രത്യേകതര അവസ്ഥയിൽ, അതുകൊണ്ട് ഒരു പോത്തിനെ വെട്ടുമ്പോൾ മറ്റൊരു പോത്ത് അടുത്തുനിന്ന് നോക്കിക്കൊണ്ടിരിക്കും. അവർക്ക് മരിക്കാൻ തോന്നണില്ല. നമ്മൾക്കും ദേഹാഭിമാനം വരുമ്പോ മരണത്തിനെ കുറിച്ച് പേടി. എത്ര കണ്ട് ദേഹാഭിമാനമുണ്ടോ അത്ര കണ്ട് പേടിയുണ്ടാവും. പക്ഷെ നമ്മളുടെ സ്വസ്വരൂപത്തിൽ മരണചിന്തയേ ഇല്ല. ഞാനുണ്ട് എന്നുള്ള അനുഭവത്തിൽ മരണചിന്തയേ ഇല്ല. അതാണ് നമേ മൃത്യുശങ്ക, മൃത്യുവിനെക്കുറിച്ചുള്ള ശങ്കയേ ഇല്ല എന്നാണ്. ജാതി, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, സ്ത്രീ, പുരുഷൻ, ഇതൊക്കെ ജാതിയാണ്. ഈ ജാതി ഭേദം ദേഹാഭിമാനത്തിനെ ആശ്രയിച്ചുകൊണ്ട് സമൂഹത്തിലുള്ളതാണ്. അതും സ്വസ്വരൂപത്തിനെ ബാധിക്കുന്നില്ല. നമേ ജാതി ഭേദ പിതാ നൈവമേ, അച്ഛൻ അമ്മ ന മാതാ പിതാവാന ദേവാന ലോകാഹ. പിതാ നൈവമേ, അച്ഛൻ അമ്മയൊക്കെ ശരീരത്തിനുണ്ട്, എനിക്ക് അച്ഛൻ എവിടെ, അമ്മ എവിടെ? യഥാർത്ഥ സ്വരൂപത്തിൽ മാതാ നാസ്തി, പിതാ നാസ്തി, നാസ്തി ബന്ധുഹു സഹോദരഹ, അർത്ഥം നാസ്തി, ഗൃഹം നാസ്തി. നമ്മളുടെ സ്വസ്വരൂപത്തിൽ, ബോധത്തിൽ ഇതൊന്നുമില്ല. പിതാ നൈവമേ നൈവ മാതാ, എന്തുകൊണ്ടില്ല? ന ജന്മ, ഞാൻ ജനിച്ചിട്ടേ ഇല്ലല്ലോ. അതുകൊണ്ടാണ് കുട്ടികൾ ചോദിക്കുന്നതേ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എവിടെ ഉണ്ടായിരുന്നു അമ്മയുടെ? അപ്പൊ എപ്പോഴും ഞാനുണ്ട് എന്നുള്ളൊരു ഭാവം അവരുടെ ഉള്ളിലുണ്ട്. അതിനു മുമ്പ് എവിടെയുണ്ട്? അപ്പോ ഞാനില്ല, നീ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ അന്തരാത്മാ സ്വീകരിക്കില്ല ഞാനില്ലാത്തൊരു സ്ഥിതിയോ. എപ്പോഴും ഉണ്ട് എന്ന് അനുഭവപ്പെടുന്നത് എങ്ങനെ ഇല്ലാതായിട്ട് തീരും? ഉണ്ട് എന്നുള്ള എക്സിസ്റ്റൻസ് നോൺ എക്സിസ്റ്റന്റ് ആവുമോ? സത്ത് അസത്തായിട്ട് മാറുമോ? നാസതോ വിദ്യതേ ഭാവഹാന അഭാവോ വിദ്യതേ സത. ഞാനുണ്ട് എന്നുള്ള അനുഭവമുണ്ടല്ലോ, അപ്പൊ അതിന് എവിടെ ജന്മം? ശരീരം ജനിച്ചു. ശരീരം ഗർഭപാത്രത്തില് രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ജനിക്കുന്നത് ശരീരം. ആദ്യം ചെറിയ ഒരു കലലം തു ഏകരാത്രേണ പഞ്ചരാത്രേണ ബുദ്ധുതം ദശാഹേന തു കർക്കന്ധുവും, ഭാഗവതം പറഞ്ഞു. പതുക്കെ പതുക്കെ പതുക്കെ ഒരു പൊട്ടായി വളർന്നു, ഒരു കുമിളിയായിട്ട്, ഒരു കുമിളയായിട്ട് വളർന്നു, ഒരു പന്തുപോലെ വളർന്നു. പതുക്കെ പതുക്കെ തല, കയ്യ്, കാല് ഓരോന്നായി വന്നു വന്നു വന്നു വന്നു വന്നു അല്പം കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ആലോചിച്ചാൽ മനസ്സിലായി ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാവോ, ഞാൻ എന്നുള്ള അനുഭവം അല്പം അല്പമായിട്ട് ആർക്കെങ്കിലും എവിടെയെങ്കിലും അതിൽ കലകൾ തോന്നുന്നുണ്ടോ? ഞാൻ ഇത്തിരി ഇത്തിരി ആയിട്ടുണ്ടാവുമോ? ഞാൻ എപ്പോഴും ഉള്ള പൂർണ്ണ വസ്തു, എന്റെ ചുറ്റും ഈ കയ്യും കാലും തലയും മനസ്സും ഹാർട്ടും ബ്ലഡ് വെസൽസും നാടികളും ഞരമ്പുകളും ഒക്കെ ഒന്ന് ഒട്ടിച്ചേർന്നു അത്രയോ. പക്ഷെ അത് എന്നെ സ്പർശിച്ചിട്ടേയില്ല. അതെങ്ങനെ ഇന്റഗ്രേറ്റഡ് ആയോ അങ്ങനെ ഡിസ്ഇന്റഗ്രേറ്റഡ് ആവും, എങ്ങനെ ചേർന്നുവോ അങ്ങനെ പെരിഞ്ഞു പോകും. ഈ ശരീരം ഞാനാണെന്ന് കരുതിയതോടുകൂടെ ശരീരത്തിന് ബന്ധുക്കള്, ശരീരത്തിന് കൂട്ടുകാര്, ഗുരു ശിഷ്യൻ എല്ലാം വന്നു. തത്വോപദേശം ശരിക്കും പാലിച്ചാൽ ഗുരു ശിഷ്യൻ പോലും പോയി പോകും. കണ്ണുടയ വള്ളലാർ ആ ഒഴിവിലൊടുക്കത്തിൽ അദ്ദേഹം പറയുന്നു, ശിഷ്യനെ ഉപദേശിച്ചു ഗുരു. ഉപദേശിച്ചു കഴിഞ്ഞ് ശിഷ്യൻ ചോദിച്ചു, ഞാൻ അങ്ങക്ക് എന്ത് നിഷ്കൃതി ചെയ്യും, എന്ത് തിരിച്ചു തരും? ഗുരു പറഞ്ഞു, തിരിഞ്ഞു നോക്കാതെ നടക്കുക എന്ന്. അതാണ് ഏറ്റവും വലിയ നിഷ്കൃതി. ഇവിടെ നിന്നിട്ട് ഗുരു സേവ ചെയ്യാമെന്ന് പറഞ്ഞ് പൂജിച്ചു നിൽക്കാതെ തിരിഞ്ഞു നോക്കാതെ നടക്കുമെന്നാണ്. എന്നുവെച്ചാൽ ആ ഭേദം പോലും അംഗീകരിക്കാൻ പാടില്ല. ആ ഭേദം അംഗീകരിച്ചാൽ പോലും ദുഃഖിക്കേണ്ടി വരും. അപ്പോ ന ബന്ധുർ ന മിത്രം ഗുരുർ നൈവ ശിഷ്യ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. പൂർണമായ ബോധവസ്തുവാണ് ഞാൻ, ചിദാനന്ദരൂപമായ ശിവമാണ്, പ്രജ്ഞയാണ്, ആത്മാവാണ്. അതിന് ജനനമരണങ്ങളില്ല, സുഖദുഃഖാദികളില്ല. കർമ്മം അകർമ്മം, ശോകം മോഹം അജ്ഞാനം ഇതൊന്നും തന്നെ സ്വസ്വരൂപത്തിനെ സ്പർശിക്കുന്നില്ല. എന്റെ സ്വസ്വരൂപത്തിനെ സ്പർശിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ കാണുന്നവരിലും വാസ്തവത്തിൽ ഇതൊന്നും ഇല്ല എന്ന് കാണുകയാണെങ്കിൽ എല്ലാവരിലും ഭഗവാനെ കാണൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. എല്ലാവരിലും പുറമേക്ക് രാഗം ദ്വേഷം ഈ ദോഷങ്ങളൊക്കെ കാണുകയാണെങ്കിലും ഈ ദോഷമൊന്നും വാസ്തവമല്ല എന്ന് കണ്ട് ഓരോരുത്തരെയും നമുക്ക് ചിദാനന്ദരൂപ വസ്തുവായി കാണാമെങ്കിൽ അവരെയൊക്കെ ഭഗവാനായി കാണുന്നത് എങ്ങനെ എന്ന് നമുക്ക് മനസ്സിലാവും. അത് ലോകത്തില് ഭഗവത് സ്വരൂപമായി എല്ലാവരെയും കാണുന്ന ഭക്തി. സർവഭൂതേഷു യഹ് പശ്യേത് ഭഗവത് ഭാവം. എങ്ങനെ കാണും? പലരും ചോദിക്കും, എങ്ങനെ കാണും? അവരെ കണ്ട ഉടനെ അവര് കള്ളന്മാരാണ്, അവര് ചതിയന്മാരാണ്, അവര് ദേഷ്യമുള്ള ആളാണ്, അസൂയുള്ള ആളാണ്, ഇങ്ങനെയല്ലാതെ നമുക്ക് തോന്നണില്ല. കാരണം നമ്മൾ ദൃഷ്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പുറമേക്ക് കാണുന്നത് അതാണ്. പക്ഷേ അവരിലെ കള്ളത്തരവും അവരിലെ ചതിയും അവരിലെ ദ്വേഷവും കാണുന്നത് കൊണ്ട് അവർക്ക് ഒരു കുഴപ്പവുമില്ല. നമ്മൾക്ക് അവരെ കാണുമ്പോ ആത്മദർശനം ആത്മദർശനം ഉണ്ടാവുമ്പോ ഉള്ള ആനന്ദം നമുക്ക് നഷ്ടമാവും. നമുക്ക് നഷ്ടമാവും, വേറെ ആർക്ക് നഷ്ടം? വേറെ ആർക്ക് നഷ്ടമൊന്നുമില്ല. അന്ന് പറഞ്ഞ പോലെ സുബ്രഹ്മണ്യനെ കാണാൻ അമ്പലത്തിൽ പോയി പൂജാരിയെ കണ്ടിട്ട് കുറ്റം പറഞ്ഞുകൊണ്ട് വന്നാൽ സുബ്രഹ്മണ്യന് എന്ത് നഷ്ടം? എനിക്ക് നഷ്ടം. കാണാൻ പോയത് മുരുകനെയാണ്. അവിടെ കണ്ടത് എന്താ? ഒരു പൂജാരിയെ കണ്ടു, അയാൾ കാണിച്ചതൊക്കെ കണ്ടിട്ട് അതൊക്കെ കണ്ടിട്ട് വന്ന. ഈ ഇക്കാലത്ത് അമ്പലങ്ങളൊന്നും ശരിയില്ല. ചിലര് മെനക്കെട്ട് കാശിക്ക് പോകും, കഷ്ടപ്പെട്ട് 3 ദിവസം കൊച്ചിൻ വാരണാസി എക്സ്പ്രസ്, അതിനേക്കാളും വല്ല കുംഭി ഭാഗം നരകത്തിലും പോയി കിടക്കാം, ഇത്ര വിഷമിച്ചും ഒക്കെ പോകും. എല്ലാം പോയി വിഷമിച്ച് അവിടെ പോയി കാശിയിൽ പോയി, എന്നാൽ ആ ഗംഗാ വിശ്വനാഥനൊക്കെ ദർശിച്ച് ആനന്ദമായി തീർത്ഥക്ഷേത്രം എന്നുള്ള ഭാവത്തോടെ ധ്യാനിച്ചുകൊണ്ട് വന്നാൽ പോയതിന് പ്രയോജനമുണ്ട്. പോയിട്ട് വന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു? അയ്യേ, ഒന്നും പോവാൻ കൊള്ളില്ല, ഒക്കെ വൃത്തികേട്. അവിടെ പണ്ടാസും പൂജാരികളും അവരൊക്കെ സ്വാർത്ഥമായിട്ട് തട്ടിപ്പറിക്കുന്നു, ഗംഗയിലൊക്കെ ഡിച്ച് വാട്ടർ വീഴുന്നു. ഇതൊക്കെ കാണാനാണ് പാവം ഇത്രയും മെനക്കെട്ടിട്ട് കാശിക്ക് പോയത്. എന്ത് പ്രയോജനം? ആർക്കാണ് ഇപ്പൊ നഷ്ടം? ഒന്നിൽ പോവാതിരിക്കണം, അല്ലെങ്കിൽ പോവുകയാണെങ്കിലോ മുമ്പേ പ്രതിജ്ഞയെടുക്കണം. ഇവിടുന്ന് പോകുമ്പോഴേ ആ തീർത്ഥക്ഷേത്രത്തിനെ തീർത്ഥക്ഷേത്രമായിട്ട് കാണും എന്ന് പ്രതിജ്ഞയെടുത്താലേ നമ്മൾ പോയതിന് പ്രയോജനം. അതേപോലെ ലോകത്തിലും ഒന്നിൽ ആരുമായിട്ടും വ്യവഹരിക്കാതിരിക്കുക, അല്ലെങ്കിൽ വ്യവഹരിക്കുകയാണെങ്കിൽ വ്യവഹരിക്കുന്നവരിലൊക്കെ ഞാൻ മെനക്കെട്ടിട്ടാണെങ്കിലും എന്ന് പറഞ്ഞ പോലെ സ്വർണം കുഴിച്ചെടുക്കുന്ന പോലെ ടൺ കണക്കിന് ചളി പുറത്തെടുത്തിട്ട് കുറച്ച് ഗ്രാം സ്വർണമേ കിട്ടുള്ളൂവെങ്കിലും ചളിയെ ശ്രദ്ധിക്കാതെ സ്വർണത്തിനെ ശ്രദ്ധിക്കുന്ന പോലെ ഞാൻ ഓരോ ശരീരത്തിലും ഉള്ള ചൈതന്യത്തിനെ ബോധത്തിനെ ശ്രദ്ധിക്കും, ആ ബോധത്തിനെ മാത്രം ഞാൻ ശ്രദ്ധിക്കും എന്നൊരു പ്രതിജ്ഞ എടുക്കുന്നു. യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാഭൂത് വിജാനതഃ തത്ര കോ മോഹ കശോകഃ ഏകത്വം അനുപശ്യതഃ. ഏതൊരുത്തനിൽ സർവഭൂതങ്ങളും ആത്മാവായി ജ്വലിക്കുന്നുവോ അവന് മോഹമെവിടെ ശോകമെവിടെ? ഒരേ വസ്തുവിനെ കാണുന്നതുകൊണ്ട്. യസ്തു സർവാണി ഭൂതാനി ആത്മനിയേവ അനുപശ്യതി സർവഭൂതേഷു ച ആത്മാനം തതോ ന വിജുഗുപ്സതി. ഏതൊരുത്തൻ സർവഭൂതങ്ങളിലും ആത്മാവിനെ കാണുന്നു അവൻ പിന്നെ ആരെയും വെറുക്കുന്നില്ല. തന്നെ തന്നെ കാണുമ്പോ ആരെങ്കിലും വെറുക്കുമോ? തന്റെ തന്നെ സ്വരൂപം കാണുമ്പോ എങ്ങനെ വെറുക്കും? വെറുക്കാൻ എങ്ങനെ സാധിക്കും? എല്ലാരിലും ഇതേ ചൈതന്യം, ഇതേ ശിവം, ഒരേ ശിവത്തിനെ കാണുമ്പോ വെറുപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോ ഇത് സാധിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ധ്യാനമൊന്നും വേണ്ട. നാരായണ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു, ഒരേ ഒരു പാട്ട് ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നാൽ യാതൊന്നു കാൺപതത്തു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നിതൊക്കെ ഹരിനാരായണായ നമ. അദ്വൈത ദർശനം, കാണുന്നതൊക്കെ നാരായണ സ്വരൂപം. ആളുകൾ പലതും പറയും, ചെവിയിൽ വീഴും, ആ ശബ്ദത്തിനൊക്കെ ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ, നാരായണ നാമം എന്നാണ്. അതിന് അർത്ഥം കൽപ്പിക്കാതെ രക്ഷപ്പെടുക. നമ്മൾ അർത്ഥം കൽപ്പിച്ച് പലതിനും കുടുങ്ങുമല്ലോ. ശബ്ദത്തിനൊക്കെ ഒരേ ഒരു അർത്ഥം, അങ്ങനെ സാധിക്കുമെങ്കിൽ രക്ഷപ്പെട്ടു. ഏകനാഥസ്വാമിയെ ഒരാൾ ഒരു മണിക്കൂർ നേരം വീട്ടു മുമ്പിൽ വെച്ച് ചീത്ത പറഞ്ഞപ്പോ, ഒരു മണിക്കൂർ കഴിഞ്ഞ് സ്വാമികൾ ഒരു ചൊമ്പില് പാലും കൊണ്ടുവന്ന് അയാൾക്ക് കൊടുത്ത്, എത്ര നേരം എന്റെ വീട്ടിന് മുമ്പിൽ വന്നിരുന്ന് അങ്ങ് നാമസങ്കീർത്തനം ചെയ്തു, ഇത് കുടിക്ക എന്ന് പറഞ്ഞു അത്രയും. അപ്പൊ ആ ശബ്ദത്തിന് അദ്ദേഹം വേറെ അർത്ഥമൊന്നും കൽപ്പിച്ചില്ല. അപ്പൊ എന്റെ മുമ്പിൽ വന്ന ഒരാൾ എന്നെ തെലുങ്കിൽ ചീത്ത പറഞ്ഞാൽ എനിക്കെന്തറിയും? ഞാൻ വിചാരിക്കുമോ പ്രഭാഷണം നന്നായിട്ട്

0: മനസ്സിൽ ശബ്ദം വൃത്തിരൂപത്തിലുണ്ടായിരുന്നു. ആ വൃത്തികൾ എവിടുന്ന് പൊന്തി? ആത്മാവിൽ നിന്ന് പൊന്തി. അപ്പൊ ഈ ശബ്ദം എന്താണ്? ആത്മാവിന്റെ ശബ്ദരൂപമായ പ്രകടനം. അത്രയേ ഉള്ളൂ, ആത്മാവ് ശബ്ദരൂപത്തിൽ പ്രകടിക്കുകയാണ്. അപ്പോ അത് എത്ര അസഭ്യമായാൽ പോലും, സഭ്യമായാലും അസഭ്യമായാലും നല്ലതായാലും ചീത്തയായാലും, ആ വരുന്ന ശബ്ദം ശബ്ദബ്രഹ്മം ആണ്. ഇതറിഞ്ഞിട്ട് ഇനി ഒരു പക്ഷേ നമ്മളുടെ സ്വഭാവം കാരണം കറപറ കറപറ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും നമ്മൾ ഉച്ചരിക്കുന്ന ശബ്ദം കൊണ്ട് ആർക്കും ദൂഷ്യം ഉണ്ടാവില്ല. വി ഡോണ്ട് മീൻ ഇറ്റ്. നമ്മൾക്ക് ശബ്ദത്തിനോ അർത്ഥത്തിനോ പ്രാമുഖ്യം പോയിട്ട് അത് ബ്രഹ്മമയമായ ശേഷം ഇനിയിപ്പോ നമ്മൾ ഒരാളെ ചീത്ത പറഞ്ഞാലും, ഇന്നലെ പോലും ആരോ പറഞ്ഞുകൊണ്ടിരുന്നു, ഒരു യോഗി എല്ലാരെയും തെറി വിളിക്കൂ അത്രയും. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്തൊരു മഹാത്മാ ചെന്ന് പേടിച്ചു പേടിച്ചിട്ടാ ചെന്ന് ഇദ്ദേഹത്തിനെ തെറി വിളിക്കുവോ? അടുത്ത് ചെന്നിട്ട് അങ്ങ് എന്താ ഇങ്ങനെ എല്ലാരെയും തെറി വിളിക്കണത്? ഇദ്ദേഹം ഒരു രാമഭക്തനാണ്, ഈ ചെന്ന് ചോദിച്ചത്, നിങ്ങൾ എന്താ എല്ലാരെയും തെറി വിളിക്കണത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത്ര ഞാൻ തെറി വിളിക്കുന്നതും നിങ്ങൾ രാമനാമം ചൊല്ലുന്നതും ഒന്നാണെന്ന്. പലവിധത്തിൽ അർത്ഥം. അദ്ദേഹം അർത്ഥം കൊടുത്തത് ഞങ്ങൾ രാമനാമം തൊണ്ടയിൽ നിന്ന് പറയണു, അദ്ദേഹം തെറി വിളിക്കുന്നത് അവിടുന്നേ ഉള്ളൂ, അവിടുന്ന് ചോട്ടലില്ല എന്നാണ് ആ അർത്ഥം കൊടുത്തു. പക്ഷെ എനിക്ക് തോന്നുന്നത് തെറിയും ശബ്ദബ്രഹ്മമാണ്, രാമനാമവും ശബ്ദബ്രഹ്മമാണെന്ന് ഒരാൾക്ക് കാണാൻ സാധിക്കുമെങ്കിൽ ഒരു ശബ്ദവും ഇയാളുടെ മനസ്സിനെ ചഞ്ചലപ്പെടുത്തില്ല, ഒന്നിനും അർത്ഥം കൊടുത്ത് ഇയാൾ വിഷമിക്കില്ല. അപ്പൊ യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ. ഈ ശരീരം കൊണ്ട് എന്തൊക്കെ തന്നെ ചെയ്യേണ്ടി വന്നാലും ആ കർമ്മങ്ങളിൽ കർത്തൃത്വം ഭോക്തൃത്വവും ഇല്ലെങ്കിൽ, ഞാൻ ചെയ്യണു എന്നുള്ള ഭാവമില്ലെങ്കിൽ അതൊക്കെ നാരായണ അർച്ചനകളായിട്ട് മാറും. യാതൊന്നിതൊക്കെ ഹരിനാരായണായ നമ. ഈ ഭാവം വെച്ചുകൊണ്ട് നാരായണനാമം ജപിക്കാം. ഈ ഭാവം വെച്ചുകൊണ്ട് ഭഗവാന്റെ നാമം ജപിക്കുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രമല്ല നമുക്ക് ഭഗവാൻ, ഒരു ഭാവത്തിൽ മാത്രമല്ല നമുക്ക് ഭഗവാൻ, ഒരിടത്തിലും മാത്രം ഒരു രൂപത്തിൽ മാത്രമല്ല, സർവവും ഭഗവത് സ്വരൂപമായിട്ട് തീരും. നമ്മൾക്ക് ബ്രാഹ്മീ സ്ഥിതി അനുഭവത്തിന് വരും. ഭഗവാൻ പറയുന്നു ബ്രാഹ്മീ സ്ഥിതി നേടിയിട്ട് മരിച്ചാൽ അവർ സ്വതന്ത്രരായിട്ട് തീരും. ബ്രാഹ്മീ സ്ഥിതി എന്ന് വെച്ചാൽ എന്താ? എത്ര ന അന്യത് പശ്യതി, ന അന്യത് ശൃണോതി, ന അന്യത് വിജാനാതി, ന അന്യത് ജിഘ്രതി, ന അന്യത് സ്പർശ്യതി. സർവം ബ്രഹ്മൈവ, സർവം ഈശ്വരമയം. അപ്പൊ എന്താ, ഇയാളുടെ മനസ്സ് എങ്ങോട്ട് പോയാലും എങ്ങോട്ട് ചലിച്ചാലും ആ ചലിക്കുന്നതൊക്കെ തന്നെ ഈ അനുഭവത്തിന്റെ ഉള്ളിലേ ചലിക്കാൻ പറ്റുള്ളൂ, വേറെ എവിടെ ചലിക്കും? എത്രയെത്ര മനോയാതി തത്ര തത്ര സമാധയ, എത്രയെത്ര മനോയാതി ബ്രഹ്മണ തത്ര ദർശനം. മനസ്സ് എവിടെ പോയാലും പരമാത്മാവിന്റെ ഉള്ളിലാണ് ചലിക്കുന്നത്, ഭഗവാനിലാണ് ചലിക്കുന്നത്, ഭഗവാനിലാണ് ഇരിക്കുന്നത്. ഉള്ളത് ഭഗവാനാണ്, കാണപ്പെടുന്നത് ഭഗവാനാണ്, ചിന്തിക്കപ്പെടുന്നത് ഭഗവാനാണ്. സൂക്ഷ്മമായ ചിന്തകളും സൂക്ഷ്മമായ അഹങ്കാര ചലനം മുതൽ പ്രപഞ്ചത്തിൽ കാണുന്ന സ്ഥൂല വസ്തുക്കൾ വരെ സകലത്തും സർവം ഖലു ഇതം ബ്രഹ്മ. അത് തന്നെ സഹജ നിർവികൽപ്പസ്ഥിതി. ഹരി ഓം യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം അകിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തദേവ ത്വാം ആത്മനാഥം രമണം ഭജാമി.
1: ഓം നമഃ ശിവായ. You are listening to Shaivam.org Radios. 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമ ശിവായ.
3: ഗുരു പരമ്പരയെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ ചർച്ച ആരംഭിക്കുകയാണ്. ബ്രഹ്മസൂത്ര സാങ്കൃഭാഷ ചതുർത്ഥ സൂത്രം. ഇവിടെ മൃത്യുകാരൻ എന്ന് പറയുന്നത്

0: എന്ന ബ്രഹ്മസൂത്ര ഭാഷ്യകാരന്റെ അഭിപ്രായങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അത് ഇവിടെ പൂർവപക്ഷമാണ്, അതായത് അദ്വൈതിക്ക് സമ്മതമായ കാര്യങ്ങളല്ല. അത് ചർച്ച ചെയ്യുന്നത് സിദ്ധാന്തത്തെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. അദ്വൈത ചിന്തയിലെ ഒരു പ്രത്യേകത ഏതാണ്? പൂർവപക്ഷം വരുന്നത്, ഏതൊരഭിപ്രായങ്ങൾ ചർച്ച ചെയ്യുന്നത് അതിനെ എതിർക്കാൻ വേണ്ടി നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല, അതല്ല എന്റെ മുഖ്യമായ ഉദ്ദേശം, മറിച്ച് സിദ്ധാന്തം എന്തെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് വിചാരമാർഗമാണ്, വിചാരത്തിന്റെ പ്രയോജന സംശയ നിവൃത്തിയാണ്. അപ്പൊ സംശയങ്ങൾ ഉണ്ടായി നിവർത്തിക്കുകയാണ്. അപ്പൊ സംശയങ്ങളെ ആദ്യം കൊണ്ടുവരുന്നു, പിന്നെ നിവർത്തിക്കുന്നു, ഇല്ലാതാക്കുന്നു. അങ്ങനെ സംശയങ്ങളുടെ പൂർവക്ഷം എന്ന് പറയുന്നു ആ സംശയങ്ങൾ. അങ്ങനെ സംശയ രൂപത്തിൽ വരുന്ന പൂർവപക്ഷങ്ങളെ നിവർത്തിക്കുമ്പോൾ സിദ്ധാന്ത ആശയം വളരെ സ്പഷ്ടമാണ്. അതുകൊണ്ട് ഇവിടെ പൂർവപക്ഷിയായ ഉപവർഷൻ പറയുന്നത് ഉപാസനാ വിധിയുടെ അംഗമാണ്. ഉപാസനാ വിധിയിലൂടെയാണ് ഈ ബ്രഹ്മത്തെ കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നത് എന്ന് പറയും. എന്തുകൊണ്ട്? ശാസ്ത്രം ഒന്നുകിൽ പ്രവൃത്തി അല്ലെങ്കിൽ നിവൃത്തി, ഇതാണ് ശാസ്ത്രത്തിന്റെ പ്രയോജനം. ഒന്നുകിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ പ്രവൃത്തിയിൽ നിന്ന് പിന്മാറുക, ഇതിനുള്ളതാണ് ശാസ്ത്രത്തിന്റെ പ്രയോജനം. തഥാ ഹി ശാസ്ത്ര താത്പര്യ വിദ ആഹുഹു. ശാസ്ത്ര താല്പര്യത്തെ അറിയുന്ന ആൾക്കാർ, ആചാര്യന്മാർ പറയുന്നു. ഇവിടെ പൂർവമീമാംസകരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അവർ ശാസ്ത്രത്തിന്റെ, വേദത്തിന്റെ താല്പര്യത്തെ അറിയുന്നവരാണ് എന്ന് പൂർവക്ഷി പറയും. ശാസ്ത്രത്തിന്റെ ശരിയായ താല്പര്യത്തെ അവർ അറിയുന്നു, അവർ പറയുന്നു. എന്ത് പറയുന്നു? മീമാംസ ഭാഷ്യത്തിന്റെ ചില ഭാഗങ്ങളെ ഇവിടെ ഉദ്ധരിക്കുകയാണ്. ദൃഷ്ടോഹി തസ്യ അർത്ഥ കർമ്മ അവബോധനം. തസ്യ ശാസ്ത്രസ്യ വേദസ്യ, വേദത്തിന്റെ അർത്ഥം, പ്രയോജനം എന്താണ്? കർമ്മ അവബോധനം, കർമ്മത്തെ ബോധിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് ദൃഷ്ടം എന്ന് അവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. ശാസ്ത്രത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. വേദത്തിന്റെ പ്രയോജനം കർമ്മത്തെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാക്കി തരികയാണ്, അല്ല തത്വജ്ഞാനവും അല്ല എന്നാണ്. ഇതി എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല ചോദന ഇതി ക്രിയായാഹ പ്രവർത്തകം വചനം. ചോദന എന്ന് പറയുന്നുണ്ട്, ശ്രുതി ചോദന, വേദചോദന എന്നെല്ലാം പറയുന്നുണ്ട്. ഈ ചോദന എന്ന് പറയുന്നത് എന്താണ്? ക്രിയായാഹ പ്രവർത്തകം വചനം. ക്രിയയിൽ, കർമ്മത്തിൽ, യാഗാദി കർമ്മങ്ങളിൽ പ്രവർത്തിപ്പിക്കുന്ന വചനമാണ് ചോദന എന്ന് പറയുന്നത്. ഒരുവനെ യാഗകർമ്മത്തിൽ പ്രവർത്തിപ്പിക്കുന്ന ആ വചനം, അതിനെ ചോദന എന്ന് പറയുന്നു. ജൈമിനി സൂത്രം തന്നെ എടുത്തു പറയുന്നു, തസ്യ ജ്ഞാനം ഉപദേശ എന്ന് പറയുന്നു. തസ്യ ജ്ഞാനം ഉപദേശ, തസ്യ കർമ്മത്തിന്റെ ജ്ഞാനം ബോധകം, കർമ്മത്തെ ബോധിപ്പിക്കുന്നത് അതാണ് ഉപദേശം വാക്യം, വേദവാക്യം. വേദവാക്യങ്ങൾ കർമ്മത്തിന്റെ ബോധകമാണ്, കർമ്മത്തെയാണ് ബോധിപ്പിക്കുന്നതാണ്. വേദം മുഖ്യമായും ബോധിപ്പിക്കുന്ന കർമ്മത്തെയാണ്, അല്ലാതെ തത്വജ്ഞാനത്തെ അല്ല. സസ്യ ജ്ഞാനം സസ്യ കർമ്മണ, കർമ്മത്തിന്റെ ബോധകം ജ്ഞാനം. കർമ്മണ ബോധകം, കർമ്മത്തിന്റെ ബോധകമാണ് ജ്ഞാനം, ബോധകമാണ് ഉപദേശം. ആ വേദവാക്യം, ചോദന, വിധി, വാക്യങ്ങളെല്ലാം കർമ്മത്തെ ബോധിപ്പിക്കുകയാണ് എന്നാണ്. ജൈമിനീയ സൂത്രം അതാണ് അടുത്ത്, അവിടെ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നുണ്ട്. ജൈമിനീയ സൂത്രം 1:1:5 കൊടുത്തിട്ടുണ്ട്. 1-ാം അധ്യായത്തിലെ 1-ാം പാദത്തിലെ 5-ാമത്തെ സൂത്രമാണ്. അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കാം, വേദം ബോധിപ്പിക്കുന്നത് കർമ്മത്തെയാണ്, അല്ല തത്വജ്ഞാനത്തെയോ മോക്ഷത്തെയോ ഒന്നുമല്ല. സദ്ഭൂതാന ക്രിയാർത്ഥേന സമാമ്നായ തത്ര ആ വേദത്തിൽ ഭൂതാന സിദ്ധ വസ്തുക്കളെല്ലാം, സിദ്ധമായിരിക്കുന്ന വസ്തുക്കൾ, ദ്രവ്യങ്ങൾ, അതെല്ലാം എന്താണ്? ക്രിയാർത്ഥേന, ക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ്, യാഗാദി ക്രിയകൾക്ക് വേണ്ടിയിട്ടാണ് സമാമ്നായ പറഞ്ഞിരിക്കുന്നത്. അതായത് വേദത്തിൽ എന്തെങ്കിലും സിദ്ധമായ വസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ, യാഗം സാധ്യമാണ്, സിദ്ധം എന്ന് പറയുമ്പോൾ യാഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അതെല്ലാം സിദ്ധ വസ്തുക്കളാണ്, നെയ്യും മറ്റും, അതെല്ലാം എന്താണ്? ഭൂതങ്ങളെന്ന് അതിനെ പറയുന്നത്, സിദ്ധമായ വസ്തുക്കൾ. അതെല്ലാം എന്തിനു വേണ്ടി? ക്രിയാർത്ഥേന, ക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ്, യാഗക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ് അതിനെല്ലാം അവിടെ സമാമ്നായ ഉച്ചരിച്ചിരിക്കുന്നത്, സമുച്ചാരണം. മറ്റ് വിധിവാക്യങ്ങളോടുകൂടി ചേർന്ന് അതിനെ പറഞ്ഞിരിക്കുന്നതെന്നർത്ഥം. യാഗവിധികളോടുകൂടി ചേർന്ന് ദ്രവ്യങ്ങളെ പറഞ്ഞിരിക്കുന്നത് ആ യാഗത്തിന് വേണ്ടിയാണ് എന്ന് എന്റെ താല്പര്യം. അതും ജൈമിനീയ സൂത്രമാണ്, സൂത്രത്തിന്റെ ഭാഗമാണ്. ആമ്നായസ് ക്രിയാർത്ഥത്വ ആനർത്ഥക്യം അതദർത്ഥാണ്. ആമ്നായസ് വേദം ക്രിയാർത്ഥത്വ കർമ്മത്തിന് വേണ്ടിയാണ്, അതദർത്ഥാണ് കർമ്മത്തിന് വേണ്ടി അല്ലാതെയുള്ള വേദഭാഗങ്ങൾ അനർത്ഥക്യം വ്യർത്ഥമാകും. ഇത് പൂർവപക്ഷ സൂത്രമാണ്, മുമ്പും ചർച്ച ചെയ്തതാണ്. ഇരിച്ച എന്നും പറഞ്ഞിരിക്കുന്നു. ഉപനിഷത് ഭാഗങ്ങളൊന്നും ക്രിയയ്ക്ക് വേണ്ടിയുള്ള അല്ല എന്ന് വന്നു കഴിഞ്ഞാൽ അതെല്ലാം വ്യർത്ഥമാകുന്നു. വേദം മുഴുവൻ ക്രിയയെ ബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഉപനിഷത് ഭാഗങ്ങളും ഒരു ക്രിയയെ ബോധിപ്പിക്കുകയാണ്. പൂർവമീമാംസകരിൽ നിന്നുള്ള വ്യത്യാസം ഇത്രയുള്ളൂ. ഉപനിഷത് ഭാഗങ്ങളിൽ ബോധിപ്പിക്കുന്ന ക്രിയ ധ്യാനമാണ്, ഉപാസനയാണ്, അതും മാനസിക ക്രിയയാണ്. അതാണ് ഇവിടെ പറയുന്ന വൃത്തികാരന്റെ താല്പര്യം. ബ്രഹ്മത്തെ ധ്യാനിക്കാൻ വിധിക്കുകയാണ് എന്നുള്ളതാണ്. ബ്രഹ്മം ധ്യാനം ഇവിടെ വിധിക്കുന്നു. ഉപാസീത തുടങ്ങിയ വാക്യങ്ങൾ വിധിപരമാണെന്നാണ്. സിദ്ധാന്തത്തിൽ അത് ബോധകമാണ്, വിധിയല്ല, വിധിക്കുകയല്ല, ബോധിപ്പിക്കുകയാണ്. വസ്തുസ്ഥിതിയെ പറയുന്നു, അതിൽ നിന്ന് ജ്ഞാനം ഉണ്ടാവുന്നു. പൂർവക്ഷമനുസരിച്ചതെല്ലാം വിധിയാണ്, വിധിക്കുന്നു. നീ അത് ചെയ്യൂ എന്നാവശ്യപ്പെടുന്നു, ധ്യാനിക്കൂ എന്നാവശ്യപ്പെടുന്നു. ഇവിടെ പറയുന്നു അത് ആവശ്യപ്പെടുകയല്ല, മറിച്ചത് ബോധകമാണ്, ഒരു തത്വത്തെ ബോധിപ്പിക്കുകയാണ്. അവിടെ വിധിയില്ല. നിന്റെ മുന്നിൽ കാണുന്ന വസ്തു ഇതാണ് എന്ന് പറയുമ്പോൾ അവിടെ വസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകുന്നു. അവിടെ പിന്നീട് മറ്റൊന്ന് ചെയ്യൂന്ന് ആവശ്യപ്പെടുന്നില്ല. അതാണ് സിദ്ധാന്തം. അതഹ പുരുഷൻ ക്വചിത് വിഷയവിശേഷേ പ്രവർത്തയത് കുതശ്ചിത് വിഷയവിശേഷ നിവർത്തയച്ച അർത്ഥവത് ശാസ്ത്രം. അതഹ അതുകൊണ്ടെന്നാണ് പുരുഷൻ ജീവനെ ക്വചിത് വിഷയവിശേഷേ ചില വിശേഷ വിഷയങ്ങളിൽ പ്രവർത്തയെ പ്രവർത്തിപ്പിക്കുന്നു എന്ത് ശാസ്ത്രം. വിഷയവിശേഷേ പ്രത്യേകമായ വിഷയങ്ങളിൽ, ഏത് യാഗത്തിനും യാഗത്തിലൂടെ വിഷയവിശേഷം എന്ന് പറഞ്ഞിരിക്കുന്നു. യാഗം പോലെയുള്ള ചില പ്രത്യേക കാര്യങ്ങളിൽ പ്രവർത്തയ ശാസ്ത്രം പ്രവർത്തിപ്പിക്കുന്ന ശാസ്ത്രം. അങ്ങനെ അത് അർത്ഥവത്ത് അർത്ഥവത്താണ് പ്രയോജനമുള്ളതാണ്. കുതശ്ചിത് വിഷയവിശേഷ നിവർത്തയ ചില കുതശ്ചിത് ചില വിശേഷ വിഷയങ്ങളിൽ നിന്ന് സുരാപാനം മദ്യപാനം പോലെയുള്ള വിശേഷ വിഷയങ്ങളിൽ നിന്ന് നിവർത്തയ നിവർത്തിപ്പിക്കുന്നു, അവനെ പിൻവലിപ്പിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, ശാസ്ത്രം അർത്ഥവത്താകുന്നു. അപ്പൊ ശാസ്ത്രം പ്രയോജനം അർത്ഥവത്താകണമെങ്കിൽ പ്രയോജനവത്താകണമെങ്കിൽ ഒന്നുകിൽ അത് മനുഷ്യനെ പ്രേരിപ്പിക്കണം പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ദുഷ്പ്രവർത്തികളിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കും. ഇതാണ് വിധിവാക്യങ്ങൾ നിഷേധവാക്യങ്ങൾ എന്ന് പറയുന്നത്. തദ്ശേഷതയാ അന്യ ഉപയുക്തം, അതിന്റെ ശേഷം അംഗങ്ങൾ എന്നുള്ള നിലയ്ക്ക്, ശേഷം എന്ന് പറഞ്ഞ അംഗം എന്നുള്ളത്, ആ വിധിവാക്യങ്ങളുടെ അല്ലെങ്കിൽ നിഷേധവാക്യങ്ങളുടെ അംഗം, അതിന്റെ ഭാഗം, അതിനോടുകൂടി ചേരുന്നത്, അതിനോടുകൂടി ചേർന്ന ഒരു അർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നത് എന്നുള്ള നിലയ്ക്ക് അന്യ ബാക്കിയുള്ള വേദഭാഗങ്ങളെല്ലാം ഉപയുക്തം, ഉപകരിക്കപ്പെട്ടിരിക്കുന്നു. അതിന് ആ മുഖ്യവിധി നിഷേധങ്ങൾക്ക് അംഗങ്ങളായിരിക്കുന്നു, പ്രയോജനം ഉള്ളവയായിരിക്കുന്നു എന്നാണ്. സാമാന്യ ഇത് പൂർവ്വകാണ്ഡത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. വിധി നിഷേധ വാക്യങ്ങളോട് ചേർന്നാണ് മറ്റുള്ള വാക്യങ്ങളെല്ലാം സാർത്ഥകമാകുന്നത്. അന്യത് ഉപയുക്തം, അന്യത് സാർത്ഥകമായിരിക്കുന്നു എന്ന് പറഞ്ഞു. സാമാന്യാത് വേദാന്താനമപി തഥാ ഏവ അർത്ഥവത്വം സ്യാത്, അതിന് തുല്യമായിരിക്കുന്നതുകൊണ്ട് വേദാന്തങ്ങളും ഉപനിഷത്തുകളും തഥാ ഇവ പൂർവകാണ്ഡത്തിൽ എങ്ങനെയാണോ അർത്ഥവാദ വാക്യങ്ങൾ അർത്ഥവത്തായിത്തീരുന്നത്, അതുപോലെ ഉപനിഷത്തിലെ വാക്യങ്ങളും അർത്ഥവത്തായിത്തീരുന്നു. എന്നുവെച്ചാൽ ഉപനിഷത്തിലെ വാക്യങ്ങളും ക്രിയാപരമാണ്, ക്രിയയെ ബോധിപ്പിക്കുകയാണ്. ഇത് ധ്യാനക്രിയയാണ് ബോധിപ്പിക്കുന്നത്, യാഗാദികളെയല്ല ബോധിപ്പിക്കുന്നത്. അങ്ങനെ ധ്യാനക്രിയ ബോധിപ്പിക്കാത്ത ഏതെങ്കിലും വാക്യങ്ങളുണ്ടെങ്കിൽ അത് ആ ധ്യാനത്തെ ബോധിപ്പിക്കുന്ന വാക്യങ്ങളോട് ചേർന്ന് അതർത്ഥവത്താകുന്നു. അതായത് കേവലമായ വസ്തുപ്രതിപാദകമുണ്ട്, വസ്തുബോധകമുണ്ട് എന്നാണ്. ഇത് കേവലമായ വസ്തുപ്രതിപാദകമാണ്, ആത്മവസ്തുവിന്റെ പ്രതിപാദകമാണ്, ആത്മവസ്തുവിനെ പ്രതിപാദിക്കുന്നതാണ് എന്നാണ് സിദ്ധാന്തിയുടെ അഭിപ്രായം, അതായത് അദ്വൈതിയുടെ അഭിപ്രായം. അതല്ല എന്നാണ് ഒരുപക്ഷി പറയുന്നത്. സതിജ വിധി വരത്തി, അങ്ങനെ പറയുന്നതുകൊണ്ട് വളരെ അദ്വൈത സിദ്ധാന്തത്തിന്റെ മർമ്മപ്രധാനമായ ചില ആശയങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ തത്വജ്ഞാനം, മോക്ഷം, അതിന്റെയൊക്കെ എന്താണ് അതിന്റെ സ്വരൂപം എന്നുള്ള കാര്യങ്ങൾ ഈ ചർച്ചയിലൂടെയാണ് വെളിപ്പെടുത്തുന്നത്. സതിജ വിധി വരത്തി യഥാ സ്വർഗാദികാമസ്യ അഗ്നിഹോത്രാദി സാധനം വിധീയതേ ഏവം അമൃതത്വകാമസ്യ ബ്രഹ്മജ്ഞാനം വിധീയതേ ഇതി യുക്തം. അതുകൊണ്ട് എന്താണ് പൂർവക്ഷി പറയുന്നത്? സതിജ വിധി വരുത്തി, വേദം മുഴുവനും വിധിപരമാണ്, ഉപനിഷത്തും അതുപോലെ തന്നെ. വിധിയാണ് അതിന്റെ താല്പര്യം, വിധിപരം എന്ന് പറഞ്ഞ താല്പര്യം, വിധിയാണ് അതിന്റെ താല്പര്യം, വിധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എന്തൊരു യഥാ യഥാ സ്വർഗാദികാമസ്യ അഗ്നിഹോത്രാദി സാധനം വിധീയതി, സ്വർഗവും മറ്റും ആഗ്രഹിക്കുന്നതാണ്. സ്വർഗം, പുത്രൻ, പശു, സമ്പത്ത് തുടങ്ങിയൊക്കെ ആഗ്രഹിക്കുന്നവൻ എന്താണ്? അഗ്നിഹോത്രാദി സാധനം വിരിയതി, അഗ്നിഹോത്രം തുടങ്ങിയ അതിന്റെ സാധനങ്ങൾ, അതിന്റെ ഉപായങ്ങൾ, ഫലത്തെ നേടുന്നതിനുള്ള ഉപായങ്ങളാണ് സാധനം. ആ സാധനങ്ങളെ വിധിക്കുന്നു, യാഗവും മറ്റും, അഗ്നിഹോത്രം യാഗമാണ് തുടങ്ങിയ യാഗങ്ങളും മറ്റും വിധിക്കുന്നു. ഏവം അതുപോലെ അമൃതത്വകാമസ്യ അമൃതത്വ മോക്ഷം, അത് കാമിക്കുന്നവന് വിധിക്കുന്നവന് ബ്രഹ്മജ്ഞാനം വിധിയതി, ബ്രഹ്മജ്ഞാനത്തെ വിധിക്കുന്നു. ഇതി യുക്തം, ബ്രഹ്മജ്ഞാനം എന്ന് വെച്ചാൽ ബ്രഹ്മ ഉപാസന എന്നാണ്. ഈ ജ്ഞാനശബ്ദം പല സ്ഥലത്തും പല അർത്ഥത്തിൽ വരും. ഇവിടെ ബ്രഹ്മജ്ഞാനം എന്ന് വെച്ചാൽ ബ്രഹ്മ ഉപാസന, ഉപാസന അതായത് ബ്രഹ്മധ്യാനം.
1: അത് സന്ദർഭം അനുസരിച്ച് അർത്ഥം മനസ്സിലാക്കിക്കൊള്ളും. ഉപനിഷത്തുകളിലും വരും. ജ്ഞാനം എന്ന് പറഞ്ഞാൽ പല ഭാഗങ്ങളും അത് ധ്യാനം എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ചില ഭാഗങ്ങളിലത് ഉപാസനാ കാണ്ഡത്തിൽ ഉപാസനയെ കുറിച്ച് പറയുന്നിടത്തെല്ലാം ജ്ഞാനം എന്ന് പറഞ്ഞ് ധ്യാനം എന്ന അർത്ഥമാണ്. ഇത് പൂർവപക്ഷമാണ്. പൂർവപക്ഷത്തിൽ ജ്ഞാനം എന്ന് പറയുന്നതെല്ലാം ധ്യാനം അല്ലെങ്കിൽ ഉപാസന അല്ലെങ്കിൽ ധ്യാനം എന്നുള്ള അർത്ഥത്തിലായിരിക്കും. ഇവിടെ അമൃതത്വ കാമസ്യ, അമൃതത്വത്തെ ആഗ്രഹിക്കുന്നവന് ബ്രഹ്മജ്ഞാനം എന്ന് വെച്ചാൽ ബ്രഹ്മ ഉപാസന. അതിനെ ജ്ഞാനം എന്നുള്ള അർത്ഥം എടുത്തു കഴിഞ്ഞാൽ വളരെ ആശയക്കുഴപ്പം വരും. സിദ്ധാന്തം ഏത്, പൂർവപക്ഷം ഏത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ. അതുകൊണ്ട് ബ്രഹ്മ ഉപാസന വിഹിക്കുന്നു. ഇത് യുക്തം, ഇത് യുക്തം തന്നെയാണ്. നനു ഇഹ ജിജ്ഞാസ്യ വൈലക്ഷണ്യം ഉക്തം. ഇവിടെ പറയുന്നത് പക്ഷേ ജിജ്ഞാസ്യം, ഏതിനെയാണോ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത് അതാണ് ജിജ്ഞാസ്യം. ഉത്തരകാണ്ഡത്തിൽ ബ്രഹ്മം, പൂർവകാണ്ഡത്തിൽ കർമ്മം, ഇതാണ് ജിജ്ഞാസ്യമായിരിക്കുന്നത്. അപ്പൊ ജിജ്ഞാസ വൈലക്ഷണ്യം, ജിജ്ഞാസ്യ വിലക്ഷണത ഭേദം. ജിജ്ഞാസ്യം ഭിന്നങ്ങളാണ്. അതായത് ഇവിടെ ഉപനിഷത്തിൽ ജിജ്ഞാസ്യമായിരിക്കുന്നത് ബ്രഹ്മമാണ്, കർമ്മമല്ല. ഇത് നേരത്തെ പറഞ്ഞല്ലോ, അത് വിശദീകരിക്കുന്നു. കർമ്മകാണ്ഡേ ഭവ്യോ ധർമ്മോ ജിജ്ഞാസ്യ ഇഹതു ഭൂതം നിത്യ നിവൃത്തം ബ്രഹ്മ ജിജ്ഞാസ്യം. കർമ്മകാണ്ഡത്തിൽ, പൂർവകാണ്ഡത്തിൽ എന്താണ് ഭവ്യോ ധർമ്മോ ജിജ്ഞാസ്യ, ഭവ്യമായിരിക്കുന്ന എന്നുവെച്ചാൽ ഭവിക്കേണ്ടത്, ഉണ്ടാകേണ്ടത്, ജിജ്ഞാസാകാലത്തില്ലാത്തതും അനുഷ്ഠാനത്തിലൂടെ സാധിക്കേണ്ടതും, അതാണ് ഭവ്യം. യാഗം, യാഗത്തിൽ നിന്നുണ്ടാകുന്ന അപൂർവം, അതെല്ലാം ഭവ്യം. അതാണ് ധർമ്മം, അതാണ് അവിടെ ജിജ്ഞാസ്യം, ജിജ്ഞാസ്യമായിരിക്കുന്നത്, ജിജ്ഞാസയ്ക്ക് വിഷയമായിരിക്കുന്ന അതാണ്. ഇഹതു, അതേസമയം ഉപനിഷത്തിലാണെങ്കിലോ ഉത്തരകാണ്ഡത്തിലാണെങ്കിലോ ഭൂതം എന്ന് പറഞ്ഞാൽ അത് വിശദീകരിക്കുന്നു. നിത്യ എന്ന വൃത്തം എന്നും ഉള്ളത്, നിത്യമായിരിക്കുന്നു, നിത്യമായി സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മ ജിജ്ഞാസ്യം, പരബ്രഹ്മമാണ് ഇവിടെ ജിജ്ഞാസ്യമായിരിക്കുന്നത്, അറിയാൻ ആഗ്രഹിക്കുന്നത്. ഉപനിഷത്തിൽ അറിയാൻ ആഗ്രഹിക്കുന്നത് ആ പരബ്രഹ്മത്തെയാണ്. പൂർവകാണ്ഡത്തിൽ അറിയാൻ ആഗ്രഹിക്കുന്നത് കർമ്മത്തെയാണ്. തത്ര ധർമ്മജ്ഞാനഫലാത് അനുഷ്ഠാന അപേക്ഷാത് വിലക്ഷണം ബ്രഹ്മജ്ഞാനഫലം ഭവിതം അർഹതി. രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെ പറയുകയാണ്. അതായത് പൂർവപക്ഷിയോട് സിദ്ധാന്തി പറഞ്ഞു കൊടുക്കുകയാണ്, ധർമ്മജ്ഞാനഫലാത്, ധർമ്മജ്ഞാനത്തിന്റെ ഫലമാണ്. അനുഷ്ഠാന അപേക്ഷാത്, അനുഷ്ഠാനത്തെ അപേക്ഷിക്കുന്നതാണ് എന്ത്, യാഗാദികൾ അല്ലെങ്കിൽ അപൂർവം. ധർമ്മം എന്ന് പറയുന്നു, പുണ്യം എന്ന് പറയുന്നു, നിയോഗം, പല പേരുകളുണ്ട് ഇത്. അതെന്താണ് ധർമ്മജ്ഞാന, ധർമ്മജ്ഞാനം, യാഗത്തിന്റെ ജ്ഞാനം. യാഗം എന്താണെന്നറിയണം, യാഗാതിരേവ ധർമ്മ എന്ന് പറയും, യാഗജ്ഞാനം അതറിയണം. ജ്ഞാനം ഉണ്ടായ പോരാ, പിന്നീട് അവിടെ അനുഷ്ഠാനം ആവശ്യമാണ്. അതാണ് പൂർവകാണ്ഡത്തിലെ വിഷയം ജിജ്ഞാസ്യം. ഇവിടെ അതല്ല, ബ്രഹ്മജ്ഞാനം അങ്ങനെയല്ല. ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് വേറെ അനുഷ്ഠാനത്തെ അപേക്ഷിക്കുന്നില്ല. ബ്രഹ്മജ്ഞാനം ഉണ്ടായാൽ അവിടെ പിന്നെ അനുഷ്ഠാനം ആവശ്യമില്ല. ബ്രഹ്മജ്ഞാനവും അതിന്റെ ഫലവും തമ്മിൽ കാലവിളംബമില്ല. ധർമ്മജ്ഞാനം അങ്ങനെയല്ല. ധർമ്മത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ, യാഗത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ അനുഷ്ഠിക്കാൻ പലതുമുണ്ട്. ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവുണ്ടായാൽ പിന്നെ അവിടെ അനുഷ്ഠാനങ്ങളെല്ലാം അവസാനിക്കുന്നു, പിന്നീട് ഒന്നും അനുഷ്ഠിക്കാനില്ല. അനുഷ്ഠാനങ്ങളെല്ലാം അറിവുണ്ടാകുന്നതിന് വേണ്ടിയാണ്, അതിന് മുമ്പാണ് അറിവ്. അതാണ് ധർമ്മജ്ഞാന ഫലാത് അനുഷ്ഠാന അപേക്ഷ. ധർമ്മജ്ഞാനത്തിന്റെ ഫലമായി ഉണ്ടാകുന്നു അനുഷ്ഠാനം. ധർമ്മജ്ഞാനത്തിന്റെ ഫലം എന്ന് പറയുന്നത് അനുഷ്ഠാനത്തെ അപേക്ഷിക്കുന്നു. അതിൽ നിന്ന് വിലക്ഷണമാണെന്ത് ബ്രഹ്മജ്ഞാന ഫലം. ബ്രഹ്മജ്ഞാനത്തിന്റെ ഫലമായ, ധർമ്മജ്ഞാനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഫലമായിട്ട് അവിടെ സ്വർഗാദി ഫലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് അനുഷ്ഠാനത്തെ അപേക്ഷിക്കുന്നു. ബ്രഹ്മജ്ഞാനത്തിന്റെ ഫലമായി മോക്ഷത്തെ എടുക്കുന്നു, അവിടെ അനുഷ്ഠാനം ആവശ്യമില്ല. ഭവിതമർഹതി, ബ്രഹ്മജ്ഞാനത്തിൽ നിന്ന് മോക്ഷം, ബ്രഹ്മജ്ഞാനം മോക്ഷവും തമ്മിൽ ഇടയ്ക്ക് പിന്നീട് മറ്റൊന്നും അവിടെ ചെയ്യാനില്ല. അതിനെ പൂർവപക്ഷം നിഷേധിക്കുന്നു. സിദ്ധാന്തിയുടെ ഈ വിശദീകരണത്തെ നാർഹത്യേവം ഭോയിതും, നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ല. എന്തുകൊണ്ട്? കാര്യവിധി പ്രയുക്തസ്യൈവ ബ്രഹ്മണ പ്രതിപാദ്യമാണ്. കാര്യവിധി പ്രയുക്തമായ, കാര്യവിധിയുടെ അംഗമായ ബ്രഹ്മത്തെയാണ് ഇവിടെ പ്രതിപാദനം ചെയ്യുന്ന ഉപനിഷത്തിൽ. കാര്യവിധി എന്ന് പറഞ്ഞാൽ ഉപാസന വിധി, ഉപാസനാ വിധി. ഉപാസന ഒരു കാര്യമാണ്, കർത്തവ്യമാണ്. കാര്യം കർത്തവ്യം സമാനാർത്ഥത്തിൽ ഉള്ള പദങ്ങളാണ്. ഒരു കർത്തവ്യ വിധിയുണ്ട് അവിടെ, എന്താണ് അതിന് വിശദീകരി. അതിന്റെ അംഗമായ കാര്യവിധി പ്രയുക്തം, കാര്യവിധിയുടെ അംഗമായ ബ്രഹ്മത്തെയാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. എങ്ങനെ? അതിന് ശ്രുതിയിൽ നിന്ന് തന്നെ ഇവിടെ വാക്യങ്ങളെ കാണിക്കുകയാണ്. ആത്മാവ അരേ ദ്രഷ്ടവ്യ ഇതി, അരേ ആത്മാ ദ്രഷ്ടവ്യ ബൃഹദാരണ്യവൃക്ഷത്തിൽ യാജ്ഞവൽക്കിയൻ മൈത്രിയോട് ഉപദേശിക്കുകയും ആത്മാവിനെ ദ്രഷ്ടവ്യ സാക്ഷാത്കരിക്കേണ്ടതാണ് എന്ന് പറയുന്നു. ദ്രഷ്ടവ്യ ഒരു വിധിയാണ്, നീനെ സാക്ഷാത്കരിക്കണം എന്നാണ്. ഏ ആത്മാ അപഹതപാത്മാ സ്വ അന്വേഷ്ടവ്യ സ വിജിജ്ഞാസിതവ്യ. ഏ ആത്മാ, ഏതൊരു ആത്മാവാണോ അപഹതപാത്മാ പാപരഹിതനായിരിക്കുന്നത്, പാപസ്പർശമില്ലാതിരിക്കുന്നത്. സ അന്വേഷ്ടവ്യ, ആ ആത്മാവാണ് അന്വേഷിക്കേണ്ടത്, അന്വേഷണത്തിന് വിഷയമാകേണ്ടത്. ജിജ്ഞാസിതവ്യ, അതിനെയാണ് വിശേഷിച്ചറിയാൻ ആഗ്രഹിക്കേണ്ടത്. അത് ചാന്തോക്യത്തിൽ പറയുന്നു. ഇവിടെയെല്ലാം എന്താണ്, ഓരോ വിധിയാണ്, എന്നത് ചെയ്യൂ എന്നാണ്. ആത്മാ ഈ ചിജൈവ ഉപാസിത, തന്നെ ആത്മാവെന്ന് തന്നെ ഉപാസിക്കണം, ധ്യാനിക്കണം. അവിടെയും വിധിക്കുകയാണ്, ധ്യാനിക്കൂ എന്ന് വിധിക്കുകയാണ്. ആത്മാനമേവ ലോകം ഉപാസിത, ആത്മാവാകുന്ന ആ ഫലത്തെ ഉപാസിക്കുക. കർമ്മഫലം സ്വർഗാദി ഫലത്തെയല്ല ലോകം എന്ന് വെച്ചാൽ ഫലം, ആത്മാവാകുന്ന ഫലം അതിനെയാണ് നീ ധ്യാനിക്കേണ്ടത്. ബ്രഹ്മവേദ ബ്രഹ്മ ഏവ ഭവതി, ബ്രഹ്മവേദ ബ്രഹ്മത്തെ ഉപാസിക്കുന്നവൻ ധ്യാനിക്കുന്നവൻ ബ്രഹ്മ ഏവ ഭവതി, ബ്രഹ്മം തന്നെയായിത്തീരുന്നു. ഇവിടെ വേദ എന്ന് വെച്ചാൽ ഉപാസിക്കുക എന്നുള്ളത്. ഉപനിഷത്തിൽ വേദശബ്ദവും പല സന്ദർഭങ്ങളിലും വരും. ഏവം വേദ എന്നെല്ലാം വരുന്നിടത്ത് ആരാണോ ഇപ്രകാരം ധ്യാനിക്കുന്നത് എന്നുള്ള അർത്ഥവും വരും, ആരാണോ ഇപ്രകാരം അറിയുന്നത് എന്നുള്ള അർത്ഥവും വരും സന്ദർഭം അനുസരിച്ച്. ഇവിടെ ഇപ്പോൾ പൂർവപക്ഷി വേദശബ്ദത്തിന് ഉപാസന ധ്യാനം എന്നുള്ള അർത്ഥം നടക്കുന്നു. സിദ്ധാന്തി വേദശബ്ദത്തിന് ബ്രഹ്മവേദ, ബ്രഹ്മത്തെ അറിയുന്നവൻ, ബ്രഹ്മവേദനമുള്ളവൻ, ബ്രഹ്മജ്ഞാനി, ബ്രഹ്മ ഏവ ഭൗതി, അവൻ ബ്രഹ്മം തന്നെയാണ് എന്ന് പറയും സിദ്ധാന്തം. പക്ഷെ പൂർവപക്ഷി അങ്ങനെയല്ല, ബ്രഹ്മത്തെ ധ്യാനിക്കുന്നവൻ എന്ന് പറയും. ബ്രഹ്മത്തെ ധ്യാനിക്കുന്നവൻ ബ്രഹ്മം ആയിത്തീരുന്നു എന്ന് പറയുന്നത് സിദ്ധാന്തിക്ക് അഭിമതമായ വ്യാഖ്യാനമല്ല. സിദ്ധാന്തി ഇവിടെ ഉദ്ദേശിക്കുന്നത് ജ്ഞാനമാണ്. ആ ബ്രഹ്മജ്ഞാനം അവൻ ബ്രഹ്മം തന്നെ. ജ്ഞാനിത്വ ആത്മീയവ മേ മതം, ഭഗവാൻ ഗീതി പറയുന്നു, ജ്ഞാനി എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. അത് ജ്ഞാനപരമായിട്ടാണ് സിദ്ധാന്തി വ്യാഖ്യാനിക്കുന്നത്. ഇത്യാദി വിധാനേഷു, ഇതെല്ലാം വിധികളാണ് എന്നാണ് പൂർവപക്ഷി പറയുന്നത്. തസ്സു കോ അസോ ആത്മാ കിം തദ് ബ്രഹ്മ ഇത്യാകാംക്ഷായാം തസ്വരൂപ സമർപ്പണേന സർവേ വേദാന്ത ഉപയുക്ത. ഇത്യാദി വിധാനേഷു, ഇതെല്ലാം വിധികളാണ്. ഈ വിധികൾ വിധി വിധാനേഷു സസ്സു, ഇത്തരം വിധികൾ ഉണ്ടായിരിക്കെ, ഇത് പൂർവപക്ഷിയാണ് പറയുന്നത്. കോ അസോ ആത്മാ, ആരാണ് ഈ ആത്മാവ്? കിം തദ് ബ്രഹ്മ, എന്താണ് ആ ബ്രഹ്മം? ഇത്യാകാംക്ഷായാം, അങ്ങനെ ശ്രോതാവിന് സംശയം ഉണ്ടാകുന്നു. ഈ ശ്രുതിവാക്യങ്ങളെ ശ്രവിക്കുന്നവരും സംശയം ഉണ്ടാകുന്നു, ആരാണ് ആത്മാവ്, എന്താണ് ബ്രഹ്മം? തത്സ്വരൂപ സമർപ്പണേന, ആ സ്വരൂപത്തെ ബോധിപ്പിച്ചുകൊണ്ട്, ആ ബ്രഹ്മത്തിന്റെ സ്വരൂപത്തെ ബോധിപ്പിച്ചുകൊണ്ട് സർവേ വേദാന്ത ഉപയുക്ത, സർവ വേദാന്തങ്ങളും ആ വിധിയുടെ അംഗങ്ങളായിരിക്കുന്നു, ഉപയുക്ത അംഗങ്ങളായിരിക്കുന്നു എന്നാണ്. സർവ വേദാന്തം എന്ന് മറ്റു വേദാന്ത വാക്യങ്ങളും ആ വിധിയുടെ അംഗങ്ങളായിരിക്കുന്നു. ഏത് വാക്യങ്ങൾ? നിത്യ സർവജ്ഞ സർവഗതോ നിത്യതൃപ്തോ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവോ വിജ്ഞാനമാനന്ദം ബ്രഹ്മ ഇത്യവുമാദയ. ഈ ആശയങ്ങളെ പറയുന്ന വാക്യങ്ങളെല്ലാം എന്താണ്? ആ ബ്രഹ്മം നിത്യനാണ്, സർവജ്ഞനാണ്, സർവഗതൻ സർവവ്യാപിയാണ്, സർവഗതൻ എല്ലായിടത്തും ഗമിച്ചിരിക്കുന്നവൻ എന്ന് വെച്ചാൽ സർവവ്യാപി എന്നാണ്. നിത്യതൃപ്തൻ നിത്യതൃപ്തനായിരിക്കുകയാണ്, നിത്യശുദ്ധ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവനാണ്, വിജ്ഞാനം ആനന്ദം ബ്രഹ്മ തുടങ്ങി ഈ വാക്യങ്ങളെല്ലാം എന്താണ്? വിധിവാക്യങ്ങളോട് വിധിവാക്യങ്ങൾക്ക് വേണ്ടി ഇതിന്റെ അർത്ഥങ്ങളെ സമർപ്പിക്കുകയാണ്. വിധിവാക്യങ്ങളും ഈ വാക്യങ്ങളോട് കൂടി ചേർന്നിട്ട് കർമ്മകാന്ഡം പോലെയാണ് ഇവിടെ പറയുന്നത്. ഈ ബ്രഹ്മകാന്ഡത്തിന്റെയും അർത്ഥത്തെ മനസ്സിലാക്കേണ്ടത് എന്നൊക്കെയാണ് പൂർവോച്ച് പറയുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാലോ, തദുപാസനാച്ച ശാസ്ത്രദൃഷ്ടോ അദൃഷ്ടോ മോക്ഷ ഫലം ഭവിഷ്യതീതി. തദുപാസന, അങ്ങനെയുള്ള ആ ബ്രഹ്മത്തിന്റെ ധ്യാനം കൊണ്ട്, ബ്രഹ്മത്തെ ധ്യാനിക്കുന്നതിലൂടെ ശാസ്ത്രദൃഷ്ട, ശാസ്ത്രം നിർദ്ദേശിച്ചിരിക്കുന്നതായ, ശാസ്ത്രം വെളിപ്പെടുത്തിയിരിക്കുന്നതായ അദൃഷ്ടോ മോക്ഷ, അദൃഷ്ടമായിരിക്കുന്ന മോക്ഷം, അതീന്ദ്രിയമായിരിക്കുന്ന മോക്ഷം, യാഗാദികളിൽ നിന്നുണ്ടാകുന്ന അപൂർവ എങ്ങനെയാണോ അദൃഷ്ടമായിരിക്കുന്നത്, അതുപോലെ അതീന്ദ്രിയമായിരിക്കുന്ന മോക്ഷഫലം ഭവിഷ്യതി, മോക്ഷഫലം ഉണ്ടാകുന്നു ധ്യാനത്തിലൂടെ. കർത്തവ്യവിധി അനനുപ്രവേശേ വസ്തുമാത്ര കഥനെ ആന ഉപാദാന അസംഭവ സപ്തദ്വീപ വസുമതി രാജാസു ഗച്ഛതി ഇത്യാദി വാക്യവത് വേദാന്താനാം വേദാന്തവാക്യാനാം ആനർത്ഥക്യമേവ സ്യാത്. ഈ തരത്തിൽ അർത്ഥത്തെ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ വേദാന്ത വാക്യങ്ങളെല്ലാം അനർത്ഥകമായി പോകും. ഏതുപോലെ കർത്തവ്യവിധി അനനുപ്രവേശേ, കർത്തവ്യവിധികളുമായി അന്വയിച്ചില്ല എന്നുണ്ടെങ്കിൽ, കർത്തവ്യവിധി എന്ന് പറയുന്നത് ഉപാസീത തുടങ്ങിയ ധ്യാനം കർത്തവ്യമാണെന്ന് വിധിക്കുന്ന വിധികൾ, അതിനോടുകൂടി ചേർന്ന് വിജ്ഞാനം ആനന്ദം ബ്രഹ്മ തുടങ്ങിയ വാക്യങ്ങൾ അന്വയിച്ചില്ല എന്നുണ്ടെങ്കിൽ, രണ്ടും കൂടി ചേർത്ത് താല്പര്യത്തെ മനസ്സിലാക്കിയില്ല എന്ന് വന്നു കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ വസ്തു മാത്ര കഥനെ വിജ്ഞാനമാനന്ദം ബ്രഹ്മ, കേവലം ഒരു വസ്തുവിനെ ബോധിപ്പിക്കുകയാണ്, അതാണ് സിദ്ധാന്തം. പൂർവോക്ഷി പറയുന്നു അങ്ങനെയാണെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹാന ഉപാദാന അസംഭവ, ഇവിടെ ഒന്നിനെയും എടുക്കുന്നതിനോ തള്ളുന്നതിനോ സാധ്യതയില്ല. ഹാനം ഹരിക്കുക, ഉപാദാനം സ്വീകരിക്കുക, അതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. ഏതുപോലെ സപ്തദ്വീപ വസുമതി, ഒരു ഉദാഹരണം പറയണം, സപ്തദ്വീപുകളുള്ളതാണ് ഭൂമി എന്നുള്ള വാക്ക് കേട്ടുകഴിഞ്ഞാൽ അതിന്റെ അർത്ഥബോധം ഉണ്ടാകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അവിടെ പ്രയോജനമൊന്നുമില്ല. കാരണം ഒന്നും ചെയ്യാൻ പറയുന്നില്ല, ഒന്നും ചെയ്ത് നേടാനില്ല, പുരുഷാർത്ഥം അതിനൊന്നും സാധിക്കാനില്ല. അങ്ങനെ ഒരു വാക്യം കേട്ടുകഴിഞ്ഞാൽ എന്താ പുരുഷാർത്ഥം ഉണ്ടാകുന്നത്? വാക്കിന്റെ അർത്ഥജ്ഞാനം ഉണ്ടാകുന്നു, അത്രേ വാക്യാർത്ഥം ജ്ഞാനം ഉണ്ടാകുന്നു, പുരുഷാർത്ഥം അതുകൊണ്ട് സാധിക്കത്തില്ല. അതുപോലെ വിജ്ഞാനം ആനന്ദം ബ്രഹ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മം വിജ്ഞാനവും ആനന്ദവുമാണെന്നുള്ള ജ്ഞാനം ഉണ്ടാകുന്നു. അവിടെ ഒന്നും നേടാനില്ല, ഒന്നും തള്ളിക്കളയാനില്ല, എന്നിട്ട് പുരുഷാർത്ഥം ഒന്നും അവിടെ ശ്രദ്ധിക്കത്തില്ല. അതുപോലെ വേറെ ഉദാഹരണം പറയുന്നു, രാജാസു ഗച്ഛതി, ഇതാ രാജാവ് പോകുന്നു എന്ന് പറയുന്നു. എന്ന് കേൾക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ജ്ഞാനം ഉണ്ടാകുന്നു, രാജാവ് പോകുന്നു, അതുകൊണ്ട് എന്താ പുരുഷാർത്ഥം നേടുന്നത്? ഒന്നും നേടുന്നില്ല. വാക്യത്തിന്റെ അർത്ഥജ്ഞാനം ഉണ്ടാകുന്നു എന്നേ ഉള്ളൂ. കേവലം വാക്യ അർത്ഥജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പുരുഷാർത്ഥമൊന്നും നേടത്തില്ല എന്നാണ്. പുരുഷാർത്ഥം നേടണമെങ്കിൽ എന്തെങ്കിലും പ്രവർത്തിക്കണം, വാക്യാർത്ഥജ്ഞാനം കൊണ്ട് പുരുഷാർത്ഥം ഉണ്ടാകത്തില്ല എന്നാണ്. പക്ഷേ ഇതാണ് വേദാന്തവും മറ്റ് അദ്വൈതവും മറ്റ് സാധനാ മാർഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അദ്വൈതം എന്താണ് പറയുന്നത്? വാക്യാർത്ഥജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പുരുഷാർത്ഥത്തിന് വേറൊന്നും പ്രവർത്തിക്കേണ്ടെന്നാണ്. അതാണ് അദ്വൈതത്തിൽ പറയുന്നത്, അദ്വൈതിയുടെ അഭിപ്രായം. അതാണ് മറ്റുള്ള എല്ലാ സാധനാ മാർഗങ്ങളും പറയുന്നത് എന്താണ്? ജ്ഞാനം ഉണ്ടായാൽ പിന്നെ പ്രവർത്തിക്കണം, ആ പ്രവൃത്തിയാണ് ധ്യാനം എന്നും മറ്റും പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? വാക്യാർത്ഥം ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പ്രവൃത്തിയില്ല, പിന്നീട് മോക്ഷത്തിന് വേണ്ടി മറ്റൊന്ന് ചെയ്യേണ്ട കാര്യം ഇല്ലാന്നാണ്. അതാണ് ജ്ഞാനം കൊണ്ട് മോക്ഷം എന്ന് പറയുന്നത്, മറ്റുള്ള സാധനാ മാർഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ഇവിടെ പറയുന്നത് രാജാസു ഗച്ഛതി, ഇതാ രാജാവ് പോകുന്നു, ഒരാൾ പറയുന്നു, വേറൊരാൾ കേൾക്കുന്നു, കേൾക്കുന്നയാളിന് എന്ത് പുരുഷാർത്ഥം നേടുന്നു? പുരുഷാർത്ഥം നേടണമെങ്കിൽ രാജാവിന്റെ അടുത്ത് പോയി രാജാവിനോട് അർത്ഥിക്കണം, പുരുഷീർ അർത്ഥ്യത, എന്താണ്, എനിക്ക് സമ്പത്ത് വേണം അല്ലെങ്കിൽ ഗ്രാമം വേണം, അങ്ങനെ എന്തെങ്കിലും അർത്ഥിക്കുന്നു. അർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? പുരുഷാർത്ഥം നേടുന്നു. അല്ലാതെ രാജാവ് പോകുന്നു എന്നുള്ള വാക്യം കേട്ട് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പുരുഷാർത്ഥം നേടാവക്കത്തില്ലെന്നാണ്. ജ്ഞാനം കൊണ്ട് പുരുഷാർത്ഥം ഉണ്ടാകത്തില്ലെന്നാണ്. അദ്വൈതി എന്താണ് പറയുന്നത്? ഇത് കേട്ടാൽ മാത്രം മതി, കേട്ട് ആ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പുരുഷാർത്ഥം സിദ്ധമായി. എന്തുകൊണ്ട്? ജ്ഞാനം ഉണ്ടാകുന്നു, അജ്ഞാനം നശിക്കുന്നു. മോക്ഷത്തിന് തടസ്സമായിരുന്ന അജ്ഞാനമാണ്, അജ്ഞാനം നശിച്ചാൽ മുക്തനായി. ഇതാണ് അദ്വൈതത്തിന്റെ രീതി. ഇതിനെ നിഷേധിക്കുന്നു പൂർവോക്ഷി. ഇത്യാദി വാക്യവത് വേദാന്ത വാക്യാനാം ആനർത്ഥക്യമേവ സ്യാത്. ഈ വാക്യങ്ങളെല്ലാം എങ്ങനെയാണോ പ്രയോജനമില്ലാത്തതായി തീരുന്നത്, അർത്ഥമില്ലെന്നല്ല, ഇവിടെ ആനർത്ഥിക്കും എന്ന് പറഞ്ഞു. ഇത്യാദി വാക്യവത് വേദാന്ത വാക്യാനാം, വേദാന്ത വാക്യങ്ങൾ എന്തുവരും? ആനർത്ഥക്യം എന്ന് വെച്ചാൽ നിഷ്പ്രയോജനം ആയി തീരും. ഈ വാക്യങ്ങൾ എങ്ങനെയാണോ ഇതിന്റെ അർത്ഥം ശ്രവിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം, അതായത് പുരുഷാർത്ഥമാകുന്ന പ്രയോജനം ശ്രദ്ധിക്കാത്തത്, അതുപോലെ ഇവിടെ ആനർത്ഥിക്കും എന്ന് വെച്ചാൽ ശബ്ദത്തിന് അർത്ഥമില്ലാത്തതെന്നുള്ള അർത്ഥമല്ല, നിഷ്പ്രയോജനം എന്നുള്ള അർത്ഥമാണ്, പുരുഷാർത്ഥം ശ്രദ്ധിക്കത്തില്ലെന്നാണ്. അതുകൊണ്ട് വേദാന്ത വാക്യങ്ങൾ എന്താവും? പുരുഷാർത്ഥ ശൂന്യങ്ങളായി തീരും. തത്വമസി എന്ന് കേൾക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ജ്ഞാനം ഉണ്ടാകും, പക്ഷെ ആ ജ്ഞാനം കൊണ്ട് പുരുഷാർത്ഥമൊന്നും ശ്രദ്ധിക്കത്തില്ല. അതിന് സമാധാനമായിട്ട് അദ്വൈതി പറയരുത്, നനു വസ്തു മാത്ര കഥനേവി രജ്ജുരിയം നായം സർപ്പ ഇത്യാദു ഭ്രാന്തി ജനിത ഭീതി നിവർത്തനേന അർത്ഥവത്വം ദൃഷ്ടം തഥാ ഇഹാവി അസംസാരി ആത്മവസ്തു കഥനേന സംസാരിത്വ ഭ്രാന്തി നിവർത്തനേന അർത്ഥവത്വം സ്യാദ്. പറയുന്നു, അത് ശരിയല്ലല്ലോ. വസ്തു മാത്ര കഥനേവി, ഒരാളിനോട് മറ്റൊരാൾ ഒരു വസ്തുവിനെ കുറിച്ച് പറയുകയാണ്, വസ്തുവിനെ കുറിച്ച് മാത്രമേ പറയുന്നത്. വസ്തു മാത്ര കഥനം എന്ന് പറയുമ്പോൾ ഇന്നത് നീ ചെയ്യൂ, നീ ധ്യാനിക്കൂ എന്നൊന്നും പറയുന്നില്ല. വസ്തു മാത്ര കഥനം, വസ്തുവിനെ കുറിച്ച് മാത്രമേ പറയുന്നത്, പ്രവൃത്തി ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല. എങ്ങനെ? രജ്ജുരിയും നായം സർപ്പ, ഒരു ഭ്രമത്തിന് അടിമപ്പെട്ട ഒരു വ്യക്തിയോടുകൂടി പറയുകയാണ്, വ്യക്തിയോട് പറയാണ് ഇത് കയറാണ് സർപ്പമല്ല. കയറിൽ സർപ്പഭ്രമമുണ്ടായ വ്യക്തിയോട് അടുത്തു നിൽക്കുന്ന വേറൊരാൾ പറയാണ് നീ കണ്ടത് എന്താണിത്? കയറല്ല, സർപ്പമല്ല, കയറാണ് എന്ന് ബോധിപ്പിക്കുമ്പോൾ ഭ്രാന്തിജനിത ഭീതി നിവർത്തനേന, അയാൾ ഭയന്നിരുന്നു, സർപ്പത്തെ കണ്ട് അയാൾ ഭയമുണ്ടായി, ശരീരത്തിൽ വിറച്ചു, കണ്ണു നിറഞ്ഞു, കണ്ണുനീര് വന്നു, ഓടി, പലതും സംഭവിച്ചു. അപ്പോൾ ആ ഭ്രമം കൊണ്ടുണ്ടായ ഭയം നിവർത്തിക്കുന്നു, ഇല്ലാതാകുന്നു, ഭയം ദുഃഖം എല്ലാം ഇല്ലാതാകുന്നു. അവിടെ എന്താണ്? ഒന്നും ചെയ്യാൻ ആവശ്യപ്പെട്ടില്ല, മറിച്ച് വസ്തു എന്താണെന്ന് പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ. ശ്രോതാവിന്, കേട്ടയാളിന് എന്ത് മനസ്സിലുണ്ടായി? ആ ഇത് സർപ്പമല്ല, ഇത് വെറും കയറാണ്. ഇത്രയും കേട്ടുകഴിഞ്ഞപ്പോൾ അയാൾക്ക് ആശ്വാസം വന്നു, സമാധാനം വന്നു, അയാളുടെ ഭയം മാറി, ദുഃഖം മാറി. കേവലം വസ്തുവിനെ ബോധിപ്പിക്കുന്നതിലൂടെയും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ആവശ്യപ്പെടാതെ ഇന്നതാണ് വസ്തു എന്ന് ബോധിപ്പിക്കുന്നതിലൂടെ ഭയം മാറുന്നതായും ദുഃഖം മാറുന്നതായിട്ടും കാണുന്നുണ്ടല്ലോ എന്ന് സിദ്ധാന്തി പറയുന്നു. അർത്ഥവത്വം ദൃഷ്ടം, അത്തരം വാക്യങ്ങൾക്കും പ്രയോജനമുണ്ടല്ലോ. ആ വാക്യങ്ങൾ അർത്ഥവത്താണ്, പ്രയോജനം ഉണ്ടാവുന്നത്. എന്താണ് അവിടുത്തെ പ്രയോജനം? അയാളുടെ ദുഃഖം മാറി, ഭയം മാറി, അത് കാണുന്നുണ്ടല്ലോ. തഥാ അതുപോലെ ഇഹാവി ഈ ഉപനിഷത്തിലും അസംസാരി ആത്മവസ്തു കഥനേന, അസംസാരിയായിരിക്കുന്ന, സംസാരിയല്ലാതിരിക്കുന്ന, ജന്മ മരണങ്ങളില്ലാതിരിക്കുന്ന, സുഖദുഃഖാദികളില്ലാതിരിക്കുന്ന ആത്മവസ്തുവിനെ പറയുന്നത് കൊണ്ട്, തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നല്ല, ആ പരമാത്മവസ്തുവിനെ പറയുന്നത് കൊണ്ട് സംസാരിത്വ ഭ്രാന്തി നിവർത്തനേന, താൻ സംസാരിയാണ്, തനിക്ക് ജനനവും മരണവും ഉണ്ട്, അതാണ് സംസാരിത്വ ഭ്രാന്തി. താൻ ശരീരം ഉള്ളവനാണ്, തനിക്ക് ജനനവും മരണവും ഉണ്ട്, താൻ സുഖിയാണ്, ദുഃഖിയാണ്, താൻ ബന്ധനസ്ഥനാണ്, ഇതാണ് സംസാരിത്വ ഭ്രാന്തി. ഈ സംസാരിത്വ ഭ്രാന്തി നിവർത്തനേന ഇല്ലാതാകുന്നു. അർത്ഥവത്വം സ്യാദ്, ഇതിനും അർത്ഥവത്വം ഉണ്ടാകും, പ്രയോജനം ഉണ്ടാകും, പുരുഷാർത്ഥം ഇതുകൊണ്ട് സിദ്ധിക്കും ഉപനിഷത്ത് വാക്യങ്ങളെ കൊണ്ടും എന്ന് സിദ്ധാന്തി പറയുന്നു.
2: ഓം നമഃ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമഃ ശിവായ.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: ശ്രുതി ഇതിനെ ഇങ്ങനെ വർണ്ണിക്കുന്നു. എന്തിനു വേണ്ടി? അതിൻ്റെ ആ പ്രതിപത്തിക്ക് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ സംഭവിച്ചു, ബന്ധത്തിലേക്ക് വന്നു. അതെന്തിനു വേണ്ടി? അതും അതിൻ്റെ പ്രതിപത്തിക്ക് വേണ്ടിയിട്ടാണ്. അതാണ് തുറന്ന് വിശദീകരിക്കുന്നത്. പ്രാഗുത്പത്തേഹെ അനുപലബ്ധാത്മാ, പ്രാഗുത്പത്തേഹെ അനുപലബ്ധാത്മാ, ഉത്പത്തിക്ക് മുമ്പ് അല്ലെങ്കിൽ ജാഗ്രത സ്വപ്നങ്ങൾക്ക് മുമ്പ് ആരാത്മാവിനെ അറിഞ്ഞത്? ഈ പറയുന്ന ബന്ധമോ മോക്ഷമോ ആത്മാവോ അനാത്മാവോ എന്തെങ്കിലും അവിടെ ഉണ്ടോ? അത് ഉപലബ്ധമല്ല. അതെന്താ? അതാണ് അതിൻ്റെ സ്വഭാവം. അങ്ങനെ ഉപലബ്ധമല്ലാതിരിക്കുകയോ, അത് സ്വഭാവം എന്ന് പറഞ്ഞാൽ പോരാ, അതതിൻ്റെ വാസ്തവമായ സ്വഭാവം. പിന്നെ ഇതോ ഇതിൻ്റെ അവാസ്തവമായ സ്വഭാവം. അതുകൊണ്ടാണ് ഇതിനെ മായാമയമായ സ്വഭാവം എന്ന് പറയുന്നത്. ആണ് പ്രാഗുത്പത്തെ അനുപലബ്ധാത്മ പശ്ചാത്കാര്യ സൃഷ്ടി വ്യാകൃതി ബുദ്ധിരന്തരുപലബ്ധ്യമാണ്. അത് സ്പഷ്ടമാണ്. അവിടെ സൃഷ്ടിയിൽ ഉപലബ്ധമായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ ഉപലബ്ധമാണ്. കാര്യ സൃഷ്ടി വ്യാകൃതി, വ്യാകൃതമായ ബുദ്ധി, ശരീരം, മനസ്സ്, പ്രാണൻ, ഇതെല്ലാം പ്രകടമായപ്പോൾ ഉപലബ്ധ്യമാണ്. ഇപ്പോൾ ഇവിടെ ഉപലബ്ധ്യമാകുന്നുണ്ട്. ഇപ്പോൾ സ്വസ്വരൂപത്തെ ഇവിടെ അറിയുന്നു. അതിവിടെ വെച്ച് അറിയാൻ പറ്റും. ഇവിടെ വെച്ച് തന്നെയാണ് അതിനറിയേണ്ടത്. അങ്ങനെ അറിയുന്നതിന് വേണ്ടി ഇത് വേഷം മാറുകയാണ്. വേറൊരു വേഷം മാറി വേറൊരു പാട്ടെടുത്ത് അഭിനയിക്കുന്നത് പോലെ ഇവിടെ ഇച്ഛ, കൃതി, പ്രയത്നം, അറിവ് എല്ലാം ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ അങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല. എന്തിനായത്? ഇതാവശ്യമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ വന്ന് ഇതിനെ സാക്ഷാത്കരിക്കണം. അതുകൊണ്ടിപ്പോൾ എന്ത് ചെയ്യുന്നത്? ബുദ്ധി എന്ന ഉപാധിയിലൂടെ ഇത് അനുഭവപ്പെടുന്നു. ജലത്തിലെ പ്രതിബിംബം പോലെ, അല്ലെങ്കിൽ കണ്ണാടി കാണുന്ന കണ്ണിനെ പോലെ ഇപ്പം അനുഭവപ്പെടുന്നില്ല. ഇപ്പം അനുഭവപ്പെടുന്നുകൊണ്ടാണല്ലോ അത് അന്വേഷിക്കുന്നത്. ഇപ്പം അറിയാം സ്വസ്വരൂപത്തെക്കുറിച്ച്, ഇപ്പം തന്നെ അറിയുന്നു. പക്ഷെ അത് പോരാ. തിമിരം ബാധിച്ചവൻ കാണുന്നത് പോലെ വ്യക്തതയില്ലാതെ, എനിക്ക് വ്യക്തമായി കാണണമെന്ന് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട്? അത് ഇതിൻ്റെ സ്വഭാവമാണ് അങ്ങനെ ആഗ്രഹിക്കുക എന്ന് പറയുന്നത്. അവിടെ നിന്ന് വ്യതിചലിച്ച്, ആ സുഷുപ്തിയിൽ നിന്ന് വ്യതിചലിച്ച് ഇവിടേക്ക് വരുന്നത് അതിൻ്റെ സ്വഭാവമാണെങ്കിൽ, ഇവിടെ ഇരുന്നു കൊണ്ട് ആ സുഷുപ്തനെ കുറിച്ച് ചിന്തിക്കുക, ആ സുഷുപ്തൻ ഏത് രീതിയിലായിരിക്കും എന്ന് ചിന്തിക്കുക, അതിനെ സാക്ഷാത്കരിക്കുക, അവിടെയാണ് സാക്ഷാത്കാരം സാധ്യമാകുന്നു. സാക്ഷാത്കാരം സാധ്യമാകുമെന്ന് എന്തുകൊണ്ട് പറയുന്നു? ഇത് അപ്രമേയമാണെങ്കിൽ. കാരണം ഇപ്പോൾ സാക്ഷാത്കാരം ഉള്ളത് കൊണ്ട് തന്നെ. എന്താ ഇപ്പോൾ സാക്ഷാത്കാരമില്ല? സാക്ഷാത്കാരം അപരിചിതമായ ഒന്നല്ല. സദാ ഉള്ള അനുഭവം തന്നെയാണ് സാക്ഷാത്കാരം. സാക്ഷാത്കരിക്കുന്നത് നാനാത്വത്തെ ആയിപ്പോകുന്നേ ഉള്ളൂ. ശബ്ദസ്പർശ രസാദികളെ സാക്ഷാത്കരിക്കുന്നു. അവിടെ സാക്ഷാത്കാരത്തെ നിഷേധിക്കാൻ വയ്യ. അങ്ങനെയാണെങ്കിൽ ഈ സാക്ഷാത്കാരം സ്വസ്വരൂപത്തിൽ സംഭവിക്കാം. അങ്ങനെ സാക്ഷാത്കരിക്കുമ്പോൾ വരുന്ന പോരായ്മകൾ എന്താണോ, ആ സ്വസ്വരൂപം അത് സ്വാഭാവികമായിരിക്കും, ഉപാധിയോടുകൂടിയായിരിക്കും. ഉപാധിയോടുകൂടിയേ സാക്ഷാത്കരിക്കും. അല്ലാതെ അതിന് സാക്ഷാത്കരിക്കാൻ കണ്ണ് സ്വയം എല്ലാത്തിനെയും കാണാൻ പ്രാപ്തമാണ്. പക്ഷെ അതിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ കണ്ണാടി വയ്ക്കേണ്ടി വരും. അതാണ് അതിൻ്റെ ഉപാധി. കാണുന്നതിനത് മറ്റൊരു ഉപാധി സ്വീകരിച്ചിട്ട് മുമ്പ് കണ്ടതിനെ തന്നെ വീണ്ടും കാണും. കാഴ്ച പഴയത് തന്നെയാണ്, പക്ഷെ ഇപ്പോൾ കണ്ണാടി എന്ന് പറയുന്ന സാധനത്തിൻ്റെ ആവശ്യം. അതുപോലെ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്ന ജീവൻ സദാ, പക്ഷെ അവിടെ ഒരു ഉപാധി വേണം അതിന്. അതിന് ആ ഉപാധികളാണ് ശാസ്ത്രം, ഗുരു, ഉപദേശം, ബുദ്ധി, അന്ധകരണത്തിന്. ഉപാധിയിലൂടെ അതിനെ കാണുന്നു, ആ സ്വാഭാവികമായിരിക്കുന്നു. അതിനെ കാണുന്നതിന് ആ ബുദ്ധി എന്ന ഉപാധിയായി മാറുന്നു. ബുദ്ധി എന്ന് പറയുന്ന ഉപാധിയിലൂടെ അതിനെ കാണുന്നു. വെളിച്ചം കൊണ്ട് വസ്തുവിനെ കാണുന്നു. അതാണ് നല്ല ഉദാഹരണം. വെളിച്ചം കൊണ്ട് വസ്തുവിനെ കാണണമെങ്കിൽ എന്ത് വേണം? വാസ്തവത്തിൽ ആ വസ്തുവിനെയാണോ നമ്മൾ കാണുന്നത്? നമ്മൾ പറയുന്ന മുമ്പിലിരിക്കുന്ന വസ്തുവിനെയാണ് കാണുന്നത്. വസ്തുവിനായിട്ടൊരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല. സങ്കല്പിച്ചൊക്കെ ഒരു വസ്തുവിനെ മാത്രം കാണുന്നു, ഏതെങ്കിലും ഒരു വസ്തുവിനെ. അത് അസംഭവമാണ്. വസ്തുവിനെ കാണുന്നെങ്കിൽ വെളിച്ചത്തോടു കൂടി കാണാൻ പറ്റും. വെളിച്ചമാണോ വസ്തു? അല്ല. വെളിച്ചം എന്ന് പറയാൻ പറ്റില്ല. അപസ്തമാണോ വെളിച്ചമാണോ? പക്ഷെ വെളിച്ചം എന്ന് പറയുന്നത് എന്താണ്? ഉപാധിയാണ്. അതെവിടെ? വസ്തുവിലുണ്ട്, കണ്ണിലുണ്ട്, വസ്തുവിൽ നിന്നും കണ്ണുവരെയുള്ള മാർഗത്തിലുണ്ട്, സർവത്രയുണ്ട്. പക്ഷേ വെളിച്ചം എന്ന് വരുന്ന ഉപാധി ആ വസ്തുവിനോട് ചേരുന്ന ആ വസ്തു സ്വാഭാവികമാകുമ്പോഴേ, അതാണ് സ്വാഭാവികം എന്ന് പറയുന്നത്, ആ വസ്തുവിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ കാണുന്ന വസ്തുവിൻ്റെ ശരിയായ രൂപമാണോ? അല്ല. വെളിച്ചത്തിൻ്റെ സ്വാധീനമുണ്ട്. കാരണം ആ വെളിച്ചത്തിൻ്റെ വർണ്ണത്തിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ വസ്തു കാണുന്നതും മറ്റൊരു രീതിയിലാവും. വെളിച്ചം വെളുത്തതാണെങ്കിൽ വസ്തു വെളുത്തതായി കാണും. വെളിച്ചം പച്ച നിറമാണെങ്കിൽ അത് പച്ച. അങ്ങനെയാണോ ഈ വർണ്ണങ്ങളെല്ലാം അനുഭവപ്പെടുന്നത്? വർണ്ണങ്ങളിലൂടെ വസ്തുവിനെ അനുഭവപ്പെടാൻ പറ്റും. അത് വെളിച്ചത്തിൻ്റെ വിശേഷതകളാണ് വർണ്ണം. അപ്പോൾ ഇത് ഈ ഉപാധി പെട്ടിട്ട് വെളിച്ചം എന്ന് പറയുന്ന ഒരു ഉപാധി പെട്ട് ആരെങ്കിലും ഒരു വസ്തുവിനെ സാക്ഷാത്കരിക്കാൻ പറ്റും, സാധ്യമല്ല. അതുപോലെ ഇവിടെ ഈ നിർഗുണ വസ്തുവിനെയും ശുദ്ധം, അത് നമ്മൾ പറയും സാത്വികമായ ഉപാധി, ശുദ്ധമായ ഉപാധി, നിർമ്മലമായ ഉപാധി. അവിടെ ഉപാധിയായി തീരുന്നത് അന്ധകരണം തന്നെ. എങ്ങനെയുള്ള അന്ധകരണം? ചിന്മയമായ അന്ധകരണം, ജ്ഞാനമയമായിരിക്കുന്ന അന്ധകരണം തന്നെ ഇതിനൊരു ഉപാധിയായി വെളിച്ച സഹായത്തോടുകൂടി വസ്തുവിനെ കാണുന്നത് പോലെ ഇതിനെ അതാണ് സാക്ഷാത്കാരം. അത് സംഭവിക്കും. പിന്നെ സാക്ഷാത്കരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് എന്താ? നിർഗുണത്തെ ഉപാധി ഇല്ലാതെ തന്നെ സാക്ഷാത്കരിക്കാൻ കഴിയില്ല. അങ്ങനെ ദർശ്യദേവത്വ അഗ്രിയ ആ സൂക്ഷ്മമായ ആ ബുദ്ധി, അതിനാണ് ഇവിടെ ഉപാധി. അത് എന്തുകൊണ്ടത് ഉറപ്പിച്ചു പറയുന്നത്? കാരണം ഇപ്പോൾ അത് അസാക്ഷാത്കാരം ഉള്ളതുകൊണ്ട് വസ്തുക്കൾ മാറുന്നുണ്ടായിരിക്കും, പക്ഷേ സാക്ഷാത്കാരം മാറുന്നില്ല. സർവത്ര സാക്ഷാത്കാരം അനുസ്യൂതമാണ്. രൂപ, രസ, ഗന്ധ, സ്പർശ എല്ലാത്തിനും കാണുമ്പോഴും ആ സാക്ഷാത്കാരമുണ്ട്, കാണലുണ്ടല്ലോ. അതുകൊണ്ട് സ്വാഭാവികമായ വസ്തുവിൻ്റെ ആ സാക്ഷാത്കാരം ഈ ഒരവസ്ഥയിലൂടെ സാധ്യമാകൂ. അങ്ങനെ ആയാൽ ഈ അവസ്ഥയിലുള്ള ദോഷങ്ങളെ പരിഹരിക്കാം. അജ്ഞാനം തുടങ്ങിയ ദോഷങ്ങൾ അതൊക്കെ എവിടെയുള്ളൂ? ഇവിടെയാണ്. അജ്ഞാനത്തെ അറിയുന്നിടത്തേ ഉള്ളൂ അജ്ഞാനം, അജ്ഞാനത്തെ അനുഭവിക്കുന്നിടത്തേ ഉള്ളൂ അജ്ഞാനം. അതൊക്കെ ഇവിടെയാണ്. ഈ ദോഷങ്ങളെല്ലാം പരിഹരിക്കാം. അതുകൊണ്ടാണ് സാക്ഷാത്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് അത്? അജ്ഞാന സംശയ വിപരീയ ശൂന്യമായ ജ്ഞാനമാണ് എന്ന് പറയുന്നതാണ്. വസ്തുവിൻ്റെ സാക്ഷാത്കാരത്തിന് കണ്ണിന് തിമിരം പാടില്ല. പ്രകൃഷ്ടപ്രകാശം, നല്ല വെളിച്ചം വേണം. ഇതൊക്കെ ആവശ്യമാണ്. നല്ല വെളിച്ചം, കണ്ണിന് ദോഷമില്ലാതിരിക്കുക മാത്രമല്ല, ആ കണ്ണും ആ വസ്തുവുമായിട്ടുള്ള ബന്ധം, മനസ്സ്, ബുദ്ധി എല്ലാം അവിടെ ഒത്തു വന്നു കഴിഞ്ഞാൽ ആ വസ്തുവിൻ്റെ ശരിയായ സാക്ഷാത്കാരമുണ്ട്. തിമിരമുള്ളവനും കാണും, പക്ഷെ അത് ശരിയായ സാക്ഷാത്കാരമാണ്. തിമിരമുള്ളവൻ കണ്ടാൽ എന്തുവരും? അവിടെ സംശയം വരും, അജ്ഞാനം വരും, വിവരിയും വരും. ഇതാണോ ഇതാണോ, തൂണാണോ കള്ളനാണോ സംശയ. അതില്ലാത്തവനാണെങ്കിലോ പറയും കരതല ആമല ഉള്ളങ്കയിലെ നെല്ലിക്ക പോലെ വളരെ സ്പഷ്ടമായി കാണുന്നു. അപ്പൊ സാക്ഷാത്കാരം കെട്ടുകഥയല്ല, കടങ്കഥയല്ല, ഇത് പരമാർത്ഥമാണ്. കരുത്തല ആമലകവത് ഉള്ളങ്കയിലെ നെല്ലിക്ക പോലെ. എന്താണ് ആ ഉള്ളങ്കയിലെ നെല്ലിക്ക എന്ന് പറയുന്നത്? അത് വളരെ ദൂരെ ഇരിക്കുകയാണെങ്കിൽ അത് നെല്ലിക്കയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫലമാണോ സംശയം വരാം. അതേ അത് കല്ലിൻ്റെ ഭക്ഷണമാണോ? ദൂരെയാണ്. വളരെ അടുത്ത് വന്ന് അത് അപരോക്ഷമാകുമ്പോൾ അതാണ് അപരോക്ഷം. ഉള്ളങ്കയിൽ വരുമ്പോൾ പിന്നെ ഇവിടെ സംശയമേ ഇല്ല. ഇത് അങ്ങനെ സംശയരഹിതമായി ഇതിനെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ, അതാണ്. മറ്റെന്തെങ്കിലും സംശയങ്ങളാണ്. സ്വസ്വരൂപത്വത്തെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ, വിപരീയങ്ങൾ, ശരീരാത്മബുദ്ധി ഇതെല്ലാം മാറും. അത് സ്വസ്വരൂപത്തെ സാക്ഷാത്കരിക്കുന്നു. ഉടനെ സച്ചിദാനന്ദത്തിൻ്റെയും മറ്റും ആവശ്യം. പതുപാധിയിലൂടെ സാക്ഷാത്കരിക്കാം. ആ സാക്ഷാത്കാരത്തിൽ സംശയാദി ദോഷങ്ങൾ കാണുന്നില്ല. അത് കരതലാമലകൾ പോലെ സ്പഷ്ടമായിരിക്കും. എന്ന സാക്ഷാത്കാരത്തെ കുറിച്ച് പറയുന്നു. അത്തരമൊരു സാക്ഷാത്കാരം ഈ ഉപാധികളെ ആശ്രയിച്ചുകൊണ്ടാവും. അതാണ് നേരത്തെ പറഞ്ഞത് യാഥാത്മ്യ പ്രതിപത്തി. ആ അപരോക്ഷ സാക്ഷാത്കാരത്തിന് വേണ്ടി ഇതൊക്കെ സംഭവിക്കണം. അതിവിടെ സംഭവിക്കത്തുള്ളൂ. ഉപാധികളില്ലാതെ എങ്ങനെ സാക്ഷാത്കരിക്കാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ അഹരഹ സമ്പദ്യ നവിതു സതി സമ്പദ്യാമഹേ സന്തോഷിച്ചു പറഞ്ഞു. പ്രതീക്ഷണം ആ സത്തിനോട് ഏകീഭവിച്ചിട്ടും അറിയുന്നില്ല, ഞാൻ അവിടെ ആയിരുന്നു, ഞാനതായിരുന്നു. ഉറങ്ങിയിട്ടും യാതൊരു പ്രയോജനമില്ല. അനാദിയായി ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്ന എന്താ പ്രയോജനം? അതൊരു പരിഹാരമല്ല. ഓ അതിന് എന്ത് വേണം? ഈ അതിൻ്റെ ഈ വിഭൂതികളൊക്കെ അതിനനുഭവിക്കണ്ടേ? സത്യജിത്ത ആനന്ദത്തേക്ക് അനുഭവിക്കണ്ടേ? അതിനനുഭവിക്കണമെങ്കിൽ ഇത് സംഭവിക്കണം. അനുപ്രവേശം. എന്തുകൊണ്ട് അനുപ്രവേശം? എന്തിനു വേണ്ടി? അത് അതിന് സമാനം പറയും. അത് ഇതെല്ലാമായി മാറുന്ന അതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് വാസുദേവ സർവ ഇതെല്ലാം അതായിട്ട് തന്നെ അതറിയുന്നു, മറ്റൊന്നുമില്ലല്ലോ അറിയാൻ എന്നറിയുന്നു. ഇതിനെന്തെങ്കിലും തടസ്സമായി വന്നാൽ അതിനെ പറയും മായ, അജ്ഞാനം, കൽപ്പന, മിഥ്യ എന്ന് പറയും. അതിന് വരുന്ന തടസ്സങ്ങളെ അങ്ങനെ ആ പേരിട്ട് വിളിക്കുന്നു. അല്ലെങ്കിൽ ഇതെല്ലാം അത് തന്നെയാണ്. അത് കരുതലാമലകം പോലെ, ഉള്ളം കയ്യിൽ നെല്ലിക്ക പോലെ അത് സ്പഷ്ടം. അതിവിടെ ആകത്തുള്ളൂ. ഉറങ്ങിയാൽ പറ്റിയിട്ട് നിർഗുണാവസ്ഥയിൽ അത് സാധ്യമല്ല. അതിനു വേണ്ടിയിട്ട് പറയുന്നു ബുദ്ധിയെ രണ്ടുരുപലഭ്യമാണ്. അതിപ്പോൾ തന്നെ ബുദ്ധി അന്ത ബുദ്ധിയാകുന്ന ഉപാധിയിലൂടെ അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യാദി പ്രതിബിംബവത്, സൂര്യാദി പ്രതിബിംബത്തെപ്പോലെ, കണ്ണിൻ്റെ പ്രതിബിംബത്തെപ്പോലെ അത് കാണുന്നത് പോലെ. ജലാദു, ജലാദിയിൽ എങ്ങനെയാണോ പ്രതിബിംബം കാണുന്നത് കണ്ണാടിയിലും മറ്റും, അതുപോലെ അല്ലെങ്കിൽ എങ്ങനെയാണോ തൻ്റെ കണ്ണിൻ്റെ പ്രതിബിംബത്തെ കാണുന്നത് കണ്ണാടിയിൽ, അതുപോലെ കാര്യം സൃഷ്ടുവ പ്രവിഷ്ഠൈവ ലക്ഷ്യമാണോ, അതാണ് ഇതിനെല്ലാം സൃഷ്ടിച്ചിട്ട് ആ സൃഷ്ടിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വന്നു ഈ സൃഷ്ടിയിലേക്ക് പ്രവിഷ്ഠൈവ പ്രവേശിച്ചതുപോലെ വാസ്തവത്തിൽ ആ സ്വസ്വരൂപത്തിനൊരു മാറ്റവും സംഭവിച്ചില്ല. സുഷുതിയിലവൻ തുര്യനാണ്, ജാഗ്രതത്തിനും സ്വപ്നത്തിനും എല്ലാം തുര്യനാണ്. പിന്നെ ഇതെല്ലാം എന്താണ്? പ്രവേശിച്ചതുപോലെ, ജാഗ്രതത്തിലേക്ക് വന്നതുപോലെ, സ്വപ്നത്തിലേക്ക് വന്നതുപോലെ നിർദ്ദിശ്യതേ. ശാസ്ത്രം അങ്ങനെ നിർദ്ദേശിക്കുന്നു, ശാസ്ത്രം നമ്മളെ ബോധിപ്പിക്കുന്നു ഇതാണ് പരമാർത്ഥം. ഇതാണ് പരമാർത്ഥത്തെ ഇങ്ങനെ അറിയണം. പരമാർത്ഥത്തെ അറിയേണ്ട ആവശ്യകത എന്തുകൊണ്ടാണ്? ഇതുകൊണ്ടാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ അതറിയാൻ കഴിയില്ല. സുഷുപ്തനായിരുന്നാൽ ഇത് സംഭവിക്കത്തില്ല. നമ്മുടെ ഭാവനയിൽ കൽപ്പനയിലുള്ള സമാധിയിൽ ഇത് സംഭവിക്കത്തില്ല. ഇത് ജാഗ്രത സംഭവിക്കും. ആ ജാഗ്രത സംഭവിക്കുന്നതിന് നമുക്ക് വേണമെങ്കിൽ പറയാം സമാധി എന്ന് പറയാം, അതിന് സുഷുപ്തി എന്ന് പറയാം, ഏത് ഭാഷയിലും പറയാം. പക്ഷെ നമുക്ക് പരിചയമുള്ള സുഷുപ്തിയിലും സമാധിയിലും ഒന്നും ഇത് സംഭവിക്കത്തില്ല. അതിനുവേണ്ടി സേഷ ഇഹ പ്രവിഷ്ട, അതിനുവേണ്ടിയിട്ടാണ് ആ പരൻ ഈ ഉപാധിയിൽ പ്രവേശിച്ചിരിക്കുന്നതിനോട് തദാന്യപ്പെട്ടിരിക്കുന്നത്. സ്വസ്വരൂപത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടി തസൃഷ്ട തദൈവന് പ്രാവശ്യം സൃഷ്ടിട്ടവൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. സ ഏതമേവ സീമാനം വിദാര്യ ഏതയാ ദ്വാര പ്രാപദ്ധ്യത. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തോ പരമാർത്ഥത്തിൽ ചെയ്തതുപോലെ ഈ സീമാവിനെ പുലർന്ന് അതിലൂടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു എന്നൊക്കെ പറയുമ്പോൾ വസ്തുനിഷ്ഠമായ എന്തോ കാര്യങ്ങളെ വിശദീകരിക്കുന്നത് പോലെ തോന്നുന്നു. സ്വയം ദൈവദൈക്ഷത ഹന്താഹിമാ തിസ്രോ ദേവതാനേന ജീവേന ആത്മനാന പ്രവിശ്യ നാമരൂപേ വ്യാകരവാണി. ചാന്ദോക്യത്തിൽ ഇതെല്ലാം വിശദമായി ചർച്ച ചെയ്തതാണ്. ഇത്യവമാതിഭി, അതുകൊണ്ട് ഇവിടെ സൃഷ്ടിച്ച് അതി പ്രവേശിച്ചു എന്ന് പറയുന്നിടത്തൊന്നും ഋഷിക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ വേദത്തിന് അബദ്ധമൊന്നും പറ്റിയിട്ടില്ല. നദു സർവഗതസ്യ നിരവൈവസ്യ ദേശകാലാന്തര അപക്രമണ പ്രാപ്തി ലക്ഷണ പ്രവേശ കഥാചിത വിബോധ്യതേ. സൂര്യൻ അതിൻ്റെ കിരണങ്ങൾ അത്രയും ദൂരത്തു നിന്ന് സഞ്ചരിച്ച് ഭൂമിയിൽ വന്ന് ഇവിടെ ഇരിക്കുന്ന കണ്ണാടിയിൽ പതിച്ച് പ്രതിബിംബമുണ്ടായി. അതാണ് ദേശകാലാന്തര അപക്രമണ പ്രാപ്തി ലക്ഷണ പ്രവേശം. അതാണ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് സഞ്ചരിച്ച് പോയി അവിടെ പ്രതിബിംബിക്കുക അല്ലെങ്കിൽ പ്രവേശിക്കുക. അത് ശരിയാ, അങ്ങനെ ഇവിടെ സംഭവിച്ചില്ല. പക്ഷെ ഇതിനെയും പറയും പ്രതിബിംബമാണ്. അല്ലെങ്കിൽ പ്രതിബിംബം പോലെ എന്നിടത്താണ് ഇപ്പൊ സംശയം പറയും. ജീവൻ എന്താണ്? പരമാത്മാവിന്റെ പ്രതിബിംബമാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, സൂര്യന്റെ പ്രതിബിംബം ജലത്തിൽ എന്നതുപോലെ ഇത് പ്രതിബിംബമല്ല, മറിച്ചത് പ്രതിബിംബം പോലെയാണ്. ഒന്ന് കാൽപ്പനിക പ്രവേശം. എന്തുകൊണ്ട്? സർവഗതസ്യ നിരവൈവസ്യ ദിദ്ദേശ കാലാന്തര അപക്രമണം. ഇത് സർവഗതമാണ്, സർവവ്യാപിയാണ്, നിരവയവുമാണ്. അതിന് കഥാചിത്തൊക്കെ ഒരു കാരണവശാലും സൂര്യ പ്രതിബിംബം പോലെ ഒരു പ്രവേശം ജലത്തിൽ സംഭവിച്ചതുപോലെ സംഭവിക്കത്തില്ല. എന്നാൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് പറയുന്നു, തമസ്യവ യഥാസർപ്പം സർപ്രവിഷ്ഠ നതുസ്വതഹ വാർത്തികാരൻ പറയുന്നു. സർപ്രവിഷ്ഠ മാലയിൽ സർപ്പം പ്രവേശിച്ചിരിക്കുന്നു. നല്ലൊരു ഉദാഹരണമാണ് മാല. മാല കാണാൻ വളരെ മനോഹരമാണ്, പക്ഷേ അത് സർപ്പമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ അത് ഭീകരമായി. അതുകൂടെ അവർ ഉദ്ദേശിക്കുന്നു, അതുവരെ മാല മനോഹരവും ആരും ആഗ്രഹിക്കുന്നതുമാണ്, ആരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. പക്ഷേ സർപ്പപ്രതീതിയിൽ ഉടനെ കാര്യം മാറും. എന്താ, മാലയിൽ സർപ്പം പ്രവേശിച്ചോ അങ്ങനെ തോന്നും. ആ മാല സർപ്പമായി മാറി, അവിടെ ഒന്നും പ്രവേശിച്ചിട്ടില്ല. അതുപോലെയുള്ള ഇവിടെ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? കാരണം ഒരു അരണ്ട വെളിച്ചത്തിലായിരുന്നു ആ മാല, ഉള്ളിൽ സർപ്പത്തിൻ്റെ ഒരു ആശങ്കയും ഉണ്ടായിരുന്നു. രണ്ടും കൂടി കൂടി ചേർന്നപ്പോൾ പെട്ടെന്ന് നിമിഷാർത്ഥം എന്ന് പറയും ഒരു ഭ്രാന്തി ഉണ്ടായി, ഇത് മാല സർപ്പമാണ് എന്നൊരു ഭ്രാന്തി ഉണ്ടായി. പക്ഷെ നിമിഷ അർത്ഥത്തിലാണ് ആ ഭ്രാന്തി ഉണ്ടായെങ്കിലും അതുകൊണ്ടുണ്ടായ ഭയം, അതുകൊണ്ടുണ്ടായ കമ്പനം, അത് ചിലപ്പോൾ മണിക്കൂറുകളോളം നിൽക്കും. ചിലപ്പോൾ ആ ഭയം ജീവിതാന്ത്യം വരെ നിൽക്കും. പറയില്ലേ, പണ്ട് അവിടെ ഭൂതത്തെ കൊണ്ട് പേടിച്ചാണ്, ഇപ്പോഴും ബുദ്ധിക്ക് സ്ഥിരത വന്നിട്ടില്ല, ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഒരുപാട് ചികിത്സിച്ച് മന്ത്രവാദമൊക്കെ ചെയ്ത് പ്രേതം മാറിയിട്ടില്ല എന്ന് പറയാറില്ലേ. സംഭവിക്കുന്നത് ക്ഷണാർത്ഥം കൊണ്ട്, ക്ഷണവും വേണ്ട, പക്ഷെ അതിൻ്റെ തുടർച്ച അത് വളരെ ഭീകരമാണ്. അതിനാണ് ഈ ഉദാഹരണം പറയുന്നത്. പ്രപഞ്ചത്തെ സംബന്ധിച്ചും അങ്ങനെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾ എത്ര മണിക്കൂർ ഉറങ്ങി? പറയും, ഞാൻ ഒരു മണിക്കൂർ ഉണ്ടെങ്കിൽ, കാരണം 6:30 സത്സംഗം തുടങ്ങി, ഇപ്പം 7:00 ഒരു മണിക്കൂർ ഉറങ്ങി, കൃത്യമായും പറയാൻ പറ്റും. ശരി, എന്നാ നിങ്ങൾ ഉണരുന്നതിന് എത്ര സമയമെടുത്ത്? എത്ര സമയം കൊണ്ടാണ് ഉണർന്നത്? പറയാൻ പറ്റില്ല. എന്നാൽ അത് പറയില്ല, നിങ്ങൾ ഉറങ്ങുന്നതിന് വേണ്ടി എത്ര സമയമെടുത്തു, ഉറക്കത്തിലേക്ക് കിടക്കാൻ എത്ര മിനിറ്റ് എടുത്തു, അതും പറയാൻ പറ്റില്ല. അതിന് ക്ഷണാർത്ഥം വേണ്ട, തമസ് ബാധിക്കുന്നതിന് ക്ഷണത്തിൻ്റെ അർത്ഥം പോലും വേണ്ട. അറിയത്തില്ല, ഉറങ്ങിയ വിവരം തന്നെ പറഞ്ഞപ്പോഴറിഞ്ഞു, ഇതുവരെ ഉറക്കമായിരുന്നെങ്കിൽ, ഓ ഇതുവരെ ഞാൻ ഉറങ്ങുന്നതായിരുന്നു തന്നെ. അപ്പോൾ അതിന് ക്ഷണാർത്ഥം പോലും വേണ്ട. പക്ഷെ തുടർന്ന് വരുന്ന കാര്യങ്ങൾക്ക് അത് നീണ്ടു നിൽക്കുന്നു. അതാണ് മനോഹരമായ മാലയെ സർപ്പമാണെന്ന് ധരിക്കുക. ആ തമസ് കൊണ്ട്, തമസ് നിമിത്തമായി, അല്ലെങ്കിൽ എന്തോ അതൊരു ഭ്രാന്തി, വിശദീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യം. അതുകൊണ്ട് പിന്നീട് ഭയം, ചിലപ്പോൾ മനസ്സിൻ്റെ സമനില തെറ്റുന്നു. എന്ത് സംഭവിക്കും? മനസ്സിൻ്റെ ശക്തിയും ബലവും ഉപയോഗ്യതയൊക്കെ അനുസരിച്ച്. ധീരനാണെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല, ധൈര്യമില്ലാത്തവരാണെങ്കിൽ വിറയ്ക്കും. അതാണ് തമസ്സൈവ യഥാസർപ്പം സർഗ് പ്രവിഷ്ഠ. ഇവിടെ പറയുന്നു, നമുക്ക് പറയാം മാലയിലേക്ക് സർപ്പം പ്രവേശിച്ചു. ഇത് പറയുമ്പോൾ ഇതുമായിട്ട് നേരിട്ട് ബന്ധമുള്ള അല്ലെങ്കിലും സന്ദർഭം വന്നുകൊണ്ട് പറയും. ഒരു വളരെ പ്രശസ്തനായ ഒരു ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്, ശങ്കരാചാര്യര് രജ്ജുവിൽ സർപ്പമൊന്നേ പറഞ്ഞിട്ടുള്ളൂ, ഈ മാലയിൽ സർപ്പമൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കാര്യം ശങ്കരാചാര്യർക്കോ അല്ലെങ്കിൽ ശങ്കരാചാര്യ ശിഷ്യന്മാർക്കൊന്നും അറിയത്തില്ലായിരുന്നു. അത് ശങ്കരാചാര്യർക്ക് പറ്റിയൊരു വലിയ അബദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം, വിവരമില്ലാത്തതുകൊണ്ട്. വലിയ ആചാര്യനാണ്, വലിയ ഗുരുവാണ് പറഞ്ഞത്, ലോകപ്രശസ്തനായ ഗുരുവാണ് പറഞ്ഞത്. വിവരക്കേടാണ്, പേര് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ ഒരുപാട് പേര് ആരാധിക്കുന്ന ഗുരുവാണ്, ഗുരുവിന് വിവരമില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് വേറെ ആരുടെ അടുത്തെങ്കിലും ചോദിച്ച് മനസ്സിലായിക്കൊള്ളുക. അങ്ങനെ ഒരു ഗുരു പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ശങ്കരാചാര്യർക്ക് ശിഷ്യന്മാർക്കൊന്നും അറിയത്തില്ലായിരിക്കും. മാലയിൽ സർപ്പമെന്ന് പറയുന്ന ശങ്കരാചാര്യ പ്രയോഗിച്ചിട്ടുണ്ട്. വാർത്തകാരൻ ഇവിടെ സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു. ശങ്കരാചാര്യർ പറഞ്ഞ വളരെ പ്രസിദ്ധമായ ദൃഷ്ടാന്തമാണ്. അടുത്ത കാലത്തൊന്നും ആരും പറഞ്ഞതല്ല മാല സർപ്പമാകുന്നത്. അതുകൊണ്ട് അദ്വൈതത്തിൽ പുതിയതായിട്ടൊന്നും കൂട്ടിച്ചേർത്തിട്ടുമില്ല ആരും. അദ്വൈതത്തെ സംബന്ധിച്ച് ശങ്കരാചാര്യർ പറഞ്ഞതിനപ്പുറം ആരെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കുമെന്നതുപോലെയുള്ളൂ. അതിൽ വേറെ ആർക്കും കൂട്ടിച്ചേർക്കാൻ സാധ്യമല്ല. കാരണം അദ്വൈതം ഏകമാണ്. അതാണ് ശങ്കരാചാര്യർ വെളിപ്പെടുത്തിയത്. അതിന് പിന്നെ എന്താ ഇനി കൂട്ടിച്ചേർക്കും? പിന്നെ വിവരൊക്കെ ഇടുകൊണ്ട് ഓരോരുത്തർ ഓരോന്ന് വിളിച്ച് പറയും. ഏറ്റു പറയാൻ കുറെ മൂഢന്മാർ പറയാനുള്ളത്. ഞാൻ വയലന്റ് ആവുന്നതിന് മുമ്പ് നിർത്തുകയാണ്. തമസൈവ യഥാ സർപ്പം സർപ്രവിഷ്ട നതു സ്വതഃ. സ്വയം സംഭവിക്കുന്നില്ല, സ്വത അങ്ങനെ സംഭവിക്കുന്നില്ല. തമസ ഒരു ഭ്രാന്തി, ഒരു അവിവേകം എങ്ങനെയോ സംഭവിക്കുന്നു. അതുപോലെ പ്രത്യേകജ്ഞാന ഹേതുത്വം ആത്മേയവം മായ ജഗത് പറയുന്നത് നോക്കുക. പ്രത്യേകജ്ഞാന ഹേതുത്വം നേരത്തെ പറഞ്ഞു. എന്താണോ യത്മോഹോത്വം, ഉത്തം എന്ന് വെച്ചാൽ ജനിച്ചത്, ഉണ്ടായത്, പ്രകടമായത്, അഭിവ്യക്തമായത്, പ്രകാശിച്ചത്, എങ്ങനെയൊക്കെയാണ് അർത്ഥം? ഉയരുന്നത് ഉത്തം എന്ന് പറയുന്ന അർത്ഥത്തിലാണ്. അപ്പൊ അതുപോലെ ഇവിടെ പ്രത്യേക അജ്ഞാന ഹേതുത്വം പ്രത്യേക അജ്ഞാനത്തിൽ നിന്നുണ്ടായതാണ്. സ്വസ്വരൂപ ബോധം ഇല്ലാത്തതുകൊണ്ടുണ്ടായതാണ്. അതാണ് പറയുന്നത് ഇവിടെ തന്നെ ആ സ്വസ്വരൂപബോധം ഉണ്ടാവണം. സമാധിയിലൊന്നും പോയി ഉണ്ടായ ശരിയാകത്തില്ല. അതിനിപ്പോ പറയും അടുത്ത് അടുത്ത് യോഗികൾക്ക് നല്ല ശിക്ഷ കൊടുക്കുന്നുണ്ട് വരുന്ന ഭാഗത്ത്. ചിത്തവൃത്തി നിരോധത്തിനെയൊക്കെ ധ്യാനാഭ്യാസങ്ങളെയൊക്കെ ശരിക്കും ശിക്ഷിക്കുന്നു. അദ്വൈതം എന്താണെന്നും അടുത്ത് പറയുന്നുണ്ട് വരുന്ന ഭാഗങ്ങൾ. പ്രത്യേക അജ്ഞാന ഹേതുത്വം ആ പ്രത്യേക അജ്ഞാനത്തിൽ നിന്നുണ്ടായതാണ്. സ്പഷ്ടമല്ല എന്തുകൊണ്ടാണ് നീ നിന്റെ സ്വരൂപത്തെ അറിയാത്തത്. ആചാര്യം പറയുന്നു, ശാസ്ത്രം പറയുന്നു, എനിക്കറിവില്ല. അത് തന്നെ ഒരു ഹേതുവേ പറയാനുള്ളൂ, എനിക്കറിവില്ല. അറിവില്ലായ്മയാണ് ഹേതു. സ്വയം വിളിച്ചു പറയുന്നു എനിക്കറിയില്ല, വേറൊന്നും എനിക്ക് പറയാനില്ല. അതാണ് പ്രത്യേക അജ്ഞാന ഹേതുത്വം. അങ്ങനെയാണെങ്കിൽ പറയുന്നു ആത്മാ ഏവം മായ ജഗത്. അങ്ങനെയാണെങ്കിൽ ഈ സ്വരൂപം, ഈ പരമാത്മാവ് തന്നെയാണ് ഇപ്രകാരം. എപ്രകാരം? ആ മാലയിലേക്ക് സർപ്പം പ്രവേശിക്കാതെ തന്നെ മാലയെ സർപ്പമായി കാണുന്നു. അതുപോലെ മായ ജഗത്, ആ പരമാത്മാവ് തന്നെ ഈ ജഗത്തായി അനുഭവപ്പെടുന്നു. ആ പരമാത്മ സാക്ഷാത്കാരത്തിന് പകരം ജഗത് സാക്ഷാത്കാരം, അത് പരമാത്മാവ് തന്നെയാണ്. പിന്നെ ശങ്കരാചാര്യ പറയും, ഒന്ന് നാമരൂപാത്മകം, ഒന്ന് സച്ചിദാനന്ദം. അത് ഈ പ്രത്യേക അജ്ഞാനത്തിൽ നിന്ന് ഇത് അനുഭവപ്പെടുന്നുകൊണ്ട് പറയുന്നതാണ്. പക്ഷെ ഇവിടെ പ്രത്യേകം പറയുന്നു ആത്മാ മായ ജഗത്, ആത്മാവ് ജഗത്തായിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ആത്മാവ് തന്നെയാണ് ജഗത്ത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒന്നുകൂടെ പറയും, അതുകൂടെ ശ്രദ്ധിക്കുന്നു. അല്ല, ആത്മാവ് ജഗത്ത് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ വരും. മായ അല്ലെങ്കിൽ അജ്ഞാനം, ഇവിടെ അജ്ഞാനം മായ എന്നും പറയുന്നതിന് വ്യത്യാസമൊന്നും അതിൻ്റെ പേരിൽ ചിലർ വഴക്കുണ്ടാകും. എന്താണ് അജ്ഞാനം വേറെയാണ്, മായ വേറെയാണ്, മറ്റതാണ്, മറിച്ചതാണ്, അവിദ്യ വേറെയാണ്. ഇത് എന്തെങ്കിലും പറഞ്ഞ് തർക്കിച്ചേ ഉറക്കം വരും. ഇതിലൊക്കെ പിടിച്ച് തൂങ്ങി തർക്കിച്ച് അതിനൊന്നും കാര്യമില്ല. ഇവിടെ പറയുന്നു മായ, എന്ത് പേര് വേണോ വിളിച്ചോളൂ, ഭ്രാന്തി എന്നു, മായ എന്നു, അജ്ഞാനം എന്നു. ഇതൊക്കെ ഈ ഭാഷയിലല്ലേ, വേറെ ഭാഷയിൽ പറഞ്ഞാൽ വേറെ പേര് വരും. ഭാഷയിലോ ശബ്ദത്തിലോ വല്ല കാര്യമുണ്ടോ? അനുഭവമാണ് മുഖ്യം. അജ്ഞാന സ്വാനുഭവമാണ്. നീ എന്തുകൊണ്ട് നിന്നെ അറിയുന്നത്? അറിയില്ല, എനിക്കറിയില്ല, വേറൊന്നും പറയാനില്ല. അതിന് കാരണം ആ സ്വയം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അറിവില്ലായ്മ തന്നെയാണ്. നീ എന്തുകൊണ്ട് ഇതൊക്കെ കാണുന്നു? ചോദിക്കുന്നു, വെളുപ്പ് വെളുത്തതായി എന്തുകൊണ്ട് അനുഭവപ്പെടുന്നു, ചുവപ്പ് ചുവന്നതായി എന്തുകൊണ്ട് അനുഭവപ്പെടുന്നു, ഈ വർണ്ണങ്ങൾ എന്തുകൊണ്ട് ഇതേ രീതിയിൽ അനുഭവപ്പെടുന്നു, എനിക്കറിയത്തില്ല, ഇതിങ്ങനെ അനുഭവപ്പെടുന്നു. ഇനി അതിന് വിശദീകരിക്കാൻ പോയാൽ അവിടെയും ചോദിക്കും, എൻ്റെ വിശദീകരണത്തിന് ശേഷം ചോദിക്കും, അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. അവസാനം ഇത് പറയേണ്ടി വരും, എനിക്കറിയില്ല, ഈ ജഗത് പ്രതീതി അതിനും സമാധാനം ഇത് തന്നെ അറിയില്ല. ഇതിന്റെ സ്വരൂപത്തെ എന്തുകൊണ്ട് അറിയുന്നില്ല, അതിനും സമാധാനം ഇതിനെ അറിയില്ല, അറിവില്ലായ്മ അജ്ഞാനം. ഇതിൽ കൂടുതൽ എന്താ ഈ തത്വത്തെക്കുറിച്ച് ആചാര്യന്മാർക്ക് വിശദീകരിക്കാനുള്ളത്? ഇതിനപ്പുറം എങ്ങനെയാണ് ഇതിനെ വെളിപ്പെടുത്തുന്നത്? മായ ആത്മാ ഏവം, എങ്ങനെയാണോ ആ സർപ്പം അതിൽ പ്രവേശിക്കാതെ തന്നെ സർപ്പമായത്, അതുപോലെ ആ സുഷുപ്തിയിൽ ഇതൊന്നും അനുഭവിക്കാതെ ഇരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു? എന്തെങ്കിലും പ്രശ്നമാണോ? അവിടെ ഗുരു വേണോ, ശാസ്ത്രം വേണോ, മോക്ഷം വേണോ, ആത്മാവുണ്ടോ, അനാത്മാവുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ? അങ്ങേയറ്റം അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ പറയാനുള്ള ഒന്ന് മാത്രം, പരമാനന്ദം. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനാണ് പരമാനന്ദം എന്ന് പറയുന്നത്. ഒരാനന്ദത്തെ അനുഭവിക്കാതെ പറയാം അത് പരമസുഖം, പക്ഷെ അത് കൈവിട്ടു പോയി. ആ പരമസുഖം കൈവിട്ടപ്പോ പിന്നെ വേറെ വഴിയില്ല. എങ്ങനെ കൈവിട്ടു? മായ ഇതല്ല, പിന്നെ അനുഭവിക്കുന്ന ഈ സുഖമാണ്. ഈ സുഖവും ദുഃഖവും എന്ത്? അത് തന്നെയാണ് ആത്മേയ ആത്മാ മായ ജഗത്. ആത്മാവ് തന്നെയാണ് മായ കൊണ്ട് ജഗത്തായി അനുഭവപ്പെടുന്നു. അതിനുവേണ്ടിയിട്ടാണ് ഭാഷകാരൻ ആ പറഞ്ഞതിനാണ് വിശദീകരിച്ചത്, നദു സർവഗതസ്യ നിരവയസ്യ ദേശകാലാന്തര അപക്രമപ്രാപ്തി ലക്ഷണ പ്രവേശ കഥാചിത വിഭവത്തിയതേ. അല്ലാതെ ഇത് പ്രതിബിംബമാണെന്ന് പറഞ്ഞാൽ നേരത്തെ നിഷേധിച്ച അർത്ഥത്തിലാണ്. അപ്പോൾ ഇത് പ്രതിബിംബമാണെന്ന് പറയാം, അല്ലെന്ന് പറയാം. രജ്ജസർപ്പം പോലെയാണെന്ന് പറയാം, അല്ലെന്ന് പറയാം. മരുമരീചിക പോലെയാണെന്ന് പറയാം, അല്ലെന്ന് പറയാം. ഇത് സ്വപ്നം പോലെയാണെന്ന് പറയാം, അല്ലെന്ന് പറയാം. ഇത് ഭ്രാന്തിയാണെന്ന് പറയാം, അല്ല ഇത് പരമാർത്ഥമാണെന്ന് പറയാം. ശബ്ദത്തിന് കാര്യമൊന്നുമില്ല. ഇവിടെ പറയും യത് പരഹശബ്ദ സശബ്ദാർത്ഥം. മീമാംസയുടെ ഒരു വലിയ ന്യായമാണ്. നിങ്ങൾ ഇന്ന ശബ്ദത്തിന് ഇന്ന അർത്ഥം എന്ന് പറഞ്ഞ് ശബ്ദത്തിന്റെ അർത്ഥത്തിൽ കടിച്ചു തൂങ്ങരുത്. എന്താണ് മോക്ഷം, എന്താണ് ആത്മാവ് എന്ന് ചോദിക്കാറുണ്ട്. എന്താ ഈ മോക്ഷം ആത്മാവെന്നൊക്കെ പറയുമ്പോൾ നിന്റെ മനസ്സിൽ ചില സങ്കല്പങ്ങളുണ്ട്, ആ സങ്കല്പങ്ങൾ വെച്ചുകൊണ്ടല്ലേ ചോദിക്കുന്നു. ആത്മാവ് മോക്ഷം എന്നൊക്കെ പറയുന്ന ശബ്ദത്തിന്റെ താല്പര്യം അതാണോ? നിന്റെ സങ്കല്പമാണ്, അതാണോ അതിന്റെ താല്പര്യം? അല്ലല്ലോ. എന്നാലും തന്റെ സങ്കല്പങ്ങളിൽ തൂങ്ങിയെന്നുകൊണ്ടാണ് തന്റെ ചോദ്യം. മറുപടി പറഞ്ഞാൽ എങ്ങനെ ബോധിക്കുന്നു? ശബ്ദം എന്ന് പറയുന്നത് എത്ര എന്താണോ അതിന്റെ താല്പര്യം അതിനെടുക്കുക. അപ്പോൾ ജഗത്ത് സത്യമാണെന്ന് പറഞ്ഞാലും ജഗത്ത് മിഥ്യയാണെന്ന് പറഞ്ഞാലും എന്താണ് അതിന്റെ താല്പര്യം? ആ താല്പര്യത്തെ എടുത്ത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതാണ് അത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി വിശദീകരണം. വീണ്ടും വീണ്ടും വീണ്ടും അതിനെ വിശദീകരിക്കുന്നു. എന്നുവെച്ചാൽ പരാദാത്മനോ അന്യോ അസ്ഥി പറയും. ഇവിടെ അനുപ്രവേശം നടത്തി ബുദ്ധി എന്നൊരു ഉപാധി വന്നു, അതിലൊരു ജീവൻ വന്ന് പ്രവേശിച്ചു, പിന്നെ അവൻ ബന്ധനം അനുഭവിക്കുന്നു. എന്തെല്ലാം കൽപ്പനകളാണ് ഇതിനെ തുടർന്ന് വരുന്നത് പറയുന്നു. അതൊന്നുമില്ല, പരാദാത്മനോ അന്യോ അസ്ഥി. ആ തത്വത്തിൽ നിന്ന് അന്യമായിട്ട് ഇവിടെ ഒന്നുമില്ല. ജഗത്തുമില്ല, ഗുരുവുമില്ല, ശാസ്ത്രവുമില്ല, ബന്ധവുമില്ല, മോക്ഷവുമില്ല, ശിഷ്യനുമില്ല. പറയുന്നു പരാദാത്മനോ അന്യോ അസ്ഥി, നാന്യാതോ അസ്ഥി ദ്രഷ്ടൃ, നാന്യോദയ

മനസ്സിൽ കൊണ്ടിരുന്നുകൊണ്ട് പറയാം. ബധിരന്റെ മുമ്പിൽ സംഗീതാലാപനം നടത്തുന്നത് പോലെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചിലപ്പം ബധിരനും തലയാട്ടിന്നിരിക്കുന്നു. നോക്കുമ്പോൾ ചുറ്റുപാട് ഇരിക്കുന്നവരൊക്കെ തലയാട്ടുണ്ട്, എന്നാൽ ഞാനും തലയാട്ടി കളഞ്ഞു. തനിക്ക് സംഗതി എന്താണെന്ന് കേൾക്കാൻ മതിയ എന്നതുപോലെ. അതുകൊണ്ട് പറയുന്നു, ഞാനിത് പലതവണ പറഞ്ഞതാണോ? പിന്നെ പറഞ്ഞതിനെ അവിടെ ഉപസംഹരിക്കേണ്ടതാണ്. ഉപലബ്ധ്യർത്ഥത്വച്ച സൃഷ്ടി പ്രവേശസ്ഥിത്യപ്പിയ വാഖ്യാന, ഇതെല്ലാം ശ്രുതി കാര്യം പറയുന്നത് ഉപലബ്ധ്യർത്ഥത്വ, അത് ഈ ഉപലബ്ധിക്ക് വേണ്ടി, ഈ സാക്ഷാത്കാരത്തിന് വേണ്ടി എന്തു പറയുന്നത്? ഒരു സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു, പിന്നെ ഒരു ലയത്തെക്കുറിച്ച് പറയുന്നു, ഒരു നിലനിൽപ്പിനെക്കുറിച്ച് പറയുന്നു. സൃഷ്ടി പ്രവേശസ്ഥിതി അപ്പിയും, പിന്നെ അതിന് പ്രവേശിച്ചതിനെ കുറിച്ച് പറയുന്നു, ഒരുപാട് കഥകൾ പറയുന്നു. ഇത് വെച്ചിട്ട് പുതിയ സയൻസ് ഉണ്ടാക്കാനൊന്നും ശ്രുതിക്ക് അതേ താല്പര്യം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പം നിങ്ങളുടെ ബുദ്ധി ചാതുര്യം കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് എന്ത് സയൻസും ഉണ്ടാകും. പക്ഷേ ശ്രുതിയുടെ താല്പര്യം അതല്ല, ഉപലബ്ധ്യർത്ഥത്വ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇനിയും ഇത് തന്നെ പറയും, എന്തിനീ സൃഷ്ടി? ഉപലബ്ധിക്ക് വേണ്ടി, സത്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി. അത് സാക്ഷാത്കരിക്കാൻ കഴിയും, അതിവിടെ ഈ സൃഷ്ടിയിലെ അത് സാക്ഷാത്കരിക്കാൻ പറ്റൂ, ഈ മായയിലെ അത് സാധ്യമാകും. മായ എന്ന് പറയുന്ന ഒരു ഉപാധി ആശ്രയിച്ചേ പറ്റൂ, അല്ലാതെ സാധ്യമല്ല. അത് എന്തിനത്? അതാണ് അതിൻ്റെ സ്വഭാവം, അതതിൻ്റെ സ്വഭാവമാണ്. വേറെ തരത്തിൽ പറയാം, അതിനാണ് ലീല എന്നൊക്കെ പറയും, സ്വഭാവം എന്നുള്ള അർത്ഥത്തിൽ. ഇതിൻ്റെ സ്വഭാവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാണ് ലൂത ദൃഷ്ടാന്തമൊക്കെ പറയുന്നത്, ചിലന്തി അതിൻ്റെ ഉള്ളിലിരിക്കുന്ന നൂല് വലിച്ചെടുക്കുന്നു, എന്നിട്ടത് ഉണ്ടാക്കുന്നു അതിൻ്റെ പാപ്പിടത്തെ, പിന്നെ അത് തിരിച്ച് തന്നിലേക്ക് വലിക്കുന്നു. അതൊരു വിനോദം പോലെ അത് സംഭവിക്കുന്നു. അതുപോലെ ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം നടക്കുന്നു, അതിനുള്ളിൽ അത് തന്നെ സ്വയം പെടുന്നു, അത് തന്നെ ബന്ധത്തെ അനുഭവിക്കുന്നു, അത് തന്നെ മോക്ഷം. ആകമൊത്തം ഇതൊരു വിനോദം, ലീല, അല്ലെങ്കിൽ അത് സ്വഭാവം. ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഇതിൻ്റെ സ്വഭാവം എന്നറിയുമ്പോൾ പിന്നെ പ്രശ്നമില്ല, പിന്നെ ചോദ്യമില്ല. ഇത് സ്വഭാവമാണെന്ന് അറിയാത്തവനാണ് ശരി, എന്നാൽ ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അതങ്ങനെ അങ്ങിരുന്നാൽ പോലെ ഇരുന്നു നിർഗുണമായിട്ട്, പിന്നെ ഇതൊക്കെ ഇത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇത് സ്വഭാവമാണെന്ന് ബോധ്യപ്പെട്ടവൻ, ആ ചോദ്യമില്ല. ഇത് സ്വഭാവമാണെങ്കിൽ പിന്നെ എന്തിനും ചോദിക്കണം? പിന്നെ ആർക്കാ പ്രശ്നം? പിന്നെ ആർക്കാണ് പ്രശ്നം? ഇത് ഇതിൻ്റെ വസ്തു സ്വഭാവമാണ്. അഗ്നിയുടെ സ്വഭാവമാണ് ദാഹം, അഗ്നിയുടെ സ്വഭാവമാണ് പ്രകാശം. പിന്നെ അതിനെക്കുറിച്ച് എന്താ ചോദ്യം? ദാഹിക്കുന്നതിലോ പ്രകാശിക്കുന്നതിലോ ആർക്കെങ്കിലും പരിഭവമാണ്, അതെന്തിനങ്ങനെ സംഭവിക്കണമെന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. അതാണ് പരമാർത്ഥം എന്ന് വെളിപ്പെടുത്തിയാൽ പിന്നെ എന്തിനിതൊക്കെ എന്നുള്ള ചോദ്യത്തിനുള്ള പ്രസക്തിയില്ല, സ്വഭാവത്തിൽ ചോദ്യമില്ല. ഇത് ഇങ്ങനെയാണ്. അവൻ അത് സ്വഭാവമാണെന്ന് അറിയുന്നവൻ ആ വിഷയത്തെ സംബന്ധിച്ച് നിശ്ചിന്തനാവും. പിന്നെ അവൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സംശയം ഉദിക്കുന്നില്ല, ഇതെന്തിനു വേണ്ടി? നിസ്സംശയം, സംശയരഹിതമായ അവസ്ഥ എത്തിച്ചേരുന്നു. ആ സംശയരഹിതമായ ആ തത്വത്തെക്കുറിച്ചുള്ള ബോധമാണ് അവിടെ ശേഷിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് സാക്ഷാത്കാരം, തത്വജ്ഞാനം എന്ന് പറയുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? ഉപലബ്ധി അർത്ഥത്വച്ച സൃഷ്ടി പ്രവേശ, സൃഷ്ടി പ്രവേശം, സ്ഥിതി, അഭ്യലയം, ഇതെല്ലാം ഈ വാക്യങ്ങളെല്ലാം, അല്ലെങ്കിൽ ഈ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ പരമാത്മാ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ്. ശരി, ഇത് അറിഞ്ഞിട്ട് എന്താ പ്രയോജനം? ഇവിടെ ശരി, ഇതറിയുന്നു എന്ന് പറയുന്നു. അതും അറിയാത്തവൻ്റെ ചോദ്യമാണ്, അറിയുന്നവന് ചോദ്യമില്ല. എന്താണ് ഉപലബ്ധി പുരുഷാർത്ഥത്വ ശ്രവണ? ഇവിടെ ബന്ധമുണ്ടല്ലോ, അങ്ങനെ മോക്ഷമുണ്ട്. ബന്ധമുണ്ടടുത്ത് മോക്ഷമുണ്ട്, അവിടെ ഉള്ളു. ബന്ധിച്ചെടുത്താണോ? കെട്ടിയ കയറിനല്ലേ അറുത്ത് വിടാൻ പറ്റും. ബന്ധമുള്ളടുത്ത് മോക്ഷമുണ്ട്. ഈ ഉപലബ്ധി, ഈ സാക്ഷാത്കാരം, അതും സമാനം പറയുന്നുണ്ട്. പുരുഷാർത്ഥത്വ ശ്രമം, പുരുഷാർത്ഥം ആണെന്ന് അവന് പറയുന്നുണ്ട്. അവൻ ഇവിടെ കൃതകൃത്യനായിത്തീരുന്നു. അവൻ്റെ മനസ്സിൽ പിന്നീട് ഈ വിഷയത്തെക്കുറിച്ചൊരു ചോദ്യം ഉദിക്കുന്നില്ല, അതിനുള്ള അവസരമില്ല.